0: عبادته ويسبحونه وله يسجدون.
1: ما شاء الله جزاكم الله خيرا. പ്രിയ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. സൂറത്തുൽ ആറാഫിൽ നിന്നും 47 മുതൽ 206 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് അശ്ശേഖ് അബ്ദുള്ള അൽ മത്റൂദ്.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ. നാം കേട്ടത് മധുരം ഖുർആൻ. 14 അധ്യായം സൂറ ഇബ്രാഹിം, 44 മുതൽ 52 വരെ വചനങ്ങൾ. ഹാഫിദ് മിശാരി റാഷിദ് അൽ അഫാസിയുടെ ശബ്ദത്തിൽ.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് തെൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന തെൻസീലിൽ ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഹിജർ പൂർണ്ണമായും സൂറത്തു നഹൽ പൂർണ്ണമായും പാരായണം ചെയ്തുകൊണ്ട് അഷ് ഷെയ്ഖ് അബ്ദുള്ള അൽ മത്രദ ആണ് നമുക്കൊപ്പമുള്ളത്. അദ്ദേഹത്തിന്റെ പാരായണത്തിലേക്ക്.

മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് തൻസീൽ, സൂറത്തു ഹിജർ, സൂറത്തു നഹൽ എന്നിവ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷേഖ് അബ്ദുള്ള അൽ മത്രൂദ് ആണ് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത്.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ.
1: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച് പാരായണം ചെയ്യുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. ഇന്നത്തെ എപ്പിസോഡിൽ തജ്വീദ് നിയമങ്ങളിൽപ്പെട്ട മദ്ദിൻ്റെ നിയമമാണ് മുബാറക് മദീനി നമ്മെ പഠിപ്പിക്കുന്നത്.
1: അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ അലാ അലിഹി സ്വഹബി അജ്മഈൻ അമാബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അക്ഷരങ്ങളുടെ മഖ്റജ് അനുസരിച്ച് കൃത്യമായി ഉച്ചരിക്കണം എന്ന കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു ചെറിയ നിയമം നമുക്ക് പഠിക്കാം. അതായത് മദ്ദ് എന്നാണ് ഞാൻ പറയാം. മദ്ദ് എന്ന് പറഞ്ഞാൽ നീട്ടി ഉച്ചരിക്കുക എന്നർത്ഥം. ഭാഷയിലും മദ്ദ് എന്ന് പറഞ്ഞാൽ നീട്ടുക തന്നെ, ദീർഘമായിട്ട് ഉച്ചരിക്കുക, അതാണ് മദ്ദ്. അതായത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറയുകയാണെങ്കിൽ ആ ഈ ഊ, അതായത് അലിഫ് യാ വാവ്, ഏതെങ്കിലും ഒരു അക്ഷരത്തിന് ശേഷം അലിഫ് വന്നാൽ, ഉദാഹരണത്തിന് ബാ, ബാക്ക് ശേഷം അലിഫ് വന്നാൽ ബാ എന്ന് ഉച്ചരിക്കും. അപ്പോൾ അവിടെ മദ്ദുണ്ട് എന്നർത്ഥം. അതുപോലെ ബാക്ക് ശേഷം യാ വന്നാൽ ബീ എന്നുച്ചരിക്കും. അതുപോലെ തന്നെ ബാക്ക് ശേഷം ബാ എന്ന ശേഷം വാവ് വന്നാൽ ബൂ എന്നുച്ചരിക്കും. അപ്പോൾ ആ ഇ ഉ, ബാ ബീ ബൂ, ഇത് മൂന്നും മദ്ദാണ്. ഈ മദ്ദുമായി ബന്ധപ്പെട്ട് കുറച്ച് നിയമങ്ങൾ ഉണ്ട്. നമ്മൾ ഇതിൻ്റെ മുഖവിരയിൽ പറഞ്ഞ അബ്ദുല്ലാഹി ബിൻ മസ്ഊദിൻ്റെ ആ ഇന്നമ സദഖാത്തുൽ ഫുഖറായി എന്ന ആ മദ്ദ്, അതിന് മദ്ദ് എന്ന് പറയും. നീട്ടേണ്ട മദ്ദാണത്. ഇൻഷാല്ലാ നമ്മളതിലേക്ക് വരും. അപ്പോൾ ഇങ്ങനെ നീട്ടി ഉച്ചരിക്കുന്നതിന് മദ്ദ് എന്നാണ് പറയുക. ഇതൊരു സാധാരണ മദ്ദ് എന്നതിന് അൽ മദ്ദുൽ അസ്ലി, സാമാന്യ ദീർഘം എന്ന് പറയാം. ഉദാഹരണത്തിന് ഖാല, ഇയ്യാക, ഖാല എന്ന് പറയുന്നിടത്ത് ഖാഫ് കഴിഞ്ഞിട്ട് അലിഫാണ്, പിന്നല്ല. അപ്പോൾ ഖാല, ഖാ ആ എന്ന ശബ്ദം മദ്ദാണ്. അതുപോലെ നൂറുൻ, നൂ, ഖീല, ഇവിടെയൊക്കെ മദ്ദ് അസ്ലിയാണ്. അവിടെ അധികം നീട്ടേണ്ടതില്ല. സാധാരണ രണ്ട്, ഒന്നോ രണ്ട് അക്ഷരം ഉച്ചരിക്കുന്ന സമയം നീട്ടിയാൽ മതി എന്നാണ് അതിന് പറയുക. പിന്നെ എവിടെയാണ് നാം നീട്ടി ഉച്ചരിക്കേണ്ടത്? അതാണ് പരിധിയിൽ കവിഞ്ഞ് നീട്ടി ഉച്ചരിക്കേണ്ട സ്ഥലങ്ങൾ എവിടെ, അതാണ് നാം പഠിക്കേണ്ടത്. ഈ മദ്ദിന് ശേഷം ഹംസ വന്നാൽ നാലോ അഞ്ചോ ഹർക്കത്ത് നീട്ടി ഉച്ചരിക്കണം എന്നാണ് അതിൻ്റെ നിയമം. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇദാ ജാ നസ്റുല്ല, അതെങ്ങനെ ഓതണം? ജാ അ, ജാ മദ് വന്നു, അതിനുശേഷം അ ഹംസ വന്നു, ഹംസ. അപ്പോൾ മദ്ദിന് ശേഷം ഹംസ വന്നാൽ നാലോ അഞ്ചോ ഹർഫ്, അല്ലെങ്കിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ അളവിൽ നീട്ടി ഓതണം എന്നാണ് അതിൻ്റെ നിയമം. അപ്പോൾ ഓതേണ്ടത് എങ്ങനെയാണ്? ഇദാ ജാ നസ്റുല്ലാഹി എന്ന് ഓതണം. ഇദാ ജാ എന്ന് ഓതിയാ പോരാ. ഇദാ ജാ നസ്റുല്ലാഹ്,
2: ഇദാ ജാ നസ്റുല്ലാഹ്.
1: അതുപോലെ ഇലാഫിഹിം രിഹ്ലത്ത ശിത്തായി, അവിടെ അങ്ങനെ തന്നെ ശിത്തായി, ശിത്ത താ കഴിഞ്ഞിട്ട് ഹംസയാണ്. അപ്പോ ഇലാഫിഹിം രിഹ്ലത്ത

അതെ. അപ്പോ അലിഫിന് ശേഷം ഹംസ വരുന്ന ഇത്തരത്തിലുള്ള പദങ്ങളുള്ള സ്ഥലത്ത് ഈ രൂപത്തിൽ നീട്ടി ഓതണം. ഇതിന് മദ് മുത്തസിൽ, അൽ മദ്ദുൽ മുത്തസിൽ എന്നാണ് ഈ മദ്ദിനുള്ള പേര്. തജ്വീദിൽ അതിനുള്ള പേര് മദ് മുത്തസിൽ എന്നാണ് പറയും. അതായത് അലിഫിന് ശേഷം ഹംസ വന്നു, ഇത് ഒരു കലിമത്തിൽ, ഒരു വാക്കിൽ ഉള്ളതാണ്, ഒരൊറ്റ വാക്കിലുള്ളതാണ്. ജായും ഷിത്താവും ഒക്കെ ഒരു കലിമത്താണ്, ഒരു വാക്കാണ്. അതുപോലെ സമാ അൻസല മിനസ്സമാ ഇമാൻ, സമാഉം മാഉം രണ്ടും, സമാഉം മാഉം എന്താണ്, രണ്ടും മദ്ദുള്ള കലിമത്തുകളാണ്. അപ്പം എങ്ങനെ ഓതണം?

അപ്പോൾ അലിഫിന് ശേഷം ഹംസക്കുള്ള ഉദാഹരണമാണ് ഈ പറഞ്ഞത്. ഇതുപോലെ തന്നെ വാവിന് ശേഷം ഹംസ വരുന്ന സ്ഥലങ്ങളിലും ഇങ്ങനെ തന്നെയാണ് ഓതേണ്ടത്. അതുപോലെ യാന് ശേഷം ഹംസ വരുന്ന സ്ഥലത്തും ഇതുപോലെ നീട്ടി ഓതണം. ജീ അ, മനസ്സിലായില്ലേ? അത് അലിഫിന് ശേഷം ഹ ഹംസ വരുന്ന സ്ഥലങ്ങളാണ് ഖുറാനിൽ കൂടുതലുള്ളത്. വാവിന് ശേഷം ഹംസ വരുന്ന സ്ഥലങ്ങളും യാന് ശേഷം ഹംസ വരുന്ന സ്ഥലങ്ങളും വളരെ കുറവാണ്. പക്ഷേ എങ്കിലും അവിടെ വന്നാൽ ഇപ്രകാരം നീട്ടിയാണ് ഓതേണ്ടത്. ഈ മദ് മുത്തസിൽ എന്നത് ഇപ്രകാരം ഒരു കലിമത്തിൽ മദ് വരുന്നതാണ്. ഇനി രണ്ട് കലിമത്തിൽ മദ് വന്നാലോ അതും നീട്ടി തന്നെയാണ് ഓതേണ്ടത്. ഉദാഹരണത്തിന് തബ്ബത്ത് യദ അബീലഹബ്, യദാ അബീലഹബ്, യദാ മദ് പിന്നെ അബീലഹബ് അ ഹംസ, മദ്ദിന് ശേഷം ഹംസ തന്നെയാണ്. പക്ഷേ രണ്ടും രണ്ട് കലിമത്താണ്. യദാ ഒരു കലിമത്ത് ഒരു വാക്ക്, അബീലഹബ് എന്നുള്ള അബി എന്നത് മറ്റൊരു കലിമത്ത്. ഈ രണ്ട് കലിമത്തിനിടയിലും വന്നതുകൊണ്ട് അതിനെ മദ് മുംഫസിൽ, അൽ മദ്ദുൽ മുംഫസിൽ എന്നാണ് പറയുക. വേറിട്ട് നിൽക്കുന്ന രണ്ട് കലിമത്തുകളിലായി നിൽക്കുന്ന മദ്. ഇത് മൂന്നോ നാലോ ഹർക്കത്ത് അളവിൻ്റെ അളവിൽ നീട്ടണം ആണ്, അങ്ങനെയാണ് എൻ്റെ നിയമം. തബ്ബത്ത് യദാ അബീലഹബ് വതബ്ബ്.

0: هو ما كسب
1: ما أغنى عنه ماله وما كسب.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം ഇതോടെ സമാപിക്കുന്നു. തജ്വീദ് നിയമങ്ങളിൽപ്പെട്ട മദ്ദിൻ്റെ നിയമമാണ് ഇന്നത്തെ എപ്പിസോഡിൽ മുബാറക് മദീനി നമ്മെ പഠിപ്പിച്ചത്.

പീസ് റേഡിയോ പുലരിവട്ടം. ജീവിതത്തെയും ദൈനംദിന ജീവിതത്തിൻ്റെ ജീവിതഭാവങ്ങളെയും സ്പർശിക്കുന്ന ഉത്തമ സുഭ

മുഅല്ലിം. സൂറ അൽ-അൻആം ആയത്ത് 128 മുതൽ 132 വരെ പറയണം ഖലീഫ സുനൈജി.

0: ശ്രോതാക്കളിപ്പോൾ കേട്ടത് അൽ മുഅല്ലിം സൂറ അൽ അൻആം 128 മുതൽ 132 വരെയുള്ള വചനം പാരായണം ഖലീഫ സുനൈജി.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകന്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത്, മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന്, മലക്കുകൾ അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം, നരകം, ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത്, ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ഇരുപത്തിനാല് മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ പ്രോഗ്രാമാണ്. ഇന്നത്തെ മധുരം ഖുർആനിൽ ശ്രോതാക്കൾ കേട്ടത് വിശുദ്ധ ഖുർആനിലെ ആലു ഇമ്രാനിലെ 166 മുതൽ 175 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നാസർ അൽ ഖത്മി.
1: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആൻ തഫ്സീറിൻ്റെ ശബ്ദാവിഷ്കാരം. തഫ്സീർ അമാനി, സൂറ നഹൽ, 103 മുതൽ 109 കൂടിയ വചനങ്ങൾ.
4: വചനം 103. വലഖദ് നഅലമു, തീർച്ചയായും നാം അറിയുന്നുണ്ട്. അന്നഹും യഖൂലൂന, അവർ പറയുന്നുവെന്ന്. ഇന്നമാ യുഅല്ലിമുഹു, അവനു പഠിപ്പിച്ചു കൊടുക്കുക തന്നെ ചെയ്യുന്നു. ബഷറുൻ, ഒരു മനുഷ്യൻ. ലിസാനുല്ലദി, യാതൊരുവന്റെ ഭാഷ. യുൽഹിദൂന, അവർ തെറ്റിപ്പോകുന്ന, മറിഞ്ഞു പോകുന്ന, ദുസ്സൂചന നൽകുന്ന. ഇലൈഹി, അവനിലേക്ക്. അഅജമിയുൻ, അനറബി ആകുന്നു, അറബിയല്ലാത്തതാകുന്നു. വഹാദ, ഇതാകട്ടെ. ലിസാനുൻ, ഭാഷയാണ്. അറബിയുൻ, അറബിയായ. മുബീൻ, സ്പഷ്ടമായ, തനി.

0: അവർ പറയുന്നുവെന്ന് തീർച്ചയായും നാം അറിയുന്നുണ്ട്. അവന് അഥവാ നബിക്ക് ഒരു മനുഷ്യൻ പഠിപ്പിച്ചു കൊടുക്കുക തന്നെയാണ് ചെയ്യുന്നത് എന്ന്. യാതൊരുവനിലേക്ക് അവർ ദുസ്സൂചന നൽകുന്നുവോ അവന്റെ ഭാഷ അനറബിയാകുന്നു. ഇതാകട്ടെ അഥവാ ഖുർആനാകട്ടെ സ്പഷ്ടമായ അറബി ഭാഷയുമാകുന്നു.
1: മുശ്രിക്കുകളുടെ മറ്റൊരു ആരോപണവും അതിന്റെ മറുപടിയുമാണിത്. മക്കയിലെ ഒരു കച്ചവടക്കാരനോ മറ്റോ ആയിരുന്ന ഒരു അനറബിയുടെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില അവസരങ്ങളിൽ പോകാറുണ്ടായിരുന്നു. വല്ലതും ചോദിച്ചാൽ കഷ്ടിച്ച് ഉത്തരം പറയത്തക്കവണ്ണം ചില അറബി വാക്കുകൾ അയാൾക്ക് അറിയാമായിരുന്നുവത്രേ. ഈ പഴുതുപയോഗപ്പെടുത്തിക്കൊണ്ട് അയാൾ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് മുഹമ്മദിന്റെ ഈ ഖുർആൻ എന്ന് മുശ്രിക്കുകൾ പറഞ്ഞു വന്നിരുന്നു. ഈ ആരോപണത്തിന് അടിസ്ഥാനമായി അവർ സൂചിപ്പിക്കുന്ന ആ മനുഷ്യൻ കേവലം ഒരു അറബിയല്ല. അറബി ഭാഷ അയാൾക്ക് വേണ്ടതുപോലെ അറിയുകയുമില്ല. ഖുർആനാണെങ്കിൽ തനി അറബിയിലുള്ളതും അറബി സാഹിത്യത്തിന്റെ അപ്രാപ്യ നിലവാരത്തിലുള്ളതും. എന്നിരിക്കെ ഈ ആരോപണം നിരർത്ഥമാണെന്ന് മാത്രമല്ല ബുദ്ധിശൂന്യതയും കൂടിയാണെന്ന് പറയേണ്ടതില്ലല്ലോ. പ്രസ്തുത അനറബി ആരായിരുന്നുവെന്ന് നിർണയിച്ചുകൊണ്ടുള്ള ചില റിവായത്തുകൾ കാണാമെന്നല്ലാതെ ഒന്നും തീർത്തു പറയത്തക്ക ബലവത്തല്ല അവ. പേരറിയുന്നതിൽ പ്രത്യേകം പ്രയോജനമൊന്നുമില്ലതാനും.
2: വചനം 104. ഇന്ന നിശ്ചയമായും, അല്ലദീന ലാ യുഅ്മിനൂന, വിശ്വസിക്കാത്തവർ, ബി ആയാതി, ദൃഷ്ടാന്തങ്ങളിൽ, ലക്ഷ്യങ്ങളിൽ, അല്ലാഹി, അല്ലാഹുവിൻ്റെ, ലാ യഹ്ദീഹിം, അവരെ നേർവഴിയിലാക്കുകയില്ല, അല്ലാഹു അല്ലാഹു, വലഹും, അവർക്കുണ്ട് ദാനും, അവർക്കുണ്ടായിരിക്കും, അദാബുൻ, ശിക്ഷ, അലീം, വേദനയേറിയ.

0: നിശ്ചയമായും അള്ളാഹുവിന്റെ ആയത്ത് അഥവാ ലക്ഷ്യങ്ങളിൽ വിശ്വസിക്കാത്തവർ, അവരെ അള്ളാഹു നേർമാർഗത്തിലാക്കുകയില്ല. അവർക്ക് വേദനയേറിയ ശിക്ഷയുമുണ്ട്.
1: വചനം 105. ഇന്നമായഫ്തരി, കെട്ടിച്ചമക്കുക തന്നെ ചെയ്യുന്നു, കെട്ടിച്ചമക്കുക മാത്രം ചെയ്യുന്നു. അൽ കദിബ, വ്യാജം, കളവ്. അല്ലദീന ലാ യുഅ്മിനൂന, വിശ്വസിക്കാത്തവർ. ബി ആയാത്തി, ദൃഷ്ടാന്തങ്ങളിൽ. അല്ലാഹി, അല്ലാഹുവിന്റെ. വ ഉലൈകഹും, അക്കൂട്ടർ തന്നെ. അൽ കദിബൂൻ, കളവ് പറയുന്നവർ.

0: അള്ളാഹുവിന്റെ ആയത്ത് അഥവാ ലക്ഷ്യങ്ങളിൽ വിശ്വസിക്കാത്തവർ മാത്രമേ വ്യാജം കെട്ടിപ്പറയൂ. അവർ തന്നെയാണ് വ്യാജവാദികളും.
1: മേൽക്കണ്ടതുപോലെയുള്ള കള്ളവാദങ്ങൾ മുശരിക്കുകൾ വാദിക്കുവാൻ കാരണം അവർ അള്ളാഹുവിന്റെ ലക്ഷ്യദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കാത്തവരായതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സല്ലമ അവയിൽ ശരിക്കും വിശ്വസിക്കുന്ന ആളായിരിക്കെ അവരെപ്പോലെ അദ്ദേഹം ഒരിക്കലും കള്ളവും വ്യാജവും കെട്ടിപ്പറയുകയില്ല തന്നെ എന്നു താൽപര്യം.
2: വചനം 106. മൻ കഫറ, ആർ അവിശ്വസിച്ചുവോ, ആരെങ്കിലും അവിശ്വസിച്ചാൽ, ബില്ലാഹി, അല്ലാഹുവിൽ, മിൻ ബഅദി, ശേഷമായി, ഈമാനിഹി, അവന്റെ വിശ്വാസത്തിന്റെ, ഇല്ല, ഒഴികെ, മൻ ഉക്രിഹ, നിർബന്ധിക്കപ്പെട്ടവൻ അഥവാ നിർബന്ധത്തിനു വിധേയൻ, വഖൽബുഹു, അവന്റെ ഹൃദയമാകട്ടെ, മുത്തമഇന്നുൻ, സമാധാനമടഞ്ഞതാണ്, ബിൽ ഈമാനി, വിശ്വാസം കൊണ്ട്, വലാക്കിൻ, എങ്കിലും, മൻ ശറഹ, വിശാലമാക്കപ്പെട്ടവൻ, ബിൽ കുഫ്രി, അവിശ്വാസം കൊണ്ട്, സ്വദ്റൻ, നെഞ്ച്, ഹൃദയം, ഹൃദയത്താൽ, ഫഅലൈഹിം, എന്നാൽ അവരുടെ മേൽ ഉണ്ടായിരിക്കും, ഗളബുൻ, കോപം, മിനല്ലാഹി, അല്ലാഹുവിൽ നിന്ന്, വലഹും, അവർക്കുണ്ട് ദാനും, അദാബുൻ, ശിക്ഷ, അലീം, വമ്പിച്ച.

0: ആരെങ്കിലും തന്റെ വിശ്വാസത്തിന് ശേഷം അള്ളാഹുവിൽ അവിശ്വസിച്ചാൽ സത്യവിശ്വാസം കൊണ്ട് തന്റെ ഹൃദയം അടങ്ങിയിരിക്കുന്നവനായിക്കൊണ്ടിരിക്കെ നിർബന്ധത്തിന് വിധേയനായവൻ ഒഴികെ അഥവാ അവൻ ഇതിൽ നിന്നൊഴിവാണ്. പക്ഷേ ആർ അവിശ്വാസം കൊണ്ട് നെഞ്ച് അഥവാ ഹൃദയം വികാസപ്പെട്ടുവോ എന്നാൽ അവരുടെ മേൽ അള്ളാഹുവിങ്കൽ നിന്നും കോപമുണ്ടായിരിക്കും, അവർക്ക് വമ്പിച്ച ശിക്ഷയും ഉണ്ടായിരിക്കും.
1: വചനം 107. അത് ബി അന്നഹും അവർ എന്നുള്ളതുകൊണ്ടാണ്. ഇസ്തഹബ്ബു അവർ സ്നേഹം കാണിച്ചു. അൽഹയാത ദുനിയ ഐഹിക ജീവിതത്തോട്. അലൽ ആഖിറ പരലോകത്തെക്കാൾ. വ അന്നല്ലാഹ അല്ലാഹു എന്നുള്ളതും. ലാ യഹ്ദി അവൻ നേർമാർഗത്തിലാക്കുകയില്ല എന്നുള്ളതും. അൽ ഖൗമ ജനങ്ങളെ ജനതയെ. അൽ കാഫിരീൻ അവിശ്വാസികളായ.
2: ذلك بانه مستحب الحياه الدنيا على الاخره وان الله لا يهدي القوم الكافرين.
0: അത് പരലോകത്തേക്കാൾ ഐഹിക ജീവിതത്തോട് അവർ സ്നേഹം കാണിച്ചതുകൊണ്ടാകുന്നു. അവിശ്വാസികളായ ജനങ്ങളെ അല്ലാഹു നേർവഴിയിലാക്കുകയില്ലെന്നുള്ളതുകൊണ്ടും ആകുന്നു.
1: വചനം 108. ഉലായിക അക്കൂട്ടർ. അല്ലദീന യാതൊരുവരാകുന്നു. തബഅല്ലാഹു അല്ലാഹു മുദ്രകുത്തി. അലാ ഖുലൂബിഹിം അവരുടെ ഹൃദയങ്ങൾക്ക് ഹൃദയങ്ങളിൽ. വസമഇഹിം അവരുടെ കേൾവിക്കും കേൾവിയിലും. വഅബ്സാരിഹിം അവരുടെ കാഴ്ചകൾക്കും കണ്ണുകളിലും. വഉലൈകഹും അക്കൂട്ടർ തന്നെ. അൽഗാഫിലൂൻ അശ്രദ്ധർ സുബോധം കെട്ടവർ.

0: അക്കൂട്ടരത്രേ, തങ്ങളുടെ ഹൃദയങ്ങൾക്കും കേൾവിക്കും കാഴ്ചകൾക്കും അല്ലാഹു മുദ്രകുത്തിയവർ, അക്കൂട്ടർ തന്നെയാണ് അശ്രദ്ധന്മാരും.
1: വചനം 109. ലാ ജറമ, നിസ്സംശയം തെറ്റല്ല, അന്നഹും അവർ എന്നുള്ളത്, ഫിൽ ആഖിറത്തി പരലോകത്തിൽ, ഹും അവർ തന്നെ എന്നുള്ളത്, അൽഖാസിറൂൻ നഷ്ടക്കാർ.
2: ലാ ജറമ അന്നഹും ഫിൽ ആഖിറത്തി ഹുമുൽ ഖാസിറൂൻ,
0: നിസ്സംശയമത്രേ പരലോകത്തിൽ അവർ തന്നെയാണ് നഷ്ടക്കാർ എന്നുള്ളത്.
3: സത്യവിശ്വാസം സ്വീകരിച്ച ശേഷം പിന്നീട് അവിശ്വാസം സ്വീകരിക്കുന്നതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ചാണ് പ്രസ്താവിക്കുന്നത്. മനസ്സിൽ ഉറച്ച വിശ്വാസവും അതിൽ സന്തുഷ്ടിയും ഉണ്ടായിരിക്കുന്നതോടുകൂടി ഒഴിഞ്ഞു മാറുവാൻ കഴിയാത്ത വല്ല നിർബന്ധത്തിനും വിധേയമായ കാരണത്താൽ അവിശ്വാസം പ്രകടിപ്പിക്കേണ്ടി വരുന്നവർ അതിൽ നിന്ന് ഒഴിവാണെന്നും മനഃപൂർവ്വം അവിശ്വാസത്തിന് വഴങ്ങുന്നവരെക്കുറിച്ചാണ് പ്രസ്താവിക്കുന്നതെന്നും അള്ളാഹു സ്പഷ്ടമാക്കിയിരിക്കുന്നു. അവരുടെ മേൽ അള്ളാഹുവിൻ്റെ കോപമുണ്ടായിരിക്കും. അവർക്ക് വമ്പിച്ച ശിക്ഷയുമുണ്ട്. അവരെ നേർമാർഗത്തിലാക്കുകയില്ല. അവരുടെ ഹൃദയങ്ങൾക്കും കേൾവിക്കും കാഴ്ചക്കുമെല്ലാം അള്ളാഹു മുദ്രവെക്കും. അഥവാ സത്യവും ന്യായവും ആലോചിച്ചറിയുവാനോ കണ്ടും കേട്ടും മനസ്സിലാക്കുവാനോ അവർക്ക് സാധ്യമല്ലാതാകും. തൻ്റെ ഇടവും സുബോധവുമില്ലാതെ ചിന്താശൂന്യരായിരിക്കും അവർ. പരലോകത്താകട്ടെ സകല ഗുണങ്ങളും നഷ്ടപ്പെട്ടവരുമായിരിക്കും എന്നൊക്കെ അള്ളാഹു അവർക്ക് താക്കീത് നൽകുന്നു. ആ മഹാപാതകത്തിന് അള്ളാഹു കൽപ്പിക്കുന്ന ഗൗരവം എത്ര മഹത്തരമാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അവിശ്വാസിയായ ഒരാൾ സത്യവിശ്വാസം സ്വീകരിക്കാതിരിക്കുന്നതിനേക്കാൾ ഭയങ്കരമാണ്. സത്യവിശ്വാസം സ്വീകരിച്ച ഒരാൾ പിന്നീട് അവിശ്വാസത്തിലേക്ക് മാറുന്നതെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹുവിൻ്റെ വിഷയത്തിലാണ് ഇല്ലാമൻ ഉക്രിഹ വ ഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ, ഹൃദയം വിശ്വാസം കൊണ്ട് അടങ്ങിയിരിക്കുന്നവനായി നിർബന്ധത്തിന് വിധേയമായവനൊഴികെ എന്ന വാക്യം അവതരിച്ചതെന്ന് കാണിക്കുന്ന പല റിവായത്തുകളും പല മഹാന്മാരും ഉദ്ധരിച്ചു കാണാം.
4: ശത്രുക്കളുടെ തുടരെ തുടരെയുള്ള അക്രമമർദ്ദനങ്ങൾ അസഹനീയമായപ്പോൾ അവരുടെ ആവശ്യപ്രകാരം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ചില പഴിവാക്കുകൾ പറയുകയും അവരുടെ ദൈവങ്ങളെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുകയും ചെയ്തു രക്ഷപ്പെട്ടു. വളരെ വ്യസനത്തോടുകൂടി ആ വിവരം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു. അപ്പോൾ തൻ്റെ മനസ്ഥിതി എന്തായിരുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിച്ചു. തൻ്റെ മനസ്സ് ഈമാൻ അഥവാ സത്യവിശ്വാസം കൊണ്ട് സമാധാനമടഞ്ഞതായിരുന്നുവെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. അപ്പോൾ തിരുമേനി അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, ഇൻ ആദു ഇഫ് അദ്, അഥവാ അവർ ആവർത്തിച്ചാൽ നീയും ആവർത്തിച്ചു കൊള്ളുക. ഇതിനെപ്പറ്റിയാണ് ഈ വാക്യം അവതരിച്ചത് എന്നത്രേ പ്രസ്തുത റിവായത്തുകളുടെ ചുരുക്കം. അവതരണ സന്ദർഭം ഏതായിരുന്നാലും ആയത്തിൻ്റെ വിധി പൊതുവായിട്ടുള്ളത് തന്നെ, സംശയമില്ല. സത്യവിശ്വാസം ത്യജിക്കുവാൻ വേണ്ടി ശത്രുക്കളുടെ ഭാഗത്തുനിന്ന് അസഹ്യമായ മർദ്ദനങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ തൽക്കാലം രക്ഷപ്രാപിക്കുവാനായി പുറമെ കുഫർ അഥവാ അവിശ്വാസം അഭിനയിക്കുന്നതിന് വിരോധമില്ലെന്ന് ഈ വചനത്തിൽ നിന്ന് വ്യക്തമാകുന്നു. അമ്മാർ റളിയല്ലാഹുവിൻ്റെ സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും അതാണ് കാണിക്കുന്നത്. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ പൊതുവെ ഭിന്നാഭിപ്രായമില്ലതാനും നിർബന്ധത്തിന് വഴങ്ങിക്കൊടുക്കാതെ മർദ്ദനങ്ങൾ സഹിക്കുവാൻ തന്നെ വല്ലവരും തയ്യാറാകുകയാണെങ്കിൽ അതാണ് കൂടുതൽ ഉത്തമമെന്നും പല മഹാന്മാരും അഭിപ്രായപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ മുശ്രിക്കുകളുടെ ഏറ്റവും കടുത്ത മർദ്ദനമുറകൾക്ക് വിധേയരായിത്തീർന്ന ബിലാൽ, ഖബ്ബാബ്, അമ്മാറിൻ്റെ മാതാപിതാക്കൾ റളിയല്ലാഹു അൻഹും മുതലായ സ്വഹാബികളുടെ ചരിത്രം സുപ്രസിദ്ധമാണല്ലോ. ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കഴുത്തിൽ കയറിട്ട് അദ്ദേഹത്തെ കുട്ടികൾക്ക് കളിക്കുവാൻ വിട്ടുകൊടുക്കുക, പതച്ച മണലിൽ കിടത്തി വലിയ പാറക്കല്ലുകൾ നെഞ്ചിൽ കയറ്റിവെക്കുക മുതലായ കടും കൈകൾ ചെയ്യപ്പെട്ടപ്പോഴൊക്കെ അദ്ദേഹം അഹദ് അഹദ് അഥവാ ഒരുവൻ ഒരുവൻ എന്ന് ഉച്ചരിച്ചുകൊണ്ട് തൗഹീദിന്റെ പ്രഖ്യാപനം നടത്തുകയായിരുന്നു ചെയ്തത്. നിങ്ങൾക്ക് ഇതിനേക്കാൾ കോപം വമിക്കുന്ന മറ്റൊരു വാക്ക് എനിക്കറിയാമായിരുന്നെങ്കിൽ അതായിരുന്നു ഞാൻ പറയുക എന്നുപോലും ആ ധീരമനസ്കനായ സ്വഹാബി റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നു അത്രേ. അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ മാതാപിതാക്കളായ യാസിറും സുമയ്യയും റളിയല്ലാഹു അൻഹുമ ശത്രുമർദ്ദനങ്ങളുടെ കാഠിന്യത്താൽ കൊല്ലപ്പെടുകയാണുണ്ടായത്. മാതാവിനെ രണ്ട് ഒട്ടകങ്ങൾക്കിടയിൽ കെട്ടിവിടുക മുതലായ കടും കൈകളൊന്നും ഫലിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ആ കഠിന ഹൃദയന്മാർ അവസാനം അവരുടെ ഗുഹ്യസ്ഥാനത്ത് കുന്തം തറച്ച് അവരെ കൊലപ്പെടുത്തി കളഞ്ഞു. ഇവർ രണ്ടുപേരുമായിരുന്നു ഇസ്ലാമിന്റെ പേരിൽ കൊല്ലപ്പെട്ട ആദ്യത്തെ രണ്ട് രക്തസാക്ഷികൾ. ഖബ്ബാബ് റളിയല്ലാഹുവിൻ്റെ യജമാനത്തി അദ്ദേഹത്തെ ഇരുമ്പുകോൽ ചുട്ടുപഴുപ്പിച്ച്
3: ശരീരത്തിൽ ചൂട് കുത്തിക്കൊണ്ടിരുന്നിട്ടും അദ്ദേഹത്തിന്റെ ഈമാൻ വർദ്ധിച്ചതേയുള്ളൂ. ഇതുപോലെയുള്ള സംഭവങ്ങൾ സ്വഹാബികളുടെ, വിശേഷിച്ചും പൂർവ്വ സഹാബികളുടെ ചരിത്രത്തിൽ സുലഭമാകുന്നു. ഫറളല്ലാഹു അൻഹും വ അർലാഹും, അല്ലാഹു തുടരുന്നു.
5: സൂറത്തുൻ നഹൽ 103 മുതൽ 109 കൂടിയ വചനങ്ങളുടെ വിശദീകരണ ശബ്ദാവിഷ്കാരമാണ് നാം ഇതുവരെ കേട്ടത്.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് ഖുർആൻ റേഡിയോ, ഖത്തമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ദിനേന ഓരോ ജുസ് വീതം പാരായണം ചെയ്യുന്ന ഖത്തമുൽ ഖുർആൻ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ ജുസ് നമ്പർ 26.
8: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും

0: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് ഓതി കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹുവല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള അഞ്ച്. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിങ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവരാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുമ്പോൾ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ച് പഠിച്ചു വരുന്നു. 35 വരെയുള്ള ആയത്തുകളാണ് ഏതാനും ക്ലാസുകളിലൂടെ മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.

ഈ ആയത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് വമാ അവുന്നു മദ്യ മുൻഫസിലാണ്. നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. നൂനിന് ശബ്ദുണ്ട്, മണിക്കണം. വമാ അവുന്നു അസ്സാഅത ഖായിമ മദ്യ മുത്തസിൽ. മദ്യ മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. ഖായിമത വ തൻവീനു ശേഷം വാവ്, ഇദ്ഗാം നാഖിസ്. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിക്കണം. മണിക്കലോടുകൂടി ശദ് ഉണ്ടാവരുത്. ഖായിമത്തൗലഇൻ. ഇനി വലഇൻ റു തൻ നൂൻ സാക്കിനയ്ക്ക് ശേഷം റാ, ഇദ്ഗാം ബിലാഗുന്ന. നൂനിനെ റായിലേക്ക് മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. വലഇ റു വലഇ റു, നൂനിനെ കേൾക്കുക തന്നെ ഇല്ല. വലഇ റു. ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റുദിത്തു. ഇവിടെ റുദിദുത്തു എന്ന് ഓതുന്ന ആളുകളുണ്ട്. റുദിദുത്തു ശരിക്കും അവിടെ ഇദ്ഗാം ചെയ്യാണ് വേണ്ടത്. റുദിത്തു രണ്ടാമത്തെ ദാൽ അവിടെ കേൾക്കുന്നില്ല, പൂർണ്ണമായിട്ടും ഇദ്ഗാം ചെയ്യാണ്. റുദിത്തു ഇദ്ഗാം മുത്തജാനിസൈൻ എന്ന് പറയും. സെയിം മഹ്റജ്, ഒരേ മഹ്റജാണ്. എന്നാൽ അതിന് വ്യത്യസ്ത സിഫത്തുകളും വേറെ ലെറ്ററുമാണല്ലോ, വേറെ വേറെ അക്ഷരമാണ്. അതുകൊണ്ട് വല ഇർ റുദിത്തു എന്നാണ് പറയേണ്ടത്, റുദിദുത്തു എന്ന് ഓതരുത്. ഇല റബ്ബി ലഅജിദൻ, നൂനിന് ശദ്ദ് മണിക്കണം. ഖൈറം മിൻഹ, തൻവീനു ശേഷം മീം. ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടിലേപ്പിച്ചുകൊണ്ട് ഓതണം. ഖൈറം മിൻഹ മുൻഖലബ. നൂന് സാക്കിനയ്ക്ക് ശേഷം ഖാഫ്, കനമുള്ള, അല്പം കനപ്പിച്ച് മണിക്കുകയും വേണം. കാരണം ഖാഫ് ഹുറൂഫുൽ ഇസ്തിഇലായിൽപ്പെട്ട അക്ഷരമാണ്, സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അതുകൊണ്ട് അതോടൊപ്പം ഗുന്ന വന്നാൽ ആ മണിക്കലും സ്വരഭാരത്തോടുകൂടിയായിരിക്കും. അതുകൊണ്ടാണ് മുൻഖലബ എന്ന് വായിക്കുന്നത്. 37-ാമത്തെ ആയത്തിൽ ഖാല ലഹു സാഹിബുഹു വഹുവ യുഹാവിറു. قال له صاحبه وهو يحاوره أكفرت بالذي خلقك من تراب

رجلا. قال له صاحبه. ഇവിടെ ഹാഇന്റെ മഖ്റജ് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. صاحبه وهو يحاوره حاء وهو يحاوره اكفرت. ഹ ഉള്ളമീറിന് ശേഷം ഹംസ മദ് മുൻഫസിൽ പോലെ തന്നെ നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. വഹുവ യുഹാവിറുഹു അകഫർത. അകഫർത ബില്ലദി ഖലഖക. ഖലഖക ഖാഫും കാഫും മാറരുത്. ഖലഖക എന്നോ ഹലഖക എന്നൊന്നും ഓതരുത്. അർത്ഥം മാറും. പൂർണ്ണമായിട്ടും അർത്ഥം മാറുന്ന അവസ്ഥകളുണ്ടാവും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഖലഖക

0: പോലെ പാവിൻ്റെ മഖ്റജ് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. അതാണ് മിൻ നൊത്തുഫ അല്ലെങ്കിൽ നുത്തുഫത്താവും അർത്ഥം മാറും. നുത്തുഫ അല്ല നൊത്ത്, നൊത്തുഫ. സുമ്മ സവ്വാക റജുല, ഇവിടെയും സുമ്മ എന്ന് പറയരുത്, സുമ്മ. സുമ്മ സവ്വാക റജുല. 38-ാമത്തെ ആയത്തിൽ
1: ലാകിന്നഹു വല്ലാഹു റബ്ബി വലാ ഉശ്രിക്കു ബിറബ്ബി അഹദ.
0: ഇവിടെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ലാക്കിന്ന എന്നുള്ള പദം. പല ആളുകളും ലാക്കിന്നാഹു വല്ലാഹു എന്ന് ഓതാറുണ്ട്. അവിടെ അലിഫിന് മുകളിൽ നിൽക്കുന്ന ആ സുക്കൂൻ, ആ ഒരു സീറോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കൂട്ടി ഓതുമ്പോൾ അതിനെ ഉച്ചരിക്കേണ്ടതില്ല, വഖഫിലാണ്, നിർത്തുമ്പോഴാണ് അതിനെ, ആ അലിഫിനെ ഉച്ചരിക്കേണ്ടത്. ലാക്കിന്ന നിർത്തുകയാണെങ്കിൽ, കൂട്ടി ഓതുമ്പോഴോ ലാക്കിന്നഹു വല്ലാ, സൂറത്തുൽ കാഫിറൂനിൽ ചെയ്യുന്നത് പോലെ തന്നെ. വല അന ആബിദും മാ അബത്തും, അതേപോലെ തന്നെയാണ് ഇവിടെയും. നിർത്തുകയാണെങ്കിൽ അലിഫിനെ ഉച്ചരിക്കണം. ലാക്കിന്നഹു വല്ലാഹു റബ്ബി വലാ ഉശ്രിക്കു, മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ തുല്യമായിട്ട് നീട്ടണം. ഉശിരിക്കു എന്ന് ഷീനിനെ കൽക്കല ചെയ്യരുത്. ഉശിരിക്കു അല്ല ഉശ്രിക്കു, ഉശ്രിക്കു ബി റബ്ബി അഹദ. മദ്ദിൻ്റെ അക്ഷരമായ യാ ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടാവുന്നതാണ്. ബി റബ്ബി അഹദ. ഒന്നുകൂടെ നമുക്ക് ഈ ഭാഗങ്ങൾ ഓതാം.

0: സൂറത്തുൽ കഹ്ഫിലെ 36, 37, 38 വചനങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ശ്രദ്ധിച്ചത്. പാരായണത്തിൽ അബദ്ധങ്ങൾ ഇല്ലാതെ പരമാവധി ഭംഗിയായിട്ട് പാരായണം ചെയ്യുവാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥസഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവർത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ.

0: എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ
1: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചെലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചെലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചെലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ. ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി മനപ്പാഠം. ദിവസവും ഒരു പേജ് വീതം മനപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 396-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.

0: يجاهد لنفسه إن الله لغني عن العالمين.
1: ബാറക് അല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കഥീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിൽ വിശുദ്ധ ഖുർആനിലെ 396-ാമത്തെ പേജാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽഗാമിദി.
2: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാദൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരെന്നെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി? പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 1,000,000+ ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ തഖ്വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവൻ്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക. ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്.
6: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക,

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ ഹറമൈൻ ലൈവ്. മദീനയിൽ നിന്നും ഫജർ നമസ്കാരത്തിലെ ഖിറാഅത്ത് സൂറത്ത് തൗബ ആയത്ത് 113 മുതൽ 129 വരെ. ഷെയ്ഖ് മുഹമ്മദ് ബർഹജി.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ റഹ്മാൻ

من بعد ما تبين لهم أنهم أصحاب الجحيم.

0: ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടത് ഹറമൈൻ ലൈവ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

നൂറ്റാണ്ടിലെ കാട്ടറബികൾ. ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരത ഉണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ 76-ാം അധ്യായം സൂറത്തുൽ ഇൻസാൻ 1 മുതൽ 31 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഖാരി മുഹമ്മദ് അൽ ഹൈദാൻ.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. രണ്ടാം അധ്യായം സൂറ ബഖറ.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നു തൻസീൽ. പാരായണം നിർവഹിച്ചുകൊണ്ട് അഷ്ഷൈഖ് നബീൽ അറിഫായി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മഷാ ബാറക്കല്ലാഹു ഫീകും. നാം ഇപ്പോൾ കേട്ടത് തൻസീൽ, പാരായണം നിർവഹിച്ചത് അഷ്ഷേഖ് നബീൽ അർറിഫായ്.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
0: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്ന പരിപാടികളിൽ ഒന്നാണ് ഹൃദയവസന്തം. സൂറത്ത് ഹൂദിലെ 47-ാമത്തെ വചനം ക്ലാസ് എടുത്തുകൊണ്ട് ഇന്ന് നമുക്കൊപ്പം ചേരുന്നു ജംഷീർ സലാഹി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ക്ലാസ് നമ്മൾ ആരംഭിക്കുകയാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹൂദ് 11-ാമത്തെ അധ്യായം. സൂറത്തുൽ ഹൂദാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. ആ അധ്യായത്തിലെ 47-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ആ വചനം ഇപ്രകാരമാകുന്നു: അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. قال ربي إني أعوذ بك أن أسألك ما ليس لي به علم وإلا تغفر لي وترحمني أكن من الخاسرين. قال قال نرنا പറഞ്ഞു, നൂഹ് നബി അലൈഹി സലാം പറഞ്ഞു, റബ്ബി എൻ്റെ റബ്ബേ, ഇന്നി തീർച്ചയായും ഞാൻ, അഊദു ഞാൻ ശരണം തേടുന്നു, രക്ഷ ചോദിക്കുന്നു, ബിക്ക നിന്നോട്, അൻ അസ് അലക്ക നിന്നോട് ചോദിക്കുന്നതിൽ നിന്ന്, മാ ലൈസ ഇല്ലാത്തൊരു കാര്യം, ലീ എനിക്ക്, ബിഹി അതുമായി, ഇൽമുൻ അറിവ്, വ ഇല്ലാ തഗ്ഫിർ നീ പുറത്തു നൽകിയിട്ടില്ലെങ്കിൽ, ലീ എനിക്ക്, വ തർഹംനീ എന്നോട് കരുണ കാണിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ, അക്കുൻ ഞാനായിത്തീരും, മിനൽ ഖാസിരീൻ നഷ്ടം പറ്റിയവരുടെ കൂട്ടത്തിൽ. അപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ രക്ഷിതാവിനോട് തനിക്കു പറ്റിയ ഒരബദ്ധത്തിൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുന്നതാണ് 47-ാമത്തെ ഈ വചനം. അതായത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രബോധനം തൻ്റെ ജനതയോട് 950 വർഷത്തോളം തൗഹീദി പ്രബോധനം നിർവഹിച്ചു. തിരിച്ച് അദ്ദേഹത്തിൻ്റെ ജനതയിൽ നിന്ന് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് നൂഹ് നബിയുടെ കൂടെ വിശ്വാസികളായത്. മഹാഭൂരിപക്ഷം നാട്ടിലെ പ്രമാണിമാരടക്കമുള്ളവർ എതിർചേരിയിൽ മറുഭാഗത്ത് നിൽക്കുകയും പരിഹസിക്കുകയും പല നിലക്കുള്ള ആക്ഷേപങ്ങൾ നടത്തുകയും ചെയ്ത വിഷയം ദീർഘമായി ഇതിൻ്റെ തൊട്ടു മുമ്പുള്ള ഒരുപാട് വചനങ്ങളിലൂടെ ഈ സൂറത്തുൽ ഹൂദിൽ നമ്മൾ മനസ്സിലാക്കി. ആ തൻ്റെ ജനതയിലെ അവിശ്വാസികളുടെ, നിഷേധികളുടെ കൂട്ടത്തിൽ തൻ്റെ ഭാര്യയും തൻ്റെ മകനും ഉണ്ടായിരുന്നു എന്ന് നമ്മളെ അള്ളാഹു പഠിപ്പിച്ചു. ആ മകൻ, അവസാനം അള്ളാഹുവിൻ്റെ ശിക്ഷ, മഴ വന്ന് പ്രളയം സംഭവിച്ചു. വിശ്വാസികളായ ആളുകളും ജീവികളിൽ നിന്നുള്ള ഇണകളെയും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നൂഹ് നബി അലൈഹിസ്സലാം കപ്പലിൽ പ്രവേശിപ്പിച്ചു. ആ കപ്പലിൽ കയറാതെ തൻ്റെ മകൻ വെള്ളത്തിലേക്ക് ഇങ്ങനെ ആണ്ടുപോകുന്ന ഒരു ഘട്ടത്തിൽ ഒരു ഉപ്പയുടെ സങ്കടത്തോടുകൂടി അള്ളാഹുവിനോട്, തൻ്റെ അഹിലിൽപ്പെട്ടവരെ, നിൻ്റെ അഹിലിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തും എന്ന് അള്ളാഹു പറഞ്ഞിരുന്നല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ, അവൻ എൻ്റെ അഹിലിൽപ്പെട്ടവനാണ്, അള്ളാഹുവെ എൻ്റെ മോനാണ് എന്ന് അള്ളാഹിനോട് പറയുന്ന, പ്രാർത്ഥിക്കുന്ന, അവനെ രക്ഷപ്പെടുത്താൻ ആഗ്രഹിച്ച് അള്ളാഹിനോട് ചോദിക്കുന്ന ഒരു ഘട്ടം നൂഹ് നബിക്ക് വരികയും, അപ്പോൾ അള്ളാഹു നൂഹ് നബിയെ തിരുത്തി കൊടുക്കുകയും ചെയ്തു. നൂഹെ, ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, അവൻ നിൻ്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല, അവൻ ചെയ്ത പ്രവൃത്തികൾ സ്വാലിഹായ അമലുകളുമല്ല, അതുകൊണ്ട് നിനക്കറിവില്ലാത്ത ഒരു കാര്യത്തെപ്പറ്റി നീ എന്നോട് ചോദിക്കരുത്, നിന്നെ ഞാൻ ഉപദേശിക്കുകയാണ്, നീ വിഡ്ഢികളുടെ കൂട്ടത്തിലായി പോകാതിരിക്കാൻ എന്നല്ലാഹു നൂഹ് നബിയെ കർശനമായി ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയപ്പോൾ തനിക്കു പറ്റിയ അബദ്ധം തൻ്റെ റബ്ബിനോട് ആ നിമിഷത്തിൽ, അതിൽ പിന്നെ കൂടുതൽ ആലോചനകളും ന്യായീകരണങ്ങളും ഒന്നുമില്ല. അല്ലാഹു എന്താണോ പറഞ്ഞത് പറഞ്ഞ സ്പോട്ടിൽ നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ രക്ഷിതാവിനോട് ഇസ്തിഗ്ഫാറും അല്ലാഹുവിൻ്റെ കാരുണ്യവും ചോദിക്കുന്നതാണ് തൊട്ട വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഖാല, നൂഹ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, റബ്ബി എൻ്റെ രക്ഷിതാവേ, ഇന്നി അഊദു ബിക, നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുകയാണ്, അൻ അസ്അലക മാ ലൈസ ലീ ബിഹി ഇൽമുൻ, എനിക്കറിവില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് നിന്നോട് ചോദിക്കുന്നതിൽ നിന്ന്, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ചോദിക്കുന്നതിൽ നിന്ന് മുഴുവനും നിന്നോട് ഞാൻ കാവല് തേടുകയാണ്. വ ഇല്ലാ തഗ്ഫിർ ലീ വതർഹംനി, ഇപ്പോൾ ഞാൻ ചോദിച്ചു

എന്ന് പറഞ്ഞാൽ ആരാണ്? പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ കുറ്റങ്ങളുമായി ചെയ്യുന്നവരാണ് നഷ്ടക്കാർ. വിജയികളാരാണ്? അള്ളാഹുവിന് വിധേയരായി അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടി, അള്ളാഹിൻ്റെ കാരുണ്യം കിട്ടി, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവരാണ് വിജയിച്ചവർ, നഷ്ടം പറ്റിയവരും വിജയിച്ചവരും. അപ്പോൾ നഷ്ടക്കാരിൽ പെടാതിരിക്കണമെങ്കിൽ അവർക്കെന്തു വേണം? അള്ളാഹുവിൻ്റെ അടുത്തു നിന്നുള്ള അനുഗ്രഹം വേണം അല്ലേ? കാരണം അനുഗ്രഹവും കാവലും റഹ്മത്തുമൊക്കെ ഉണ്ടാകണം. അവരാണ് നഷ്ടം പറ്റാത്തവർ. ഇവിടെ വളരെ വ്യക്തമായി തഫ്സീർ സഅദിയിൽ നമുക്കത് കാണാൻ പറ്റും. ഫഹീന ഇദിൻ നദിമ നൂഹ്, നൂഹനെ നബി അലൈഹിസ്സലാം ദുഃഖിച്ചുപോയി ആ സമയത്ത്. അല്ലാ പറഞ്ഞ അല്ലാ നീ വിഡ്ഢികളുടെ കൂട്ടത്തിൽ പെടും, നീ വിവരമില്ലാത്ത ചോദിക്കരുത് എന്ന് പറഞ്ഞ സമയത്തിൽ നദാമത്തൻ ശദീദ, അങ്ങേയറ്റത്തെ ഖേദം നൂഹ് നബിക്കുണ്ടായി. എന്ത്, തൻ്റെ അടുക്കൽ നിന്നാണല്ലോ അതുണ്ടായത്. അതുകൊണ്ടാണ് തൻ്റെ റബ്ബിനോട് അദ്ദേഹം മഗ്ഫിറത്തിനെയും റഹ്മത്തിനെയും ചോദിച്ചത്. കാരണം ഫബിൽ മഗ്ഫിറത്തി വറഹ്മത്തി, അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനവും അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യവും. അതാണ് സത്യത്തിൽ ഒരു അടിമയെ എന്തു ചെയ്യുന്നത്? യൻജു അൽ അബ്ദ് മിൻ അൻ യകൂന മിനൽ ഖാസിരീൻ, ഖാസിരീങ്ങളിൽ നഷ്ടക്കാരിൽ ഒരടിമപ്പെടാതിരിക്കാൻ, അതിൽ പെടുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്ക് ഉണ്ടാകേണ്ടത് ഒന്ന് അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം ഉണ്ടാവണം, രണ്ടാമത്തത് അബദ്ധങ്ങളും സുബദ്ധങ്ങളൊക്കെ സംഭവിച്ചത് തൻ്റെ റബ്ബ് പുറത്ത് തരികയും ചെയ്യണം. അപ്പോഴാണ് ഒരാൾ നഷ്ടക്കാരിൽ പെടാതിരിക്കുന്നത്. വ ദല്ലഹാദ അല അന്ന നൂഹൻ അലൈഹിസ്സലാം ലം യകുൻ ഇൻദഹു ഇൽം ബി അന്ന സുആലഹു ലിറബ്ബിഹി, അല്ലേ, തൻ്റെ മകനെ രക്ഷപ്പെടുത്താൻ വേണ്ടി തൻ്റെ റബ്ബിനോട് നൂഹ് നബി അലൈഹിസ്സലാം ചോദിക്കുന്ന സമയത്ത് നൂഹ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരുന്നില്ല, അറിവുണ്ടായില്ല. എന്ത്, അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്, അത് സംഭവിച്ചു പോയി. സംഭവിച്ചു പോയപ്പോഴാണ് അള്ളാഹു വളരെ വ്യക്തമായി നൂഹ് നബി അലൈഹിസ്സലാമിനെ തിരുത്തിക്കൊടുത്തത്, അല്ലേ. വലാ തുഖാതിബ്നി ഫിൽ ലദീന ളലമു ഇന്നഹും മുഗ്റഖൂൻ, അതിക്രമികളുടെ കാര്യം നീ എന്നോട് സംസാരിക്കരുത്, ളുൽമ് ചെയ്തവർ, അവർ മുക്കി നശിപ്പിക്കപ്പെടാൻ പോകുന്നവരാണ് എന്ന് പറഞ്ഞു. പക്ഷേ ആ ആയത്തിൽ തന്നെ തൊട്ട് പറയുന്നത് നിന്റെ കുടുംബത്തിൽ പെട്ടവരൊഴികെ എന്ന് പറയുമ്പോൾ തീർച്ചയായും നൂഹ് നബി അലൈഹിസ്സലാം വിചാരിച്ചു പോയിട്ടുണ്ടാവും, അത് എൻ്റെ കുടുംബത്തിൽപ്പെട്ടവനല്ലേ എൻ്റെ മോനും. പക്ഷേ വാക്കുകൾ മുൻകടക്കാത്തവർ ഒഴികെ എന്ന് അവിടെ ഒരു ഇസ്തിസ്ന നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും. ആ വാക്കുകൾ മുൻകടക്ക എന്ന് പറഞ്ഞാൽ അത് കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിൽ പോലും ശിർക്ക് സംഭവിച്ച് വിശ്വാസം സ്വീകരിക്കാത്ത ആളുകളാണെങ്കിൽ അവർക്കും ഇത് ബാധകമാണ്, അവരും ഈ വിശ്വാസികളുടെ കുടുംബത്തിൽപ്പെട്ടവരാകില്ല, വിശ്വാസി സമൂഹത്തിൽപ്പെടില്ല എന്ന് വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് രക്ഷ ചോദിച്ചത്, മാപ്പ് ചോദിച്ചത്, ഇസ്തിഗ്ഫാർ തേടിയത്. തീർച്ചയായും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസികളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിലുള്ള പാഠം ഇതാണ്. അതായത് തൻ്റെ റബ്ബ് അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, പിന്നെ അതിനെ നമ്മുടെ കേവലം ദുർബലമായ വളരെ കുറഞ്ഞ ഒരു ബുദ്ധിയുടെ തുലാസിൽ അതിനെ അളന്നു തൂക്കാൻ ശ്രമിച്ചാൽ നമുക്ക് അബദ്ധങ്ങളായിരിക്കും സംഭവിക്കുക. കാരണം നമ്മുടെ ബുദ്ധിക്കും ചിന്തകൾക്കും ഓർമ്മകൾക്കും കണക്കുകൂട്ടലുകൾക്കുമൊക്കെ എത്രയോ വലിയ പിഴവുകളും പിന്നെ കുറവുകളുമുണ്ട്. അത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ വിജയത്തിൻ്റെ ഒരു പാർട്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. കാരണം ഇതിൽ നൂഹ് നബിയുടെ മാതൃക, സ്വന്തം മകനാണ് കൺമുമ്പിൽ വെള്ളത്തിലേക്ക് ആണ്ടുപോയി മരണത്തിലേക്ക്, നിഷേധത്തിലേക്ക്, കുഫറിലൂടെ ദുരന്തകരമായൊരു പര്യവസാനത്തിലേക്ക് ചെന്നു പതിക്കുന്നത്. പക്ഷേ അള്ളാഹു നൂഹ് നബിയെ ഓർമ്മപ്പെടുത്തിയ ആ സെക്കൻഡിൽ, ആ സ്പോട്ടിൽ, ആ നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന, അള്ളാഹുവേ വ ഇല്ലാ തഗ്ഫിർലി വതർഹംനി, നീ എനിക്ക് പുറത്തു തരികയും എന്നോട് കരുണ കാണിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലേ. മഹാനായ ആദൻ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ഭാര്യയും സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പന ലംഘിക്കുന്നൊരു ഘട്ടമുണ്ടായി. പഴം വലാ തഖ്റബ ഹാദിഹി ശജറ, ഈ മരത്തിൻ്റെ അടുത്തേക്ക് മാത്രം വരരുത് എന്ന അള്ളാഹുവിൻ്റെ കൽപ്പന പിശാചിൻ്റെ ദുർമന്ത്രത്തിൽ, ദുഷ്പ്രേരണയിൽ അബദ്ധം അവർക്ക് സംഭവിക്കുകയും

0: ആ തെറ്റാണ് അവർ ചെയ്തത് എന്ന് അവർക്ക് ബോധ്യപ്പെടുന്ന നിമിഷത്തിൽ അവരല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്, റബ്ബന ളലംന അംഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലേ, അവിടെയും പറഞ്ഞത് അള്ളാഹുവേ ഞങ്ങളുടെ റബ്ബേ, ആദ്യ നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചത് ഞങ്ങളുടെ റബ്ബേ, നീ ഞങ്ങൾക്ക് പൊറുത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടം പറ്റിയവരുടെ കൂട്ടത്തിൽ പെട്ടുപോകും എന്നുള്ളതാണ്. തീർച്ചയായും മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ കൽപ്പനയനുസരിച്ച് നീനവ എന്ന നാട്ടിൽ പ്രബോധനം നിർവഹിക്കുകയും ആരും വിശ്വാസത്തിലേക്ക് വരാത്തതിൻ്റെ നിരാശ പൂണ്ട് നാട് വിട്ടോടിപ്പോകുന്നൊരു ഘട്ടം ഉണ്ടാവുകയും അവസാനം കപ്പലിൽ നിന്ന് താഴേക്ക് കടലിലേക്ക് വലിച്ചെറിയപ്പെടുകയും വലിയൊരു മത്സ്യത്തിൻ്റെ തിമിംഗലത്തിൻ്റെ വായിലകപ്പെട്ട് അതിൻ്റെ വയറ്റിൽ കിടന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തി. അല്ലേ, അല്ലാഹുവേ എൻ്റെ അടുത്ത് അബദ്ധം പറ്റിപ്പോയി, നീ എനിക്ക് എന്നോട് കരുണ കാണിക്കണം എന്നാണ് മഹാനായ യൂനുസ് നബി അലൈഹി സ്സലാം അള്ളാഹുവിനോട് മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടത്. അല്ലേ, ലാ ഇലാഹ ഇല്ലാ അൻത, ഖുർആൻ പറയേണ്ടത് സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ, അള്ളാഹുവിൻ്റെ തൗഹീദും മഹത്വമൊക്കെ വാഴ്ത്തിക്കൊണ്ട് എൻ്റെ ഒരു അബദ്ധങ്ങൾ തെറ്റ് സംഭവിച്ചു എന്ന് യൂനുസ് നബി അലൈഹി സ്സലാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇത് നൽകുന്ന മെസ്സേജ് അതാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ട ആണ് അവരുടെ മക്കൾ, ഭാര്യ, ഭർത്താവ്, മാതാവ്, പിതാവ്, ഇതൊക്കെ. അവിടെ പോലും അതിനേക്കാളും വലുതാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത്. സ്വന്തം മകനേക്കാളും വലുതാണ് അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനം, അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്ത് എന്ന് ഖുർആൻ നമ്മളെ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. കാരണം ഇല്ലെങ്കിൽ പരലോകത്ത് രക്ഷ ഉണ്ടാവില്ല, ഇഹലോകത്തും രക്ഷയുണ്ടാവില്ല. പരലോകത്തും ഇഹലോകത്തും രക്ഷ എന്നുള്ളത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് തീർച്ചയായും ഈ ആയത്ത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആത്മാർത്ഥമായി നിലകൊള്ളാൻ അള്ളാഹുവിൻ്റെ ഖുർആൻ വ്യക്തമായി നൽകുന്ന സന്ദേശങ്ങൾ അത് യാഥാർത്ഥ്യപൂർവം ഉൾക്കൊള്ളാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ അതിൻ്റെ ഗൗരവത്തിൽ ഉൾക്കൊള്ളാൻ, അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അബദ്ധങ്ങൾ അത് പിന്നീട് വെച്ച് നിലനിർത്തുന്ന ദീർഘിപ്പിക്കുന്ന ഒരവസ്ഥക്ക് പകരം വളരെ പെട്ടെന്ന് തന്നെ ബോധ്യപ്പെടുന്ന ഓരോ സെക്കൻഡുകളിൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറു ചെയ്ത് അവൻ്റെ കാരുണ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്ത് നമ്മുടെ ജീവിതം നമ്മൾ ക്രമപ്പെടുത്തണം. തീർച്ചയായും ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. 46-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത്. നൂഹ് നബി അലൈഹി സ്സലാം 47-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത്. നൂഹ് നബി അലൈഹി സ്സലാം അള്ളാഹുവിനോട് തൻ്റെ മകൻ്റെ കാര്യത്തിൽ സംസാരിച്ചു, അത് അബദ്ധമാണെന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തിയപ്പോൾ തീർച്ചയായും നൂഹ് നബി അലൈഹി സ്സലാം തൻ്റെ രക്ഷിതാവിനോട് ഇസ്തിഗ്ഫാർ തേടുകയും അവൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത് അള്ളാഹുവിനോട് ഇനി വിവരമില്ലാത്ത അബദ്ധമായ പ്രവർത്തനങ്ങളിൽ ചോദ്യങ്ങളിൽ വന്നു പെടുന്നതിൽ നിന്ന് കാവൽ ചോദിച്ച നൂഹ് നബി അലൈഹി സ്സലാമിൻ്റെ മാതൃക നമുക്കും സ്വീകരിക്കാവുന്ന, മനസ്സിലാക്കേണ്ടുന്ന, ഉൾക്കൊള്ളേണ്ടുന്ന ചരിത്രമാണെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ അതിൻ്റെ യഥാവിധിയിൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അതിൻ്റെ അനുഗ്രഹം ഇഹലോകത്തും പരലോകത്തും ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വീഴ്ചകൾ നമ്മുടെ റബ്ബ് നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി.
1: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, സൂറത്തു ഹൂദിലെ 47-ാമത്തെ വചനമാണ് ഇന്ന് നാം പഠിച്ചത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ജംഷീർ സലാഹി.
2: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവീകമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000 ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയവർ ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ്. മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേൾക്കുന്നത്.
5: വചനം 24. വലഖദ് ഹമ്മത്, അവൾ തീർച്ചയായും ഉദ്ദേശിക്കുകയുണ്ടായി. ബിഹി, അദ്ദേഹത്തെപ്പറ്റി. വഹമ്മ, അദ്ദേഹവും ഉദ്ദേശിച്ചു. ബിഹ, അവളെപ്പറ്റി. ലൗലാ, ഇല്ലായിരുന്നെങ്കിൽ. അർറാ, അദ്ദേഹം കണ്ടുവെന്നത്. ബുർഹാന, ദൃഷ്ടാന്തം. റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ. കദാലിക, അപ്രകാരം. ലിനസ്രിഫ, നാം തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. അൻഹു, അദ്ദേഹത്തിൽ നിന്ന്. അസ്സൂഅ, തിന്മയെ. വൽഫഹ്ഷാ, നീചവൃത്തിയെയും. ഇന്നഹു, നിശ്ചയമായും അദ്ദേഹം. മിൻ ഇബാദിന, നമ്മുടെ അടിയാന്മാരിൽപ്പെട്ടവനാണ്. അൽ മുഖ്ലസീൻ, നിഷ്കളങ്കരാക്കപ്പെട്ട അഥവാ കറകളഞ്ഞവരായ.
6: വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ ലൗലാ അർറാ ബുർഹാന റബ്ബിഹ് കദാലിക ലിനസ്രിഫ അൻഹു സൂഅ വൽഫഹ്ഷാ ഇന്നഹു മിൻ ഇബാദിനാൽ മുഖ്ലസീൻ.
7: തീർച്ചയായും അവൾ അദ്ദേഹത്തെക്കുറിച്ച് ചിലത് ഉദ്ദേശിക്കുകയുണ്ടായി. അദ്ദേഹം അവളെക്കുറിച്ചും ചിലത് ഉദ്ദേശിച്ചു. തൻ്റെ റബ്ബിൻ്റെ വക ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അഥവാ അത് സംഭവിക്കുമായിരുന്നു. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് നാം തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. കാരണം നിശ്ചയമായും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാന്മാരിൽ പെട്ടവനാകുന്നു.
8: ഹമ്മദ് ബിഹി, അവൾ അദ്ദേഹത്തെ പറ്റി ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിൻ്റെ താൽപര്യം, അവൾ യൂസുഫുമായി സ്വകാര്യ ബന്ധത്തിൽ ഏർപ്പെടുവാൻ ഉദ്യമിച്ചുവെന്നും അതിനെ വിസമ്മതിക്കുന്ന പക്ഷം അദ്ദേഹത്തിനെതിരെ പ്രതികാര നടപടി എടുക്കണമെന്നുദ്ദേശിച്ചുവെന്നും ആയിരിക്കാവുന്നതാണ്. വഹമ്മ ബിഹ, അദ്ദേഹം അവളെ പറ്റിയും ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിൻ്റെ താൽപര്യം ഒന്നിലധികം പ്രകാരങ്ങളിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നു. അവയിൽ പ്രസ്താവയോഗ്യമായത് രണ്ടഭിപ്രായങ്ങളാണ്. ഒന്ന്, അവളുടെ ദുഷ്പെരുമാറ്റത്തിനെതിരെ വല്ല പ്രതികാരവും നടത്തുവാൻ അദ്ദേഹവും ഉദ്ദേശിച്ചു, എങ്കിലും അള്ളാഹുവിങ്കിൽ നിന്നുള്ള ദൃഷ്ടാന്തം കണ്ടതുകൊണ്ട് അത് ചെയ്യുവാൻ ഇടവന്നില്ല. അദ്ദേഹം അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക മാത്രമാണ് ചെയ്തത്. രണ്ട്, ഇച്ഛാനുസരണമോ താൽപ്പര്യപൂർവമോ അല്ലാതെ മനുഷ്യസഹജമായ സ്വഭാവ പ്രകൃതിയനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിലും വികാരവും ചായവുമുണ്ടായി. അപ്പോഴേക്കും അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം കാണുകയുണ്ടായി. അതുകൊണ്ട് വികാരത്തിന് വഴങ്ങുകയോ ചായ്വ് പ്രകടിപ്പിക്കുകയോ ചെയ്തില്ല. സ്വയം ശുദ്ധത പാലിക്കുകയാണ് ചെയ്തത്. ഈ രണ്ടാമത്തെ വ്യാഖ്യാനം യൂസഫ് നബി അലൈഹിസ്സലാമിൻ്റെ പരിശുദ്ധതയ്ക്കും നിഷ്കളങ്കതയ്ക്കും യോജിച്ചതല്ലെന്ന് പ്രഥമ വീക്ഷണത്തിൽ ഒരുപക്ഷെ തോന്നിയേക്കാം. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയ്ക്കും പരിശുദ്ധതയ്ക്കും മകുടം ചാർത്തുന്ന ഒരു തെളിവായിരിക്കും അത്. ശാരീരികമോ മാനസികമോ ആയ വിചാരവികാരങ്ങളൊന്നും ഒരാളിൽ ഇല്ലാതിരിക്കുന്നത് നിമിത്തം അയാൾ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് അയാളുടെ ഒരു ഉത്കൃഷ്ടതയായി കണക്കാക്കുവാനാവില്ല. നേരെ മറിച്ച്, പ്രകൃതി സഹജമായുണ്ടാകുന്ന വിചാരവികാരങ്ങൾ ഉണ്ടായിത്തീരുകയും അവ പ്രകടമാക്കുകയും പ്രവർത്തനത്തിൽ കൊണ്ടുവരികയും ചെയ്യുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തിട്ടും ഭവിഷ്യൽ ഫലം ഓർത്ത് മനഃപൂർവ്വം പിന്മാറി നിൽക്കുന്നതിലാണ് യോഗ്യതയും ഉത്കൃഷ്ടതയും ഉള്ളത്. ഒരാൾ ഒരു തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചിട്ട് അത് പ്രവർത്തിക്കാത്ത പക്ഷം അതവന് ഒരു നന്മയായി രേഖപ്പെടുത്തുന്നതാണ് എന്ന് ബുഖാരി, മുസ്ലിം, റഹ്മത്തുല്ലാഹി അലൈഹിമ മുതലായവർ രേഖപ്പെടുത്തിയ പ്രസിദ്ധമായ ഒരു ഹദീസിൽ വന്നിട്ടുള്ളത് പ്രസ്താവ്യമാകുന്നു. ഇമാം ശമഖ്ശരി റഹ്മത്തുല്ലാഹി അലൈഹിയും മറ്റു ചിലരും ശരിവെക്കുന്നതും ന്യായീകരിക്കുന്നതും ഈ അഭിപ്രായത്തെയാണ്. മൂന്നാമത്തെ ഒരഭിപ്രായം ഇബ്നു കസീർ റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിച്ചു കാണാം. അള്ളാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടതുകൊണ്ട് അദ്ദേഹം അവളെപ്പറ്റി അങ്ങനെയൊന്നും ഉദ്ദേശിക്കുകയുണ്ടായിട്ടില്ല എന്നാണത്. ഇതനുസരിച്ച് വഹമ്മ ബിഹാ ലൗലാ അൻ റആ ബുർഹാൻ റബ്ബിഹി എന്നുള്ള വാക്യത്തിന് ഇങ്ങനെ വിവർത്തനം നൽകാം: തന്റെ റബ്ബിന്റെ ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടില്ലായിരുന്നുവെങ്കിൽ അവളെപ്പറ്റി അദ്ദേഹവും ഉദ്ദേശിക്കുമായിരുന്നു. ഈ അഭിപ്രായം അറബി വ്യാകരണ നിയമപ്രകാരം ആലോചിക്കപ്പെടേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. യൂസഫ് നബി അലഹിസ്സലാം കണ്ടു എന്ന് പറഞ്ഞ ആ ദൃഷ്ടാന്തം അഥവാ ബുർഹാൻ എന്തായിരുന്നു? പലരും പല പ്രകാരത്തിൽ അതിനെ വിവരിച്ചിരിക്കുന്നത് കാണാം. ഒന്നിനും പ്രത്യേക തെളിവുകളില്ലതാനും യൂസഫ് നബി അലഹിസ്സലാമിൻ്റെ മനസ്സിൽ ആ അവസരത്തിൽ എന്തോ ചില വിചാരങ്ങൾ ഉണ്ടായി. അപ്പോഴേക്കും അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധവും ഭവിഷ്യത്തിനെക്കുറിച്ചുള്ള ഭയവും അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ ആ വിചാരത്തിൽ നിന്ന് അദ്ദേഹം വിമുക്തനാകുകയും ചെയ്തു എന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാം. ദൃഷ്ടാന്തം വിവരിച്ചുകൊണ്ടുള്ള പല അഭിപ്രായങ്ങളും ഉദ്ധരിച്ച ശേഷം ഇബ്നു ജരീർ റഹ്മത്തുല്ലാഹി അലൈഹി പറയുകയാണ്: യൂസഫ് നബി അലൈഹിസ്സലാം ഉദ്ദേശിച്ച കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ പ്രചോദനം നൽകുമാറ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തം അദ്ദേഹം കാണുകയുണ്ടായി. അത് അവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം, അല്ലാതെയുമായിരിക്കാം. ഒന്നും നിജപ്പെടുത്തുവാൻ തക്ക തെളിവില്ല. ഇതാണ് വാസ്തവം. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാനാണെന്നും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാനാണെന്നും അള്ളാഹു പറഞ്ഞതിൽ നിന്ന് തന്നെ അല്പം ആലോചിക്കുന്നവർക്ക് ആ ദൃഷ്ടാന്തം കൊണ്ടുള്ള വിവക്ഷ ഏറെക്കുറെ മനസ്സിലാക്കാവുന്നതാണ് ഇൻഷാ അള്ളാഹ്. സംഭവത്തിന്റെ തുടർന്നുള്ള ഭാഗം അടുത്ത വചനത്തിൽ അള്ളാഹു വിവരിക്കുന്നു.
5: വചനം 25. വസ്തബഖ, അവർ രണ്ടുപേരും മുൻകടന്നു വന്നു അഥവാ മത്സരിച്ചോടി. അൽബാബ, വാതിൽക്കലേക്ക്. വഖദ്ദത്ത്, അവൾ കീറുകയും ചെയ്തു. ഖബീസഹു, അദ്ദേഹത്തിൻ്റെ കുപ്പായം. മിന്ദുബരിൻ, പിന്നിൽ നിന്നും. വഅൽഫയാ, രണ്ടാളും കണ്ടെത്തുകയും ചെയ്തു. സയ്യിദഹ, അവളുടെ നാഥനെ അഥവാ യജമാനനെ. ലദൽബാബ്, വാതിൽക്കൽ വെച്ച്. ഖാലത്ത്, അവൾ പറഞ്ഞു. മാജസാഉ, പ്രതിഫലമല്ല. മൻ അറാദ, ഉദ്ദേശിച്ചവൻ്റെ. അഹ്ലിക, താങ്കളുടെ വീട്ടുകാരെ കൊണ്ട്. സൂ അൻ, തിന്മയെ. ഇല്ലാ അയ്യുജ്ജന, അവൻ തടവിലാക്കപ്പെടുകയല്ലാതെ. ഔ അദാബുൻ, അല്ലെങ്കിൽ വല്ല ശിക്ഷയും. അലീമുൻ, വേദനയേറിയ.

0: രണ്ടുപേരും വാതിൽക്കലേക്ക് മത്സരിച്ചോടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു കീറുകയും ചെയ്തു. അവളുടെ നാഥനെ അഥവാ ഭർത്താവിനെ അവർ വാതിൽക്കൽ വെച്ച് കണ്ടെത്തുകയും ചെയ്തു. ഉടനെ അവൾ പറഞ്ഞു, നിങ്ങളുടെ വീട്ടുകാരെ കൊണ്ട് തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചവന്റെ പ്രതിഫലം അല്ല അവൻ തടവിലാക്കപ്പെടുകയോ അല്ലെങ്കിൽ വേദനയേറിയ വല്ല ശിക്ഷയോ അല്ലാതെ മറ്റൊന്നും.
1: പുറത്തേക്ക് കടന്ന് അവളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി യൂസഫ് നബി അലൈഹിസ്സലാം വാതിൽക്കലേക്ക് ഓടി. തന്റെ ആവശ്യം സാധിപ്പിക്കാതെ അവനെ വിട്ടുകൂടാ എന്ന് വച്ച് സുലൈഖായും പിന്നാലെ ഒപ്പം ഓടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു വലിച്ചു, അത് കീറി. അപ്പോഴതാ അസീസ്, അവളുടെ ഭർത്താവ്, വാതിൽക്കൽ. പെട്ടെന്ന് ഒഴിവ് കഴിവ് പറയാനുള്ള സാമർഥ്യം സ്ത്രീ സഹജമാണല്ലോ. അവൾ യഥാർത്ഥം മറിച്ചാക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ ഇവൻ എന്റെ നേരെ ദുർവൃത്തിക്കായി ശ്രമം നടത്തുന്നു, അതിനുവേണ്ടി എന്നെ പിടിച്ചു വലിക്കുന്നു. ഇവനെ ഒരിക്കലും വെറുതെ വിട്ടുകൂടാ. ഉന്നതനും മാന്യനുമായ നിങ്ങളുടെ പത്നിയെക്കൊണ്ട് നീചവൃത്തി ചെയ്യുവാൻ ശ്രമം നടത്തുന്ന ഇവനെ തടവിലിടുകയോ കഠിനമായി ശിക്ഷിക്കുകയോ ചെയ്യുക തന്നെ വേണം. യൂസഫ് നബി അലൈഹിസ്സലാം സത്യാവസ്ഥ വിവരിച്ചു.
2: വചനം 26. ഖാല, അദ്ദേഹം പറഞ്ഞു, ഹിയ, അവൾ അഥവാ അവളത്രേ, റാവദത്തിന് എന്നോട് വശീകരണ ശ്രമം നടത്തി അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അൻ നഫ്സി, എനിക്ക് വേണ്ടി. വശഹിദ, സാക്ഷ്യം പറയുകയും ചെയ്തു. ഷാഹിദുൻ, ഒരു സാക്ഷി. മിൻ അഹ്ലിഹ, അവളുടെ ആൾക്കാരിൽ നിന്ന്. ഇൻകാന, ആകുന്നുവെങ്കിൽ. ഖമീസുഹു, അവൻ്റെ കുപ്പായം. ഖുദ്ദ, കീറപ്പെട്ടിരിക്കുന്നു. മിൻ ഖുബുലിൻ, മുൻഭാഗത്തു നിന്ന്. ഫസദഖത്ത്, അപ്പോൾ അവൾ സത്യം പറഞ്ഞു. വഹുവ, അവനാകട്ടെ. മിനൽ കാദിബീൻ, കളവ് അഥവാ വ്യാജം പറയുന്നവരിൽപ്പെട്ടവനാകുന്നു.

0: അദ്ദേഹം അഥവാ യൂസുഫ് പറഞ്ഞു, അവളത്രേ എന്നെ വശീകരിക്കുവാൻ അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അവളുടെ ആൾക്കാരിൽ നിന്ന് ഒരാൾ ഇങ്ങനെ സാക്ഷ്യം പറയുകയും ചെയ്തു, അവന്റെ കുപ്പായം മുന്നിൽ നിന്ന് കീറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൾ സത്യം പറഞ്ഞിരിക്കുകയാണ്, അവൻ കളവ് പറയുന്നവരിൽ പെട്ടവനുമാകുന്നു.
1: വചനം 27. വഇൻകാന ആണെങ്കിലോ, ഖമീസുഹു അവന്റെ കുപ്പായം, ഖുദ്ദ കീറപ്പെട്ടിരിക്കുന്നു, മിന്ദുബുരിൻ പിന്നിൽ നിന്ന്, ഫകദബത് അപ്പോൾ അവൾ കളവ് പറഞ്ഞു, വഹുവ അവനാകട്ടെ, മിനസ്വാദിഖീൻ സത്യം പറയുന്നവരിൽപ്പെട്ടവനാണ്.

0: അവന്റെ കുപ്പായം പിന്നിൽ നിന്ന് കീറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൾ കളവ് പറഞ്ഞിരിക്കുകയുമാണ്. അവൻ സത്യം പറയുന്നവരിൽ പെട്ടവനുമാകുന്നു.
1: വചനം 28. ഫലമ്മാ റഅ, അങ്ങനെ അദ്ദേഹം കണ്ടപ്പോൾ, ഖമീസഹു, അദ്ദേഹത്തിന്റെ കുപ്പായം, ഖുദ്ദ, കീറപ്പെട്ടുവന്ന് മിന്ദുബുരിൻ, പിന്നിൽ നിന്ന്. ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നഹു, നിശ്ചയമായും ഇത് മിൻ കൈദികുൻ, നിങ്ങളുടെ തന്ത്രത്തിൽപ്പെട്ടതാണ്. ഇന്ന കൈദകുന്ന, നിശ്ചയമായും നിങ്ങളുടെ തന്ത്രം അദീം, വമ്പിച്ചതാകുന്നു.

0: കീറപ്പെട്ടതായി കണ്ടപ്പോൾ അദ്ദേഹം അവളോട് പറഞ്ഞു, നിശ്ചയമായും ഇത് സ്ത്രീകളായ നിങ്ങളുടെ തന്ത്രത്തിൽപ്പെട്ടതാണ്. നിശ്ചയമായും നിങ്ങളുടെ തന്ത്രം വമ്പിച്ചതാകുന്നു.
1: അനന്തരം രണ്ടാളോടുമായി അദ്ദേഹം പറഞ്ഞു,
2: നിങ്ങൾ കേട്ടത് തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ്. മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേട്ടത്.
3: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തഫ്സീർ അമാനി, തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിന്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൻ നഹലിലെ 90-91 ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
0: വചനം 90. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, യഅ്മുറു, കൽപ്പിക്കുന്നു, ബിൽ അദ്ലി, നീതിയെപ്പറ്റി, നീതി ചെയ്യുവാൻ, വൽ ഇഹ്സാനി, നന്മ അഥവാ പുണ്യം ചെയ്യുവാനും, വ ഈതായി, കൊടുക്കുവാനും, ദിൽ ഖുർബ, അടുത്ത കുടുംബ ബന്ധമുള്ളവർക്ക്, വയൻഹ, അവൻ വിരോധിക്കുകയും ചെയ്യുന്നു, അനിൽ ഫഹ്ഷായി, നീചവൃത്തിയെക്കുറിച്ച്, വൽ മുങ്കർ, വെറുക്കപ്പെട്ടതിനെയും ദുരാചാരത്തെയും, വൽ ബാഗി, അതിക്രമത്തെയും, ക്രമം തെറ്റുന്നതിനെ, ധിക്കാരത്തെയും, യഈലുകും, അവൻ നിങ്ങൾക്കു സതുപദേശം നൽകുന്നു, ഉപദേശം നൽകുകയാണ്, ലഅല്ലകും, നിങ്ങളാകുവാൻ, അയക്കും, തദക്കറൂൻ, നിങ്ങൾ ഉറ്റാലോചിക്കും, ഓർമ്മ വെക്കും.
4: ഇന്നല്ലാഹ യഅ്മുറു ബിൽ

0: നിശ്ചയമായും അല്ലാഹു നീതി ചെയ്യുവാനും നന്മ ചെയ്യുവാനും കുടുംബ ബന്ധമുള്ളവർക്ക് കൊടുക്കുവാനും കൽപ്പിക്കുന്നു. നീചവൃത്തിയെയും ദുരാചാരത്തെയും അതിക്രമത്തെയും കുറിച്ച് അവൻ വിരോധിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഓർമ്മ വയ്ക്കുവാൻ വേണ്ടി അവൻ നിങ്ങൾക്ക് സതുപദേശം നൽകുകയാണ്.
1: എല്ലാ നന്മകളുടെയും തിന്മകളുടെയും നിദാനം അടങ്ങിയതും സന്മാർഗ വ്യവസ്ഥയുടെ അടിത്തറയിലേക്ക് വിരൽ ചൂണ്ടുന്നതുമായ ഒരു വചനമത്രേ ഇത്. ഇബ്നു ജരീർ, തബറാനി, ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹിം മുതലായവരും ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അദബിലും ബൈഹക്കി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഷുഅബിലും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ കിതാബിലെ ഏറ്റവും മഹത്തായ ആയത്ത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം, അല്ലാഹു അവനല്ലാതെ ഒരാരാധ്യനുമില്ല, ജീവത്തായുള്ളവനാണ്, സർവനേന്താവായുള്ളവനാണ് എന്ന ആയത്താകുന്നു. നന്മയും തിന്മയും ഏറ്റവുമധികം ഉൾക്കൊള്ളുന്ന ആയത്ത് സൂറത്തുൻ നഹലിലെ ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, നിശ്ചയമായും അല്ലാഹു നീതി ചെയ്യുവാനും നന്മ ചെയ്യുവാനും കൽപ്പിക്കുന്നു എന്ന ഈ ആയത്താകുന്നു. കാര്യങ്ങൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുവാൻ ഏറ്റവും പ്രേരിപ്പിക്കുന്ന ആയത്ത് വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, ആർ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവോ അവന് അവൻ പോംവഴി അഥവാ രക്ഷാമാർഗം ഏർപ്പെടുത്തി കൊടുക്കുകയും അവൻ വിചാരിക്കാത്ത വിധത്തിലൂടെ അവന് ഉപജീവനം നൽകുകയും ചെയ്യും. സൂറത്തു ത്വലാഖ് വചനം 2-3 എന്നുള്ള ആയത്താകുന്നു. സുപ്രതീക്ഷ നൽകുന്നതിൽ ഏറ്റവും ശക്തിമത്തായത് ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. പറയുക, തങ്ങളുടെ സ്വന്തങ്ങളോട് അതിരുകവിഞ്ഞ അടിമകളെ, നിങ്ങൾ അല്ലാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ആശമുറിയരുത്. നിശ്ചയമായും അല്ലാഹു പാപങ്ങൾ മുഴുവനും പൊറുക്കുന്നതാണ്. സൂറത്തു സുമർ വചനം 53 എന്ന ആയത്താകുന്നു. ഹാഫിൽ അബൂയ അലിയും മറ്റും ഉദ്ധരിച്ച ഒരു സംഭവത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു. അറേബ്യയിലെ ഒരു തത്വജ്ഞാനിയായിരുന്ന അക്സമുബിനു സൈഫിയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെളിപാടിനെ പറ്റി കേട്ടപ്പോൾ നേരിൽ ചെന്ന് വിവരമറിയുവാൻ വേണ്ടി അദ്ദേഹം ആളയച്ചിരുന്നു. അവരിൽ നിന്ന് അദ്ദേഹം ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ എന്ന ഈ ആയത്തിനെ പറ്റി അറിയുവാനിടയായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്കൃഷ്ട സ്വഭാവങ്ങളെപ്പറ്റി കൽപ്പിക്കുന്നതായും നികൃഷ്ട സ്വഭാവങ്ങളെക്കുറിച്ച് വിരോധിക്കുന്നതായും കാണുന്നു. അതുകൊണ്ട് ഈ കാര്യത്തിൽ നിങ്ങൾ തലകളായിരിക്കണം, വാലുകളായി തീരരുത്, അഥവാ മുമ്പന്മാരാവണം, പിമ്പന്മാരാവരുത്. 3 കാര്യങ്ങളാണ് ഈ വചനത്തിൽ അല്ലാഹു കൽപ്പിക്കുന്നത്. 1. അൽ അദിൽ അഥവാ നീതി, അമിതമാക്കുകയോ വീഴ്ച വരുത്തുകയോ ചെയ്യാതെ ഓരോ കാര്യത്തിലും അതതിൻ്റെ മധ്യമവും മിതവുമായ നില കൈക്കൊള്ളുക എന്നത്രേ നീതി കൊണ്ട് വിവക്ഷ. അല്ലാഹുവിനെ സംബന്ധിക്കുന്നതോ സൃഷ്ടികളെ സംബന്ധിക്കുന്നതോ ആയ ഏതു കാര്യത്തിലും സ്വന്തം കാര്യത്തിൽ പോലും ഇത് നിർബന്ധമാകുന്നു. നീതി പാലിക്കപ്പെടാത്ത കാര്യങ്ങളെല്ലാം അനീതിയും അക്രമവും തന്നെ. അബ്ദുല്ലാഹിബിന് അമ്ര ബിൻ ആസ് റളിയല്ലാഹുവിൻ്റെ പ്രസിദ്ധമായ ഒരു സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ഇങ്ങനെ പറയുകയുണ്ടായി, നിശ്ചയമായും തൻ്റെ ശരീരത്തോട് തനിക്ക് കടമയുണ്ട്, തൻ്റെ കണ്ണുകളോടും തനിക്ക് കടമയുണ്ട്, തൻ്റെ ഭാര്യയോടും തനിക്ക് കടമയുണ്ട്, തന്നെ സന്ദർശിക്കുന്നവരോടും തനിക്ക് കടമയുണ്ട്. അതുകൊണ്ട് എല്ലാ മാസത്തിലും താൻ 3 സുന്നത്ത് നോമ്പ് നോറ്റാൽ മതി. കാരണം തനിക്ക് ഓരോ നന്മക്കും 10 ഇരട്ടി പ്രതിഫലം ഉണ്ടായിരിക്കും. അപ്പോൾ അത് കാലം മുഴുവനും നോമ്പ് പിടിക്കലായി. ബുഖാരി മുസ്ലിം. നീതിപാലനത്തിൽ 1 സ്ഥാനം അർഹിക്കുന്നത് അള്ളാഹുവിൻ്റെ അധികാരാവകാശങ്ങളും മഹത്വങ്ങളും അവന് മാത്രം വകവെച്ചു കൊടുക്കുകയെന്ന തൗഹീദും, അനീതികളിൽ വെച്ച് ഏറ്റവും ഗൗരവമേറിയത് അതിൻ്റെ വിപരീതമായ ശിർക്കുമാകുന്നുവെന്ന് പറയേണ്ടതില്ല. അതെ, ഇന്ന ശിർക്ക ലദുൽമുൻ അലീം, നിശ്ചയമായും ശിർക്ക് വമ്പിച്ച അനീതിയാകുന്നു. അധ്യായം 31 വചനം 13. മുഹമ്മദ് ബിൻ ഖുറലി റഹിമഹുല്ലയിൽ നിന്ന് ഇബ്നു അബി ഹാത്തിം റഹിമഹുല്ല ഇങ്ങനെ ഉദ്ധരിക്കുന്നു, എന്നെ ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല വിളിച്ച് എനിക്ക് നീതിയെക്കുറിച്ച് വിവരിച്ചു തരണം എന്നാവശ്യപ്പെട്ടു. ഞാൻ ഇങ്ങനെ പറഞ്ഞു, അഹോ, വലിയൊരു കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾ ചോദിച്ചത്. ചെറിയ മനുഷ്യർക്ക് നിങ്ങൾ പിതാവും വലിയവർക്ക് മകനും സമന്മാർക്ക് സഹോദരനും അതേപ്രകാരം തന്നെ സ്ത്രീകളോടും ആയിക്കൊള്ളുക. ജനങ്ങളോട് അവരുടെ കുറ്റങ്ങൾക്കനുസരിച്ചും അവരുടെ ശരീരങ്ങൾക്കനുസരിച്ചും ശിക്ഷാ നടപടി സ്വീകരിക്കുക. നിങ്ങളുടെ ദേശം നിമിത്തം ഒരാളെയും ഒരൊറ്റ ചമ്മട്ടിയടിയും അടിക്കരുത്, എന്നാൽ നിങ്ങൾ അക്രമിയായിത്തീരും. നീതിയുടെ വ്യാപ്തി മേലുദ്ധരിച്ചതിൽ നിന്നെല്ലാം വ്യക്തമാണല്ലോ. രണ്ടാമത്തേത് അൽ എഹ്സാൻ, നന്മ ചെയ്യൽ അഥവാ പുണ്യം ചെയ്യൽ. നിർബന്ധ കടമകൾ എന്ന പോലെ ഐച്ഛികമായ ദാനധർമ്മങ്ങൾ, ആരാധനാകർമ്മങ്ങൾ, ജനോപകാരപ്രദമായ കാര്യങ്ങൾ മുതലായ എല്ലാ പുണ്യകർമ്മങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഇങ്ങോട്ട് തിന്മ ചെയ്തവരോട് അങ്ങോട്ട് തിന്മ ചെയ്യാതെ നന്മ ചെയ്തു കൊടുക്കുന്നത് ഏറ്റവും മേലേക്കിടയിലുള്ള നന്മയത്രേ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ബുഖാരിയും മുസ്ലിമും റഹ്മത്തുള്ളാഹി അലൈഹിമ ഉദ്ധരിച്ച പ്രസിദ്ധമായ ഒരു ഹദീസിൽ ഇഹ്സാൻ എന്ന വാക്കിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വ്യാഖ്യാനം ഇങ്ങനെയാണ്: അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അള്ളാഹുവിനെ കാണുന്നുവെന്ന പോലെ അവനെ നീ ആരാധിക്കുകയാണ്. നീ അവനെ കാണുന്നില്ലെങ്കിലും നിശ്ചയമായും അവൻ നിന്നെ കാണുന്നുണ്ട്. മൂന്നാമത്തേത് ഈതാ ഇതിൽ കുർബ, കുടുംബ ബന്ധമുള്ളവർക്ക് കൊടുക്കൽ. ഇത് വാസ്തവത്തിൽ ആദ്യത്തെ രണ്ട് കൽപ്പനകളിൽ ഉൾപ്പെട്ടതാണെങ്കിലും ഇതിൻ്റെ പ്രാധാന്യം നിമിത്തം പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. സന്ദർഭവും ആവശ്യവും അനുസരിച്ച് അടുത്ത ബന്ധുക്കൾക്ക് ധനം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചെയ്തു കൊടുക്കുന്ന എല്ലാ നന്മകളുമാണ് വിവക്ഷ. കുടുംബബന്ധം പാലിക്കുവാൻ പ്രേരിപ്പിക്കുകയും അത് മുറിക്കുന്നതിനെപ്പറ്റി ആക്ഷേപിക്കുകയും ചെയ്യുന്ന എത്രയോ ഖുർആൻ വചനങ്ങളും നബി വചനങ്ങളും നിലവിലുള്ളത് പ്രസ്താവ്യമത്രേ. മൂന്ന് കാര്യങ്ങൾ കൽപ്പിച്ചതുപോലെ മൂന്ന് കാര്യങ്ങൾ ഈ വചനത്തിൽ അള്ളാഹു വിരോധിക്കുകയും ചെയ്യുന്നു. ഒന്നാമത്തേത് അൽ ഫഹ്ഷാവ് അഥവാ നീചവൃത്തി, സ്വേച്ഛകൾക്കും വികാരങ്ങൾക്കും വഴങ്ങിക്കൊണ്ടുണ്ടാകുന്ന വ്യഭിചാരം, മോഷണം, മദ്യപാനം പോലെയുള്ള ദുർവൃത്തികളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. രണ്ടാമത്തേത് അൽ മുൻകർ, ദുരാചാരം അഥവാ വെറുക്കപ്പെട്ട കാര്യം. മതദൃഷ്ട്യ നിഷിദ്ധമായതും ജനമധ്യെ ആക്ഷേപകരമായതും നിഷ്പക്ഷ ബുദ്ധിയും തൻ്റെടവുമുള്ള ആളുകൾ വെറുക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും ഇതിൽപ്പെടുന്നു. മൂന്നാമത്തേത് അൽ ബഗയ് അഥവാ അതിക്രമം, അക്രമമായോ അഹംഭാവം കൊണ്ടോ അസൂയ നിമിത്തമോ സ്വാർത്ഥ താല്പര്യങ്ങളെ മുൻനിർത്തിയോ ഉണ്ടാകുന്ന കയ്യേറ്റം, വാക്കേറ്റം മുതലായ എല്ലാ അതിരുകവിച്ചലുകളും ഇതിൽ ഉൾപ്പെടുന്നു. ഇങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങളോട് അള്ളാഹു കൽപ്പിക്കുകയും ചില കാര്യങ്ങളെ നിങ്ങളോട് വിരോധിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ഐഹികവും പാരത്രികവുമായ ഗുണത്തിനു വേണ്ടിയാണ്. അള്ളാഹുവിന് അതുമൂലം യാതൊന്നും നേടുവാനില്ല. നിങ്ങൾ മനസ്സിരുത്തി ആലോചിച്ചു നോക്കിയാൽ നിങ്ങൾക്കു തന്നെ അത് മനസ്സിലാക്കാം. അതുകൊണ്ട് ഈ ഉപദേശങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കണം എന്നൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഈ വചനം അള്ളാഹു അവസാനിപ്പിക്കുന്നു: യഅദുക്കും ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ഓർമ്മ വെക്കുവാനായി അള്ളാഹു നിങ്ങൾക്ക് സതുപദേശം നൽകുകയാണ്. ഈ വചനത്തിൽ മൊത്തമായി പ്രസ്താവിക്കപ്പെട്ട കാര്യങ്ങളുടെ ചില ഉദാഹരണങ്ങളാണ് തുടർന്നുള്ള ഏതാനും വചനങ്ങളിൽ കാണുന്നത്.
2: വചനം 91. വഔഫു, നിറവേറ്റുകയും ചെയ്യുവീൻ, പൂർണ്ണമാക്കുകയും ചെയ്യുവീൻ. ബിഅഹ്ദി, കരാറിനെ, ഉടമ്പടിയെ, പ്രതിജ്ഞയെ. അല്ലാഹി, അല്ലാഹുവിൻ്റെ. ഇദാ അഹദ്തും, നിങ്ങൾ കരാർ ചെയ്താൽ, ഉടമ്പടി ചെയ്താൽ. വലാ തൻഖുദു, നിങ്ങൾ ഉടക്കുകയും ചെയ്യരുത്, ലംഘിക്കുകയും ചെയ്യരുത്. അൽ അയ്മാൻ, സത്യങ്ങളെ. ബഅദ, ശേഷം, പിന്നീട്. തൗകീദിഹ, അവയെ ബലപ്പെടുത്തിയതിൻ്റെ, ഉറപ്പിച്ചതിൻ്റെ. വഖദ് ജഅൽതും, നിങ്ങൾ ആക്കിയിരിക്കെ. അല്ലാഹ, അല്ലാഹുവിനെ. അലൈക്കും, നിങ്ങളുടെ മേൽ. കഫീല, ജാമ്യക്കാരൻ, ഏറ്റെടുത്തവൻ, ഉത്തരവാദി. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു. യഅലമു, അവൻ അറിയും, അറിയുന്നു. മാ തഫഅലൂൻ, നിങ്ങൾ ചെയ്യുന്നതിനെ.

0: നിങ്ങൾ കരാർ അഥവാ ഉടമ്പടി ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ വക കരാറിന് നിങ്ങൾ നിറവേറ്റുകയും ചെയ്യുവിൻ. സത്യവാചകങ്ങളെ ഉറപ്പിച്ചതിനു ശേഷം നിങ്ങൾ അവയെ ലംഘിക്കുകയും അരുത്. നിങ്ങളുടെ മേൽ നിങ്ങൾ അള്ളാഹുവിനെ ജാമ്യക്കാരനാക്കി അഥവാ സാക്ഷിയാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് നിശ്ചയമായും അള്ളാഹു നിങ്ങൾ ചെയ്യുന്നതിനെ പറ്റി അറിയുന്നതാണ്.
1: അഹദില്ല അഥവാ അള്ളാഹുവിന്റെ കരാർ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടതെന്താണെന്നുള്ളതിൽ വ്യാഖ്യാതാക്കൾക്കിടയിൽ ഒന്നിലധികം അഭിപ്രായങ്ങൾ കാണാം. കൂടുതൽ യോജിപ്പുള്ളതായി തോന്നുന്നതും ഇമാം ഇബ്നു ജരീർ, ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹിമ മുതലായവർ സ്വീകരിച്ചിരിക്കുന്നതുമായ അഭിപ്രായമനുസരിച്ച് ഒന്നാമത്തെ വാക്യത്തിൽ മനുഷ്യർ സ്വയം ഏറ്റെടുക്കുന്ന എല്ലാത്തരം കരാറു ബാധ്യതകളും നിറവേറ്റേണ്ടതാണ് എന്നുള്ള ഒരു പൊതുകൽപ്പനയും, രണ്ടാമത്തെ വാക്യത്തിൽ അള്ളാഹുവിനെ മുൻനിർത്തി ചെയ്യുന്ന ശബ്ദങ്ങളൊന്നും ലംഘിച്ചുകൂടാത്തതാണെന്നുള്ള ഒരു പ്രത്യേക കൽപ്പനയും അടങ്ങിയിരിക്കുന്നു. എല്ലാ ശബ്ദങ്ങളും നിറവേറ്റുവാൻ കടമപ്പെട്ടവയാണെങ്കിലും അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അതിനെ ശക്തിപ്പെടുത്തുമ്പോൾ ആ കടമ കൂടുതൽ ശക്തിപ്പെടുന്നുവെന്നും അതാണ് ബഅദ തൗക്കീദിഹ, അവയെ ഉറപ്പിച്ച ശേഷം എന്ന വാക്ക് സൂചിപ്പിക്കുന്നതെന്നും ഈ അഭിപ്രായക്കാർ ചൂണ്ടിക്കാട്ടുന്നു. മനഃപൂർവ്വമല്ലാതെ വന്നുപെടുന്ന സത്യങ്ങൾ പാലിക്കൽ നിർബന്ധമില്ലെന്ന് അദ്ധ്യായം 2 വചനം 225 അദ്ധ്യായം 5 വചനം 92 അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു കാര്യത്തിൽ സത്യം ചെയ്ത ശേഷം അതിനേക്കാൾ ഉത്തമമായത് മറ്റൊന്നായിരുന്നുവെന്ന് ബോധ്യപ്പെട്ടാൽ ആദ്യത്തെ സത്യം ലംഘിക്കുകയും അതിന് കഫാറത്ത് അഥവാ പ്രായശ്ചിത്തം ചെയ്യുകയും ചെയ്തുകൊണ്ട് കൂടുതൽ ഉത്തമമായത് സ്വീകരിക്കേണ്ടതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അരുളി ചെയ്തിരിക്കുന്നു. ബുഖാരി മുസ്ലിം. കുറിപ്പ്: ഹദീസിന്റെ പൂർണ്ണ രൂപം അൽ ബഖറയിലെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടു രൂപവും ഒഴിച്ചുള്ള സത്യങ്ങളെക്കുറിച്ചായിരിക്കും ഇവിടെ ബഅദ തൗക്കീദിഹ, അവയെ ഉറപ്പിച്ച ശേഷം എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വല്ലാഹു ആലം. നിങ്ങൾ സത്യങ്ങളും കരാറുകളും ചെയ്യുന്നതും അവ ലംഘിക്കുന്നതുമൊക്കെ അല്ലാഹു അറിയുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ വളരെ സൂക്ഷ്മമായി ചെയ്യേണ്ടതാണ്. ഇല്ലാത്ത പക്ഷം നിങ്ങൾ അവൻ്റെ മുമ്പാകെ ഉത്തരം പറയേണ്ടി വരും എന്നൊക്കെയാണ് അവസാനത്തെ വാക്യം മുഖേന അല്ലാഹു ഓർമ്മിപ്പിക്കുന്നത്. അല്ലാഹു തുടർന്നു പറയുന്നു:
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൻ നഹലിലെ 90-91 ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
3: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്കടിമപ്പെട്ട് ജീവിത മൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാളില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
4: Peace Radio. Tune to reality. هي
5: الحبيبة والمختار. തിരുദൂതരുടെ നമസ്കാരം.
3: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: 67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിലാഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
2: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിനു മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ദിവസവും ഓരോ ജുസ് വീതം പാരായണം ചെയ്യുന്ന ഖത്മുൽ ഖുർആൻ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ ജുസ് നമ്പർ 25 പാരായണം നിർവഹിക്കുന്നു ഷെയ്ഖ് നബീൽ അൽ റിഫാൽ.
5: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: جزاكم الله خيرا.
1: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: Peace Radio. Tune to reality.
3: പരിശുദ്ധ ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്.
4: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്.
3: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിൻ്റെ നാവും അതിൻ്റെ ആമാശയവും അതിൻ്റെ കുളമ്പും അതിൻ്റെ കണ്ണിൻ്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
1: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് ജീവിത മൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാളില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുരുപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിലൊരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ വിൽക്കുന്നൊരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പം ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞ് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
0: അവർക്കിവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല.
5: അതെ,
0: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
5: അതെ,
0: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല.
5: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തല സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വേ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: അടുത്തതായി കിഡ്സ് ടൈം. ലോക പ്രശസ്ത കൊച്ചുകാര്യങ്ങളുടെ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ നമ്മൾ സാധാരണ കേൾക്കാറുള്ളത്. ഇന്ന് നമ്മോടൊപ്പം സൂറത്തുൽ ഹക്കയുടെ 24 മുതൽ 52 വരെയുള്ള ഖുർആൻ പാരായണം നിർവഹിക്കുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

പ്രിയ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം, സൂറത്തുൽ ഹാക്കയുടെ 24 മുതൽ 52 വരെയുള്ള വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ പ്രോഗ്രാമാണ്. ഇന്നത്തെ മധുരം ഖുർആനിൽ ശ്രോതാക്കൾ കേട്ടത് വിശുദ്ധ ഖുർആനിലെ ആലു ഇമ്രാനിലെ 166 മുതൽ 175 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നാസർ അൽ ഖത്മി.
1: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
2: പീസ് ഖുർആൻ റേഡിയോ ഇപ്പോൾ കേൾക്കുന്നു തൻസീൽ. വിശുദ്ധ ഖുർആനിലെ ത്വഹ 111 മുതൽ സൂറത്ത് ഹജ്ജ് 78 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് അലി അൽ ഹുദൈഫി നമുക്കൊപ്പം ചേരുന്നു.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

صدقناهم الوعد فأنجيناهم ومن نشاء وأهلكنا المسرفين.

أطال عليهم العمر أفلا يرون أنا نأتي الأرض ننقصها من أطرافها

فإن أصابه خير اطمأن به فإن أصابه خير اطمأن به وإن أصابته

മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് തൻസീൽ സൂറത്തു ത്വാഹയിലെ 111 മുതൽ സൂറത്തു ഹജ്ജ് 78 കൂടിയ വചനങ്ങളാണ് ഇന്ന് നാം കേട്ടത്. നമുക്കൊപ്പം പാരായണം ചെയ്തുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നത് അഷ് ഷെയ്ഖ് അലി അൽ ഹുദൈഫി.

0: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച് പാരായണം ചെയ്യുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. ഇന്നത്തെ എപ്പിസോഡിൽ തജ്വീദ് നിയമങ്ങളിൽപ്പെട്ട മദ്ദിൻ്റെ നിയമമാണ് മുബാറക് മദീനി നമ്മെ പഠിപ്പിക്കുന്നത്.
1: അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ അലാ അലിഹി സ്വഹബി അജ്മൈൻ അമാബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അക്ഷരങ്ങളുടെ മഖ്റജ് അനുസരിച്ച് കൃത്യമായി ഉച്ചരിക്കണം എന്ന കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു ചെറിയ നിയമം നമുക്ക് പഠിക്കാം. അതായത് മദ്ദ് എന്നാണ് ഞാൻ പറയാം. മദ്ദ് എന്ന് പറഞ്ഞാൽ നീട്ടി ഉച്ചരിക്കുക എന്നർത്ഥം. ഭാഷയിലും മദ്ദ് എന്ന് പറഞ്ഞാൽ നീട്ടുക തന്നെയാണ്. ദീർഘമായിട്ട് ഉച്ചരിക്കുക, അതാണ് മദ്ദ്. അതായത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറയുകയാണെങ്കിൽ ആ ഈ ഊ, അതായത് അലിഫ് യാ വാവ്, ഏതെങ്കിലും ഒരു അക്ഷരത്തിന് ശേഷം അലിഫ് വന്നാൽ, ഉദാഹരണത്തിന് ബാ, ബാക്ക് ശേഷം അലിഫ് വന്നാൽ ബാ എന്ന് ഉച്ചരിക്കും. അപ്പോൾ അവിടെ മദ്ദുണ്ട് എന്നർത്ഥം. അതുപോലെ ബാക്ക് ശേഷം യാ വന്നാൽ ബീ എന്നുച്ചരിക്കും. അതുപോലെ തന്നെ ബാക്ക് ശേഷം ബാന് ശേഷം വാവ് വന്നാൽ ബൂ എന്നുച്ചരിക്കും. അപ്പോൾ ആ ഈ ഉ, ബാ ബീ ബൂ, ഇത് മൂന്നും മദ്ദാണ്. ഈ മദ്ദുമായി ബന്ധപ്പെട്ട് കുറച്ച് നിയമങ്ങൾ ഉണ്ട്. നമ്മൾ ഇതിൻ്റെ മുഖവിരയിൽ പറഞ്ഞ അബ്ദുല്ലാഹി ബിൻ മസ്ഊദിൻ്റെ ആ ഇന്നമ സദഖാത്തുലിൽ ഫുഖറായി എന്ന അമദ്, അതിന് മദ്ദ് എന്ന് പറയും. നീട്ടേണ്ട മദ്ദാണത്. ഇൻഷാല്ലാ നമ്മളതിലേക്ക് വരും. അപ്പോൾ ഇങ്ങനെ നീട്ടി ഉച്ചരിക്കുന്നതിന് മദ്ദ് എന്നാണ് പറയുക. ഇതൊരു സാധാരണ മദ്ദ് എന്നതിന് അൽ മദ്ദുൽ അസ്ലി, സാമാന്യ ദീർഘം എന്ന് പറയാം. ഉദാഹരണത്തിന് ഖാല, ഇയ്യാക്ക, ഖാല എന്ന് പറയുന്നിടത്ത് ഖാഫ് കഴിഞ്ഞിട്ട് അലിഫാണ്, പിന്നല്ല ഖാല, ഖാ അ എന്ന ശബ്ദം മദ്ദാണ്. അതുപോലെ നൂറുൻ, നൂ, ഖീല, ഇവിടെയൊക്കെ മദ്ദ് അസ്ലിയാണ്. അവിടെ അധികം നീട്ടേണ്ടതില്ല. സാധാരണ രണ്ട്, ഒന്നോ രണ്ടക്ഷരം ഉച്ചരിക്കുന്ന സമയം നീട്ടിയാൽ മതി എന്നാണ് അതിന് പറയുക. പിന്നെ എവിടെയാണ് നാം നീട്ടി ഉച്ചരിക്കേണ്ടത്? അതാണ് പരിധിയിൽ കവിഞ്ഞ് നീട്ടി ഉച്ചരിക്കേണ്ട സ്ഥലങ്ങൾ എവിടെ, അതാണ് നാം പഠിക്കേണ്ടത്. ഈ മദ്ദിന് ശേഷം ഹംസ വന്നാൽ നാലോ അഞ്ചോ ഹർക്കത്ത് നീട്ടി ഉച്ചരിക്കണം എന്നാണ് അതിൻ്റെ നിയമം. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇദ ജ നസ്റുല്ലാ, അതെങ്ങനെ ഓതണം? ജ അ, ജ മദ് വന്നു, അതിനുശേഷം അ ഹംസ വന്നു, ഹംസ. അപ്പോൾ മദ്ദിന് ശേഷം ഹംസ വന്നാൽ നാലോ അഞ്ചോ ഹർഫ് അല്ലെങ്കിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ അളവിൽ നീട്ടി ഓതണം എന്നാണ് അതിൻ്റെ നിയമം. അപ്പോൾ ഓതേണ്ടത് എങ്ങനെയാണ്? ഇദ ജ നസ്റുല്ലാഹി എന്ന് ഓതണം. ഇദ ജ എന്ന് ഓതിയാ പോരാ. ഇദ ജ നസ്റുല്ലാഹ്, അതുപോലെ ഈലാഫിഹിം രിഹ്ലത്ത ശിത്തായി, അവിടെ അങ്ങനെ തന്നെ ശിത്തായി, ശിത്ത താ കഴിഞ്ഞിട്ട് ഹംസയാണ്. അപ്പോ ഈലാഫിഹിം രിഹ്ലത്ത

0: അലിഫ്.
1: അതെ. അപ്പോ അലിഫിന് ശേഷം ഹംസ വരുന്ന ഇത്തരത്തിലുള്ള പദങ്ങളുള്ള സ്ഥലത്ത് ഈ രൂപത്തിൽ നീട്ടി ഓതണം. ഇതിന് മദ് മുത്തസിൽ, അൽ മദ്ദുൽ മുത്തസിൽ എന്നാണ് ഈ മദ്ദിനുള്ള പേര്. തജ്വീദിൽ അതിനുള്ള പേര് മദ് മുത്തസിൽ എന്നാണ് പറയുന്നത്. അതായത് അലിഫിന് ശേഷം ഹംസ വന്നു, ഇത് ഒരു കലിമത്തിൽ, ഒരു വാക്കിൽ ഉള്ളതാണ്, ഒരൊറ്റ വാക്കിലുള്ളതാണ്. ജായും ശിതാവും ഒക്കെ ഒരു കലിമത്താണ്, ഒരു വാക്കാണ്. അതുപോലെ സമാ അൻസല മിനസ്സമാ ഇമാൻ, സമാഉം മാഉം രണ്ടും, സമാഉം മാഉം എന്താണ്, രണ്ടും മദ്ദുള്ള കലിമത്തുകളാണ്. അപ്പം എങ്ങനെ ഓതണം?

അപ്പോൾ അലിഫിന് ശേഷം ഹംസക്കുള്ള ഉദാഹരണമാണ് ഈ പറഞ്ഞത്. ഇതുപോലെ തന്നെ വാവിന് ശേഷം ഹംസ വരുന്ന സ്ഥലങ്ങളിലും ഇങ്ങനെ തന്നെയാണ് ഓതേണ്ടത്. അതുപോലെ യാന് ശേഷം ഹംസ വരുന്ന സ്ഥലത്തും ഇതുപോലെ നീട്ടി ഓതണം. മനസ്സിലായില്ലേ? അത് അലിഫിന് ശേഷം ഹ ഹംസ വരുന്ന സ്ഥലങ്ങളാണ് ഖുറാനിൽ കൂടുതലുള്ളത്. വാവിന് ശേഷം ഹംസ വരുന്ന സ്ഥലങ്ങൾ

0: ലഹബ് യദാ അബി ലഹബ്, യദാ മദ് പിന്നെ അബി ലഹബ് അ ഹംസ, മദ്ദിന് ശേഷം ഹംസ തന്നെയാണ്. പക്ഷേ രണ്ടും രണ്ട് കലിമത്താണ്. യദാ ഒരു കലിമത്ത് ഒരു വാക്ക്, അബി ലഹബ് എന്നുള്ള അബി എന്നത് മറ്റൊരു കലിമത്ത്. ഈ രണ്ട് കലിമത്തിനിടയിലും വന്നതുകൊണ്ട് അതിന് മദ് മുംഫസിൽ, അൽ മദ്ദുൽ മുംഫസിൽ എന്നാണ് പറയുക. വേറിട്ട് നിൽക്കുന്ന രണ്ട് കലിമത്തുകളിലായി നിൽക്കുന്ന മദ്ദ്. ഇത് മൂന്നോ നാലോ ഹർക്കത്ത് അളവിൻ്റെ അളവിൽ നീട്ടണം ആണ്, അങ്ങനെയാണ് എൻ്റെ നിയമം.
1: തബ്ബത്ത് യദാ അബി ലഹബ വതബ്ബ്.

0: ഭൂവമാ കസബ്
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം ഇതോടെ സമാപിക്കുന്നു. തജ്വീദ് നിയമങ്ങളിൽപ്പെട്ട മദ്ദിന്റെ നിയമമാണ് ഇന്നത്തെ എപ്പിസോഡിൽ മുബാറക് മദീനി നമ്മെ പഠിപ്പിച്ചത്.
2: ഈ ശബ്ദലോകത്തെ
3: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുശദ് ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ ഖിറാഅത്തിൽ ഉണ്ടാവുന്ന സാധാരണ അബദ്ധങ്ങൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. സൂറത്തുൽ കഹ്ഫിലെ 33 വരെയുള്ള ആയത്തുകൾ ഏതാനും ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കി. 34-35 ആയത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്ന് എടുക്കുന്നത്.
6: وكان له ثمر فقال لصاحبه وهو يحاوره انا اكثر منك مالا واعز نفرا

വകാന ലഹു സമറുൻ, ഇവിടെ വകാന ലഹു സമറുൻ സാ മാറി സീന് വരുന്നത് ശ്രദ്ധിക്കണം. ഫഖാല ലിസാഹിബിഹി, ഇവിടെ ഫഖാല ഖാഫ് ഫഖാല അല്ല, ലിസാഹിബിഹി ലിസാഹിബിഹി അല്ല, സാഹിബ് അല്ല, സ്വാദാണ്. അതുപോലെ ലിസാഹിബിഹ്, സ്വാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം, അതാണ് ലിസാഹിബിഹ്. വഹുവ യുഹാവിറുഹു, യുഹാവിറുഹു ഹാഇൻ്റെ മഖ്റജാണ് ഈ പദത്തിൽ ശ്രദ്ധിക്കേണ്ടത്. യുഹാ യുഹാവിറുഹു അല്ല, യുഹാവിറുഹ്. വഹുവ യുഹാവിറുഹു അന, ഹ ഉള്ളമീറിന് ശേഷം ഹംസ വന്നാൽ മദ് മുൻഫസിൽ പോലെ നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. വഹുവ യുഹാവിറുഹു, വഹുവ യുഹാവിറുഹു അന. ഇനി അന അക്സറു എന്നുള്ളത് ഓതുമ്പോൾ അന അക്സറു എന്ന് ഓതരുത്. അന എന്ന പദത്തിലെ അലിഫിൻ്റെ മുകളിലുള്ള സുക്കൂൻ ആ അലിഫിനെ നീട്ടാതിരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. നീട്ടേണ്ടതില്ല എപ്പോൾ? കൂട്ടി ഓതുമ്പോൾ.

0: അന അക്സറു. ഇനി നിർത്തുകയാണെങ്കിലോ വഹുവ യുഹാവിറുഹു അന എന്ന് ആ അലിഫിനെ നീട്ടണം. പക്ഷെ അവിടെ കൂട്ടി ഓതുകയാണ് വേണ്ടത്. വഹുവ യുഹാവിറുഹു അന അക്സറു മിൻക. അക്സറു അക്സറു അല്ല, അക്സറു അല്ല, അക്സറു മിൻക. ഇഖ്ഫാ ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. മിൻക മാലൻ വഅഅസ്സു. മാലൻ തൻവീന് ശേഷം വാവ്, തൻവീന് ശേഷം വ എന്ന അക്ഷരം വന്നാൽ ഇദ്ഗാം നാഖിസ്. തൻവീനിനെ വാവിലേക്ക് കൂട്ടി ലയിപ്പിക്കണം. മാലൻ വഅഅസ്സു. വഅഅസ്സു എന്നതിലെ ഹംസയും ഐനും മഖ്റജ് അടുത്താണ്. കൃത്യമായിട്ട് ശ്രദ്ധയോടുകൂടി വായിക്കണം, അല്ലെങ്കിൽ വഅഅസ്സുനോ വഅഅസ്സുനോ എന്ന് ആവും. അത് ശ്രദ്ധിക്കണം. വഅഅസ്സു വഅഅസ്സു നഫറ. 35-ാമത്തെ ആയത്തിൽ വദഖല ജന്നതഹു വഹുവ ളാലിമുൻ ലിനഫ്സി. ഇവിടെ വദഖല ഖാന്റെ മഖ്റജ് ജന്നതഹു, നൂനിന് ശദ്ദ് മണിക്കണം. വഹുവ ളാലിമുൻ, വഹുവ ളാലിമുൻ അല്ല, ളാലിം അല്ല, വ. വഹുവ ളാലിമുൻ, വഹുവ ളാലിമുൻ ലിനഫ്സി. ഇനി ളാലിമുൻ എന്ന മീമിൻ്റെ മുകളിൽ തൻവീൻ, ശേഷം ലാം ഇദ്ഗാം ബിലാ ഗുന്ന. തൻവീനു ശേഷം ലാമു വന്നാൽ ഇദ്ഗാമും ബിലാ ഗുന്ന, മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കുമ്പോൾ തൻവീനിൻ്റെ ശബ്ദം ഉണ്ടാവരുത്. ളാലിമുല്ലിനഫ്സി, മുല്ലിനഫ്സി. മീമിന് വമ്മിട്ടാൽ എങ്ങനെയാണോ വായിക്കുക, ആ ശബ്ദമാണ് വേണ്ടത്. ളാലിമുല്ലിനഫ്സി. قال ما اظن مد منفصل نالا അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. ما اظن അവിടെയും അലുന്നു അല്ല, അലുന്നു അല്ല, അവുന്നു. വാദിന്റെ മഖ്റജ് ശ്രദ്ധിക്കണം. അൻത ബീദ ഇഖ്ഫാ ബിഗുന്ന. അൻത ബീദ, നൂൻ സാക്കിനക്ക് ശേഷം ത ഇഖ്ഫാ, ഇഖ്ഫാ ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അഥവാ മഖ്റജിൽ കൃത്യമായിട്ട് തട്ടിച്ച് നൂനിനെ വെളിവാക്കരുത്. അൻതബീദ അല്ല, അൻതബീദ. ഹാദിഹി അബദ, ഇവിടെ മദ് മുൻഫസിൽ പോലെ ആണ് നീട്ടേണ്ടത്. ഹ അല്ലമീറിന് ശേഷം ഹംസ വന്നാൽ സിലത്തു തവീല കേട്ട് പരിചയമുണ്ടാവും. നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടാവുന്നതാണ്. അൻതബീദ ഹാദിഹി അബദ. അവസാനത്തിൽ മദ് ഇവദ് രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. ഒന്നുകൂടെ ഓതാം.
1: وكان له ثمر فقال لصاحبه وهو يحاوره

0: സൂറത്തുൽ കഹ്ഫിലെ 34-35 ആയത്തുകളാണ് കേട്ട് മനസ്സിലാക്കിയത്. പാരായണത്തിൽ തെറ്റുകളില്ലാതെ കൃത്യമായിട്ട് തജ്വീദ് അനുസരിച്ച് പാരായണം ചെയ്യുവാൻ പഠിക്കണം. എല്ലാവരും അബദ്ധങ്ങളില്ലാതെ മഖ്റജിലും ഹർക്കത്തുകളിലൊക്കെ തെറ്റില്ലാതെ പാരായണം ചെയ്യുവാൻ ശ്രമിക്കുക. അങ്ങനെ വന്നാൽ അർത്ഥമാറ്റം സംഭവിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതിലൊരു എളുപ്പം അല്ലാഹു നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിശ്വാസകാര്യങ്ങളിലെ അള്ളാഹുവിന്റെ നിശ്ചയം എന്ത്? സംശയരഹിതവും സുവ്യക്തവുമായ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ അൽ ഉസൂൽ. പ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 9:30 തിങ്കൾ രാവിലെ 9:35 ചൊവ്വ വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു അൽ ഉസൂൽ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: أعوذ بالله من الشيطان الرجيم.

0: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുറാൻ. ഇന്നത്തെ മധുരം ഖുറാൻ പ്രോഗ്രാമിലൂടെ സൂറത്തു റഅദ് 16 മുതൽ 29 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ബന്ദർ ബലീല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: ഒരു പേജ് വീതം മനഃപ്പാഠമാക്കുന്നതിന് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഇന്ന് വിശുദ്ധ ഖുർആനിലെ 397-ാമത്തെ പേജിലേക്ക്. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 397-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടല്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തറങ്ങും, ചിലപ്പോൾ 10 സൂക്തറങ്ങും, 10 അല്ലെങ്കിൽ 15-20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഒക്കെ ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കും, അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ, കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദൂഫിഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ, വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ചിലർ തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോകത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആന്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇരു ഹറമുകളിലെ ഫജ്ർ നമസ്കാരത്തിന്റെയും മഗ്രിബ് നമസ്കാരത്തിന്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. ആദ്യമായി മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കഥീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിലെ ഫജ്ർ നമസ്കാരത്തിൽ നേതൃത്വം നൽകിയത് ഷെയ്ഖ് ബന്ദർ ബലീല. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ നാസിയാത്തിലെ 34 മുതൽ 46 കൂടിയ വചനങ്ങളും, അടുത്ത റക്അത്തിൽ അബസയിലെ 33 മുതൽ 42 കൂടിയ വചനങ്ങളുമാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് അബ്ദുള്ള ബുഐജാൻ.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റെതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
2: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും

0: അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിന്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവീകമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും പതിനായിരക്കണക്കിന് ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിനു മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35, കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം, വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോണിൻ പ്രോഗ്രാം, തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്നത്തെ അൽ മുഅല്ലിം പ്രോഗ്രാമിൽ സൂറാൻ ആമിലെ 108 മുതൽ 111 കൂടിയ വചനങ്ങളിലേക്കാണ് പാരായണം ചെയ്യുന്നത് അഷേഖ് ഖലീഫ അത്തുനൈജി.
4: ولا تسبوا الذين يدعون من دون الله فيسبوا الله عدوا بغير علم

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറാൻ ആമിലെ 108 മുതൽ 111 കൂടിയ വചനങ്ങൾ കൂടി പാരായണം ചെയ്തു. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനേജി.
1: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്നുപോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
2: മക്ക നഗരത്തിന്റെ ആവിർഭാവത്തിന് നിദാനം സംസം കിണറാണ്. ജനലക്ഷങ്ങൾ സംഗമിക്കാറുള്ള ആ വിശുദ്ധ നഗരിയുടെ സാരോപദേശങ്ങൾ അനുസ്യൂതമായി ഇനി പീസ് റേഡിയോയിൽ. വോയ്സ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമുഅ ഖുതുബയുടെ മലയാള ഭാഷാന്തരം പ്രമുഖ പണ്ഡിതനും ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവതരിപ്പിക്കുന്നു.
3: പീസ് റേഡിയോ വോയ്സ് ഓഫ് ഹറം എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം വൈകുന്നേരം 4 മണിക്കും രാത്രി 9 മണിക്കും.
2: പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും ഈ പ്രോഗ്രാം ലഭ്യം. കേൾക്കുക, കേൾപ്പിക്കുക വോയ്സ് ഓഫ് ഹറം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പരിശുദ്ധ ഖുർആനിന്റെ 74 അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
6: കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫർറത് മിൻ ഖസ്വറ.
5: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെപ്പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട് അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെപ്പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
2: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 8400 840 840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തഫ്സീർ അമാനി, തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിന്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൻ നഹലിലെ 90-91 ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
7: വചനം 90. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, യഅ്മുറു, കൽപ്പിക്കുന്നു, ബിൽ അദ്ലി, നീതിയെപ്പറ്റി, നീതി ചെയ്യുവാൻ, വൽ ഇഹ്സാനി, നന്മ അഥവാ പുണ്യം ചെയ്യുവാനും, വ ഈതായി, കൊടുക്കുവാനും, ദിൽ ഖുർബ, അടുത്ത കുടുംബ ബന്ധമുള്ളവർക്ക്, വയൻഹ, അവൻ വിരോധിക്കുകയും ചെയ്യുന്നു, അനിൽ ഫഹ്ഷായി, നീചവൃത്തിയെക്കുറിച്ച്, വൽ മുങ്കർ, വെറുക്കപ്പെട്ടതിനെയും ദുരാചാരത്തെയും, വൽ ബഗി, അതിക്രമത്തെയും ക്രമം തെറ്റുന്നതിനെ, ധിക്കാരത്തെയും, യഈലുകും, അവൻ നിങ്ങൾക്കു സതുപദേശം നൽകുന്നു, ഉപദേശം നൽകുകയാണ്, ലഅല്ലകും, നിങ്ങളാകുവാൻ, അയക്കും, തദക്കറൂൻ, നിങ്ങൾ ഉറ്റാലോചിക്കും, ഓർമ്മ വെക്കും.
8: ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്

0: നിശ്ചയമായും അല്ലാഹു നീതി ചെയ്യുവാനും നന്മ ചെയ്യുവാനും കുടുംബബന്ധമുള്ളവർക്ക് കൊടുക്കുവാനും കൽപ്പിക്കുന്നു. നീചവൃത്തിയെയും ദുരാചാരത്തെയും അതിക്രമത്തെയും കുറിച്ച് അവൻ വിരോധിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഓർമ്മ വയ്ക്കുവാൻ വേണ്ടി അവൻ നിങ്ങൾക്ക് സതുപദേശം നൽകുകയാണ്.
1: എല്ലാ നന്മകളുടെയും തിന്മകളുടെയും നിദാനം അടങ്ങിയതും സന്മാർഗ വ്യവസ്ഥയുടെ അടിത്തറയിലേക്ക് വിരൽ ചൂണ്ടുന്നതുമായ ഒരു വചനമത്രേ ഇത്. ഇബ്നു ജരീർ, തബറാനി, ഹാക്കിം റഹ്മത്തുല്ലാഹി അലൈഹിം മുതലായവരും ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അദബിലും ബൈഹക്കി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഷുഅബിലും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ കിതാബിലെ ഏറ്റവും മഹത്തായ ആയത്ത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം, അല്ലാഹു അവനല്ലാതെ ഒരാരാധ്യനുമില്ല, ജീവത്തായുള്ളവനാണ്, സർവനേന്താവായുള്ളവനാണ് എന്ന ആയത്താകുന്നു. നന്മയും തിന്മയും ഏറ്റവും അധികം ഉൾക്കൊള്ളുന്ന ആയത്ത് സൂറത്തുൻ നഹലിലെ ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, നിശ്ചയമായും അല്ലാഹു നീതി ചെയ്യുവാനും നന്മ ചെയ്യുവാനും കൽപ്പിക്കുന്നു എന്ന ഈ ആയത്താകുന്നു. കാര്യങ്ങൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുവാൻ ഏറ്റവും പ്രേരിപ്പിക്കുന്ന ആയത്ത് വമൈ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ആർ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവോ അവന് അവൻ പോംവഴി അഥവാ രക്ഷാമാർഗം ഏർപ്പെടുത്തി കൊടുക്കുകയും അവൻ വിചാരിക്കാത്ത വിധത്തിലൂടെ അവന് ഉപജീവനം നൽകുകയും ചെയ്യും. സൂറത്തു ത്വലാഖ് വചനം 2-3 എന്നുള്ള ആയത്താകുന്നു. സുപ്രതീക്ഷ നൽകുന്നതിൽ ഏറ്റവും ശക്തിമത്തായത് ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. പറയുക, തങ്ങളുടെ സ്വന്തങ്ങളോട് അതിരുകവിഞ്ഞ അടിമകളെ, നിങ്ങൾ അല്ലാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ആശമുറിയരുത്. നിശ്ചയമായും അല്ലാഹു പാപങ്ങൾ മുഴുവനും പൊറുക്കുന്നതാണ്. സൂറത്തു സുമർ വചനം 53 എന്ന ആയത്താകുന്നു. ഹാഫിദ് അബൂയഅലിയും മറ്റും ഉദ്ധരിച്ച ഒരു സംഭവത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു. അറേബ്യയിലെ ഒരു തത്വജ്ഞാനിയായിരുന്ന അക്സമുബിനു സൈഫിയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെളിപാടിനെ പറ്റി കേട്ടപ്പോൾ നേരിൽ ചെന്ന് വിവരമറിയുവാൻ വേണ്ടി അദ്ദേഹം ആളയച്ചിരുന്നു. അവരിൽ നിന്ന് അദ്ദേഹം ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ എന്ന ഈ ആയത്തിനെ പറ്റി അറിയുവാനിടയായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്കൃഷ്ട സ്വഭാവങ്ങളെപ്പറ്റി കൽപ്പിക്കുന്നതായും നികൃഷ്ട സ്വഭാവങ്ങളെക്കുറിച്ച് വിരോധിക്കുന്നതായും കാണുന്നു. അതുകൊണ്ട് ഈ കാര്യത്തിൽ നിങ്ങൾ തലകളായിരിക്കണം, വാലുകളായി തീരരുത്, അഥവാ മുമ്പന്മാരാവണം, പിമ്പന്മാരാവരുത്. 3 കാര്യങ്ങളാണ് ഈ വചനത്തിൽ അല്ലാഹു കൽപ്പിക്കുന്നത്. 1. അൽ അദിൽ അഥവാ നീതി. അമിതമാക്കുകയോ വീഴ്ച വരുത്തുകയോ ചെയ്യാതെ ഓരോ കാര്യത്തിലും അതതിൻ്റെ മധ്യമവും മിതവുമായ നില കൈക്കൊള്ളുക എന്നത്രേ നീതി കൊണ്ട് വിവക്ഷ. അല്ലാഹുവിനെ സംബന്ധിക്കുന്നതോ സൃഷ്ടികളെ സംബന്ധിക്കുന്നതോ ആയ ഏതു കാര്യത്തിലും സ്വന്തം കാര്യത്തിൽ പോലും ഇത് നിർബന്ധമാകുന്നു. നീതി പാലിക്കപ്പെടാത്ത കാര്യങ്ങളെല്ലാം അനീതിയും അക്രമവും തന്നെ. അബ്ദുല്ലാഹിബിനു അമ്രബിനുൽ ആസ് റളിയല്ലാഹുവിൻ്റെ പ്രസിദ്ധമായ ഒരു സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ഇങ്ങനെ പറയുകയുണ്ടായി, നിശ്ചയമായും തൻ്റെ ശരീരത്തോട് തനിക്ക് കടമയുണ്ട്, തൻ്റെ കണ്ണുകളോടും തനിക്ക് കടമയുണ്ട്, തൻ്റെ ഭാര്യയോടും തനിക്ക് കടമയുണ്ട്, തന്നെ സന്ദർശിക്കുന്നവരോടും തനിക്ക് കടമയുണ്ട്. അതുകൊണ്ട് എല്ലാ മാസത്തിലും താൻ 3 സുന്നത്ത് നോമ്പ് നോറ്റാൽ മതി. കാരണം തനിക്ക് ഓരോ നന്മക്കും 10 ഇരട്ടി പ്രതിഫലം ഉണ്ടായിരിക്കും. അപ്പോൾ അത് കാലം മുഴുവനും നോമ്പ് പിടിക്കലായി. ബുഖാരി മുസ്ലിം. നീതി പാലനത്തിൽ 1 സ്ഥാനം അർഹിക്കുന്നത് അള്ളാഹുവിൻ്റെ അധികാരാവകാശങ്ങളും മഹത്വങ്ങളും അവന് മാത്രം വകവെച്ചു കൊടുക്കുകയെന്ന തൗഹീദും, അനീതികളിൽ വെച്ച് ഏറ്റവും ഗൗരവമേറിയത് അതിൻ്റെ വിപരീതമായ ശിർക്കുമാകുന്നുവെന്ന് പറയേണ്ടതില്ല. അതെ, ഇന്ന ശിർക്ക ലദുൽമുൻ അലീം, നിശ്ചയമായും ശിർക്ക് വമ്പിച്ച അനീതിയാകുന്നു. അദ്ധ്യായം 31 വചനം 13. മുഹമ്മദ് ബിൻ അൽ ഖുറലി റഹിമഹുല്ലയിൽ നിന്ന് ഇബ്നു അബി ഹാത്തിം റഹിമഹുല്ല ഇങ്ങനെ ഉദ്ധരിക്കുന്നു, എന്നെ ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല വിളിച്ച് എനിക്ക് നീതിയെക്കുറിച്ച് വിവരിച്ചു തരണം എന്നാവശ്യപ്പെട്ടു. ഞാൻ ഇങ്ങനെ പറഞ്ഞു, അഹോ, വലിയൊരു കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾ ചോദിച്ചത്. ചെറിയ മനുഷ്യർക്ക് നിങ്ങൾ പിതാവും വലിയവർക്ക് മകനും സമന്മാർക്ക് സഹോദരനും അതേപ്രകാരം തന്നെ സ്ത്രീകളോടും ആയിക്കൊള്ളുക. ജനങ്ങളോട് അവരുടെ കുറ്റങ്ങൾക്കനുസരിച്ചും അവരുടെ ശരീരങ്ങൾക്കനുസരിച്ചും ശിക്ഷാ നടപടി സ്വീകരിക്കുക. നിങ്ങളുടെ ദേശം നിമിത്തം ഒരാളെയും ഒരൊറ്റ ചമ്മട്ടിയടിയും അടിക്കരുത്, എന്നാൽ നിങ്ങൾ അക്രമിയായിത്തീരും. നീതിയുടെ വ്യാപ്തി മേലുദ്ധരിച്ചതിൽ നിന്നെല്ലാം വ്യക്തമാണല്ലോ. രണ്ടാമത്തേത് അൽ എഹ്സാൻ, നന്മ ചെയ്യൽ അഥവാ പുണ്യം ചെയ്യൽ. നിർബന്ധ കടമകൾ എന്ന പോലെ ഐച്ഛികമായ ദാനധർമ്മങ്ങൾ, ആരാധനാകർമ്മങ്ങൾ, ജനോപകാരപ്രദമായ കാര്യങ്ങൾ മുതലായ എല്ലാ പുണ്യകർമ്മങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഇങ്ങോട്ട് തിന്മ ചെയ്തവരോട് അങ്ങോട്ട് തിന്മ ചെയ്യാതെ നന്മ ചെയ്തു കൊടുക്കുന്നത് ഏറ്റവും മേലേക്കിടയിലുള്ള നന്മയത്രേ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ബുഖാരിയും മുസ്ലിമും റഹ്മത്തുള്ളാഹി അലൈഹിമ ഉദ്ധരിച്ച പ്രസിദ്ധമായ ഒരു ഹദീസിൽ ഇഹ്സാൻ എന്ന വാക്കിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വ്യാഖ്യാനം ഇങ്ങനെയാണ്: അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അള്ളാഹുവിനെ കാണുന്നുവെന്ന പോലെ അവനെ നീ ആരാധിക്കുകയാണ്. നീ അവനെ കാണുന്നില്ലെങ്കിലും നിശ്ചയമായും അവൻ നിന്നെ കാണുന്നുണ്ട്. മൂന്നാമത്തേത് ഈതാ ഇദുൽ ഖുർബ, കുടുംബ ബന്ധമുള്ളവർക്ക് കൊടുക്കൽ. ഇത് വാസ്തവത്തിൽ ആദ്യത്തെ രണ്ട് കൽപ്പനകളിൽ ഉൾപ്പെട്ടതാണെങ്കിലും ഇതിൻ്റെ പ്രാധാന്യ നിമിത്തം പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. സന്ദർഭവും ആവശ്യവും അനുസരിച്ച് അടുത്ത ബന്ധുക്കൾക്ക് ധനം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചെയ്തു കൊടുക്കുന്ന എല്ലാ നന്മകളുമാണ് വിവക്ഷ. കുടുംബബന്ധം പാലിക്കുവാൻ പ്രേരിപ്പിക്കുകയും അത് മുറിക്കുന്നതിനെപ്പറ്റി ആക്ഷേപിക്കുകയും ചെയ്യുന്ന എത്രയോ ഖുർആൻ വചനങ്ങളും നബി വചനങ്ങളും നിലവിലുള്ളത് പ്രസ്താവ്യമത്രേ. മൂന്ന് കാര്യങ്ങൾ കൽപ്പിച്ചതുപോലെ മൂന്ന് കാര്യങ്ങൾ ഈ വചനത്തിൽ അള്ളാഹു വിരോധിക്കുകയും ചെയ്യുന്നു. ഒന്നാമത്തേത് അൽ ഫഹ്ഷാവ് അഥവാ നീചവൃത്തി, സ്വേച്ഛകൾക്കും വികാരങ്ങൾക്കും വഴങ്ങിക്കൊണ്ടുണ്ടാകുന്ന വ്യഭിചാരം, മോഷണം, മദ്യപാനം പോലെയുള്ള ദുർവൃത്തികളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. രണ്ടാമത്തേത് അൽ മുൻകർ, ദുരാചാരം അഥവാ വെറുക്കപ്പെട്ട കാര്യം. മതദൃഷ്ട്യ നിഷിദ്ധമായതും ജനമധ്യേ ആക്ഷേപകരമായതും നിഷ്പക്ഷ ബുദ്ധിയും തൻ്റെടവുമുള്ള ആളുകൾ വെറുക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും ഇതിൽപ്പെടുന്നു. മൂന്നാമത്തേത് അൽ ബഗയ് അഥവാ അതിക്രമം, അക്രമമായോ അഹംഭാവം കൊണ്ടോ അസൂയ നിമിത്തമോ സ്വാർത്ഥ താല്പര്യങ്ങളെ മുൻനിർത്തിയോ ഉണ്ടാകുന്ന കയ്യേറ്റം, വാക്കേറ്റം മുതലായ എല്ലാ അതിരുകവിച്ചലുകളും ഇതിൽ ഉൾപ്പെടുന്നു. ഇങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങളോട് അള്ളാഹു കൽപ്പിക്കുകയും ചില കാര്യങ്ങളെ നിങ്ങളോട് വിരോധിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ഐഹികവും പാരത്രികവുമായ ഗുണത്തിനു വേണ്ടിയാണ്. അള്ളാഹുവിന് അതുമൂലം യാതൊന്നും നേടുവാനില്ല. നിങ്ങൾ മനസ്സിരുത്തി ആലോചിച്ചു നോക്കിയാൽ നിങ്ങൾക്കു തന്നെ അത് മനസ്സിലാക്കാം. അതുകൊണ്ട് ഈ ഉപദേശങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കണം എന്നൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഈ വചനം അള്ളാഹു അവസാനിപ്പിക്കുന്നു: യഅദുക്കും ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ഓർമ്മ വെക്കുവാനായി അള്ളാഹു നിങ്ങൾക്ക് സദുപദേശം നൽകുകയാണ്. ഈ വചനത്തിൽ മൊത്തമായി പ്രസ്താവിക്കപ്പെട്ട കാര്യങ്ങളുടെ ചില ഉദാഹരണങ്ങളാണ് തുടർന്നുള്ള ഏതാനും വചനങ്ങളിൽ കാണുന്നത്.
0: വചനം 91. വഔഫു, നിറവേറ്റുകയും ചെയ്യുവീൻ, പൂർണ്ണമാക്കുകയും ചെയ്യുവീൻ. ബിഅഹ്ദി, കരാറിനെ, ഉടമ്പടിയെ, പ്രതിജ്ഞയെ. അല്ലാഹി, അല്ലാഹുവിൻ്റെ. ഇദാ അഹദ്തും, നിങ്ങൾ കരാർ ചെയ്താൽ, ഉടമ്പടി ചെയ്താൽ. വലാ തൻഖുദു, നിങ്ങൾ ഉടക്കുകയും ചെയ്യരുത്, ലംഘിക്കുകയും ചെയ്യരുത്. അൽ ഐമാൻ, സത്യങ്ങളെ. ബഅദ, ശേഷം, പിന്നീട്. തൗകീദിഹ, അവയെ ബലപ്പെടുത്തിയതിൻ്റെ, ഉറപ്പിച്ചതിൻ്റെ. വഖദ് ജഅൽതും, നിങ്ങൾ ആക്കിയിരിക്കെ. അല്ലാഹ, അല്ലാഹുവിനെ. അലൈക്കും, നിങ്ങളുടെ മേൽ. കഫീല, ജാമ്യക്കാരൻ, ഏറ്റെടുത്തവൻ, ഉത്തരവാദി. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു. യഅലമു, അവൻ അറിയും, അറിയുന്നു. മാ തഫഅലൂൻ, നിങ്ങൾ ചെയ്യുന്നതിനെ.

0: നിങ്ങൾ കരാർ അഥവാ ഉടമ്പടി ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ വക കരാറിനെ നിങ്ങൾ നിറവേറ്റുകയും ചെയ്യുവിൻ. സത്യവാചകങ്ങളെ ഉറപ്പിച്ചതിനു ശേഷം നിങ്ങൾ അവയെ ലംഘിക്കുകയും അരുത്. നിങ്ങളുടെ മേൽ നിങ്ങൾ അള്ളാഹുവിനെ ജാമ്യക്കാരനാക്കി അഥവാ സാക്ഷിയാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് നിശ്ചയമായും അള്ളാഹു നിങ്ങൾ ചെയ്യുന്നതിനെ പറ്റി അറിയുന്നതാണ്.
1: അഹദില്ല അഥവാ അള്ളാഹുവിന്റെ കരാർ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടതെന്താണെന്നുള്ളതിൽ വ്യാഖ്യാതാക്കൾക്കിടയിൽ ഒന്നിലധികം അഭിപ്രായങ്ങൾ കാണാം. കൂടുതൽ യോജിപ്പുള്ളതായി തോന്നുന്നതും ഇമാം ഇബ്നു ജരീർ, ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹിമ മുതലായവർ സ്വീകരിച്ചിരിക്കുന്നതുമായ അഭിപ്രായമനുസരിച്ച് ഒന്നാമത്തെ വാക്യത്തിൽ മനുഷ്യർ സ്വയം ഏറ്റെടുക്കുന്ന എല്ലാത്തരം കരാറു ബാധ്യതകളും നിറവേറ്റേണ്ടതാണ് എന്നുള്ള ഒരു പൊതുകൽപ്പനയും, രണ്ടാമത്തെ വാക്യത്തിൽ അള്ളാഹുവിനെ മുൻനിർത്തി ചെയ്യുന്ന ശബ്ദങ്ങളൊന്നും ലംഘിച്ചുകൂടാത്തതാണെന്നുള്ള ഒരു പ്രത്യേക കൽപ്പനയും അടങ്ങിയിരിക്കുന്നു. എല്ലാ ശബ്ദങ്ങളും നിറവേറ്റുവാൻ കടമപ്പെട്ടവയാണെങ്കിലും അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അതിനെ ശക്തിപ്പെടുത്തുമ്പോൾ ആ കടമ കൂടുതൽ ശക്തിപ്പെടുന്നുവെന്നും അതാണ് വഅദ തൗക്കീദിഹ, അവയെ ഉറപ്പിച്ച ശേഷം എന്ന വാക്ക് സൂചിപ്പിക്കുന്നതെന്നും ഈ അഭിപ്രായക്കാർ ചൂണ്ടിക്കാട്ടുന്നു. മനഃപൂർവ്വമല്ലാതെ വന്നുപെടുന്ന സത്യങ്ങൾ പാലിക്കൽ നിർബന്ധമില്ലെന്ന് അദ്ധ്യായം 2:225 അദ്ധ്യായം 5:92 അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു കാര്യത്തിൽ സത്യം ചെയ്ത ശേഷം അതിനേക്കാൾ ഉത്തമമായത് മറ്റൊന്നായിരുന്നുവെന്ന് ബോധ്യപ്പെട്ടാൽ ആദ്യത്തെ സത്യം ലംഘിക്കുകയും അതിന് കഫാറത്ത് അഥവാ പ്രായശ്ചിത്തം ചെയ്യുകയും ചെയ്തുകൊണ്ട് കൂടുതൽ ഉത്തമമായത് സ്വീകരിക്കേണ്ടതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അരുളി ചെയ്തിരിക്കുന്നു. ബുഖാരി മുസ്ലിം. കുറിപ്പ്: ഹദീസിന്റെ പൂർണ്ണരൂപം അൽ ബഖറയിലെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടു രൂപവും ഒഴിച്ചുള്ള സത്യങ്ങളെക്കുറിച്ചായിരിക്കും ഇവിടെ ബഅദ തൗക്കീദിഹ, അവയെ ഉറപ്പിച്ച ശേഷം എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വല്ലാഹു ആലം. നിങ്ങൾ സത്യങ്ങളും കരാറുകളും ചെയ്യുന്നതും അവ ലംഘിക്കുന്നതുമൊക്കെ അല്ലാഹു അറിയുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ വളരെ സൂക്ഷ്മമായി ചെയ്യേണ്ടതാണ്. ഇല്ലാത്ത പക്ഷം നിങ്ങൾ അവൻ്റെ മുമ്പാകെ ഉത്തരം പറയേണ്ടി വരും എന്നൊക്കെയാണ് അവസാനത്തെ വാക്യം മുഖേന അല്ലാഹു ഓർമ്മിപ്പിക്കുന്നത്. അല്ലാഹു തുടർന്നു പറയുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൻ നഹലിലെ 90-91 ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
3: പീസ് റേഡിയോ. പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക: 90-20-840-840.
4: പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ പ്രാമാണികമായി ശ്രോതാക്കളെ പഠിപ്പിക്കുന്ന ഹൃദയവസന്തത്തിൽ ഇന്ന് സൂറത്ത് ഹൂദിലെ 46 വചനമാണ് ജംഷീർ സ്വലാഹി അവതരിപ്പിക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ക്ലാസ് നമ്മൾ ആരംഭിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹൂദിലെ 46 വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അവചനം ഇപ്രകാരമാണ്: ഖാല അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല യാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, ഇന്നഹു അമലുൻ ഗൈറു സ്വാലിഹ്, فلا تسأل ما ليس لك به علم إني أعلك أن تكون من الجاهلين. മഹാനായ നൂഹനബി അലൈഹിസ്സലാം തൻ്റെ രക്ഷിതാവിനോട് തൻ്റെ മകൻ്റെ അവസ്ഥയെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ശിക്ഷ വന്ന് പ്രളയം വന്ന് സത്യവിശ്വാസികൾ നൂഹനബിയുടെ കൂടെ കപ്പലിൽ രക്ഷപ്പെടുന്ന സമയത്ത് ആ കപ്പലിൽ കയറാൻ വേണ്ടി മോനെ വിളിക്കുകയും മകൻ ആ വിളി നിരസിക്കുകയും ചെയ്യുന്ന സന്ദർഭമാണ് 44-45 വചനങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയത്. ആ സമയത്ത് അള്ളാഹുവിനോട് നൂഹനബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, അള്ളാഹുവേ അതെൻ്റെ മോനാണ് അല്ലേ. വനാദ നൂഹൻ റബ്ബഹു, നൂഹനബി അലൈഹിസ്സലാം വിളിച്ചു, തൻ്റെ രക്ഷിതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, വിളിച്ചു പറഞ്ഞു. എന്ത്? ഫഖാല റബ്ബി ഇന്ന ഇബിനി, എൻ്റെ രക്ഷിതാവേ തീർച്ചയായും എൻ്റെ മോൻ, മിൻ അഹ്ലി എൻ്റെ കുടുംബത്തിൽപ്പെട്ടവനാണ്, വ ഇന്ന വഅദക്കൽ ഹഖ് തീർച്ചയായും നിന്റെ വാഗ്ദാനം അത് സത്യമാണ്, വ അൻത അഹ്കമുൽ ഹാകിമീൻ വിധികർത്താക്കളിലെ ഏറ്റവും നല്ല വിധി പറയുന്നവൻ നീയുമാണ്, നീയാണല്ലാ എന്ന് നൂഹ് നബി അലൈഹി സ്വലാം ഇതിനു മുമ്പത്തെ വചനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ വചനത്തിനുള്ള മറുപടിയായി അള്ളാഹുവിനോട് നൂഹ് നബി അലൈഹിസ്സലാം സംസാരിച്ചതിനുള്ള മറുപടിയായിട്ടാണ് 46-ാമത്തെ വചനം അള്ളാഹു അവതരിപ്പിക്കുന്നത്. ഖാല, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ നൂഹ്, യാ എന്നുള്ളത് വിളിക്കാൻ ഇതാ എന്നുള്ള, യാ നൂഹ് നൂഹേ, ഇന്നഹു തീർച്ചയായും അവൻ നിന്റെ മകൻ, ലൈസ അല്ല, മിൻ അഹ്ലിക നിന്റെ കുടുംബത്തിൽപ്പെട്ടവൻ. അപ്പോൾ ഖാല, അള്ളാഹു പറഞ്ഞു, യാ നൂഹ് നൂഹേ ഇന്നഹു ലൈസ മിൻ അഹ്ലിക, തീർച്ചയായും അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. ഇന്നഹു തീർച്ചയായും അവൻ, അമലുൻ പ്രവർത്തിച്ചവനാണ്, പ്രവൃത്തി ചെയ്തവനാണ്. ഏത് പ്രവൃത്തി? ഗൈറു സ്വാലിഹൻ, ശരിയല്ലാത്തത്, സ്വാലിഹല്ലാത്തത്, നല്ലതല്ലാത്ത പ്രവർത്തനം ചെയ്തവനാണ്. അതുകൊണ്ട് തന്നെ ഫലാത്തസ് അൽനി, നീ എന്നോട് ചോദിക്കരുത്, നീ ആവശ്യപ്പെടരുത്. സ അല യസ് അലു എന്നാണ് ചോദിക്കുക. തസ് അൽനീ എന്നാണ്, ഫലാ തസ് അൽനി എന്നോട് നീ ചോദിക്കരുത്. ഫലാ തസ് അൽ, നീ ചോദിക്കരുത്, നീ എന്നോട്. എന്ത്? മാ ലൈസ, ഇല്ലാത്ത ഒരു കാര്യം, ലക്ക നിനക്ക്, നൂഹ നിനക്ക്, ബിഹി ആ കാര്യത്തെക്കുറിച്ച്, ഇൽമുൻ അറിവ്, അപ്പം നിനക്ക് അറിവില്ലാത്ത ഒരു കാര്യം എന്നോട് നീ ആവശ്യപ്പെടരുത്. ഇന്നീ തീർച്ചയായും നാം, അഇലുക നിന്നെ ഉപദേശിക്കുകയാണ്, വഅലയഇലു എന്ന് പറഞ്ഞാൽ ഉപദേശിക്കുക, അഇലുക നിന്നെ ഞാൻ ഉപദേശിക്കുകയാണ്, അൻ തക്കൂന എന്ത്, നീ ആയിപ്പോകരുതെന്ന്, മിനൽ ജാഹിലീൻ വിവരമില്ലാത്തവരുടെ കൂട്ടത്തിൽ, ജാഹിലുകളുടെ കൂട്ടത്തിൽ. അപ്പോൾ ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായ ഒരു സന്ദേശമാണ് വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹു നൽകുന്നത്. അതായത് നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് തൻ്റെ മകൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ടവനാണ് അല്ലേ, ഒരുപ്പാക്കുണ്ടാകുന്ന ഹൃദയ വേദനയോടുകൂടി നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ പൊന്നുമോൻ വെള്ളത്തിലേക്ക് മുങ്ങിത്താഴുന്നത് കാണുമ്പോൾ അവനെ രക്ഷിക്കണം എന്ന ആഗ്രഹത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതാണ് ഇതിൻ്റെ തൊട്ടു മുമ്പത്തെ വചനം. ഫഖാല റബ്ബി ഇന്നബിനി ഇന്ന ഇബിനി മിൻ അഹ്ലി, തീർച്ചയായും എൻ്റെ മോൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ടവനാണ്. ഖദ് വഅത്തനി എന്താണ്? അള്ളാഹുവേ നീ എന്നോട് വാഗ്ദാനം ചെയ്തതാണ്, നീ എന്തോ എന്ത്, ബിനജാത്തി അഹ്ലി എൻ്റെ കുടുംബത്തിൻ്റെ സുരക്ഷിതത്വം. അപ്പോൾ വഅദുക്കൽ ഹഖു, അള്ളാഹുവേ നിൻ്റെ വാഗ്ദാനം എന്നുള്ളത് സത്യമാണ്, അല്ലാതെ ലാ യുഖ്ലഫ്, അതൊരിക്കലും എന്ത് ചെയ്യൂല, ലംഘിക്കപ്പെടുന്നതല്ല. അങ്ങനെ ഇരിക്കെ ഫകൈഫ ഗരിഖ വ അൻത അഹ്കമുൽ ഹാകിമീൻ, എങ്ങനെയാണ് അവൻ മുങ്ങി മരിക്കുക? അപ്പോൾ തിരിച്ച് അതിനുള്ള മറുപടിയാണ് ഈ 46-ാമത്തെ വചനം. ഖാല, അള്ളാഹു പറഞ്ഞു, യാ നൂഹേ, നൂഹേ ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, അല്ലേ, അവൻ നിൻ്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. അതായത് അവരെ ഞാൻ, നിൻ്റെ കുടുംബത്തിൽപ്പെട്ടവരെ ഞാൻ രക്ഷപ്പെടുത്തും, എന്താണ്, വഅത്തു ഇൻ ജാഅഹും, അവരെ ഞാൻ രക്ഷപ്പെടുത്തുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു, അല്ലേ. ഇന്നമാ വഅത്തുക ബിനജാത്തി മൻ ആമന മിൻ അഹ്ലിക്, ആരെയാണ് രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞത്? ഇന്നമാ വഅത്തുക, തീർച്ചയായും നിന്നോട് ഞാൻ വാഗ്ദാനം ചെയ്തത് ബിനജാത്തി, ആരുടെ വിജയമാണ്, ആരുടെ സുരക്ഷിതത്വമാണ്, മൻ ആമന മിൻ അഹ്ലിക, ആമന വിശ്വസിച്ച, നിന്റെ കുടുംബത്തിൽ നിന്ന് വിശ്വസിച്ചവരുടെ. അതുകൊണ്ടാണ് വലിഹാദ ഖാല വഅഖിലക ഇല്ലാ മൻ സബഖ അലൈഹിൽ ഖൗലു. സൂറത്തുൽ ഹൂദിലെ 40-ാമത്തെ വചനത്തിൽ കപ്പൽ ഉണ്ടാക്കുന്ന സമയത്തിൽ അള്ളാഹു പറഞ്ഞ അള്ളാഹുവിൻ്റെ വാക്ക് മുൻഗണന്നവരൊഴികെ എന്ന് പറഞ്ഞത്, കാരണം ഫക്കാന ഹാദൽ വലദ് മിമ്മൻ സബഖ അലൈഹിൽ ഖൗലു ബിൽ ഗറഖി ലികുഫ്രിഹി വമുഖാലഫതിഹി അബാഹു അന്നബിയ അല്ലാഹി നൂഹൻ അലൈഹിസ്സലാം, അല്ലേ, ആ വാക്ക് മുൻകടന്നവർ എന്ന് പറഞ്ഞതിൽ ഈ മകനും പെട്ടുപോയി. എന്താണ് കാരണം? അതാണ് ഹാദൽ വലദ്, ഈ മകൻ വെള്ളത്തിൽ മുങ്ങിപ്പോകുമ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം എൻ്റെ മോനാണ് എന്ന് വിളിച്ചു പറഞ്ഞ്, രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞ ആ മോൻ, അവനെപ്പറ്റി അള്ളാഹു പറഞ്ഞ ഈ വചനം. ഇവിടെ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത് മിമ്മൻ സബഖ അലൈഹിൽ ഖൗൽ, അത് വാക്ക് മുൻകടന്നവനാണ്, എന്ത്, വെള്ളത്തിൽ മുങ്ങി മരിക്കും എന്നുള്ള കാരണം. എന്താണ് ലികുഫിരിഹി, അതാണ് കാരണം, അവൻ്റെ നിഷേധം കാരണം, അവൻ ആരെ, വ മുഖാലഫത്തിഹി, നിലപാടിലുള്ള എതിർത്തു നിൽക്കൽ, എതിർ ചേരിയിൽ നിൽക്കൽ, ഭിന്നിച്ചു നിൽക്കൽ, ആരോട്, അബാഹു, തൻ്റെ പിതാവായ നബിയുല്ലാഹി നൂഹൻ, നൂഹ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ, നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ പിതാവാണ്, ആ പിതാവ് തൻ്റെ ജനതയെ ക്ഷണിച്ച, ദഅവ നടത്തിയ, ഏറ്റവും പ്രധാനപ്പെട്ട തൗഹീദിൽ നിന്ന് മുഖാലഫത്തായി വിയോജിച്ച് കുഫ്രിൻ്റെ ചേരിയിൽ നിന്നതുകൊണ്ട് തന്നെ അവൻ ഒരിക്കലും നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല, മറിച്ച് ഇല്ലാമൻ സബഖ അലൈഹിൽ ഖൗൽ, വാക്ക് മുൻകടന്ന കടക്കപ്പെട്ടവനാണ് എന്നാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു ആ വിഷയത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ പല ചർച്ചകളും ഈ വിഷയത്തിൽ കാണാൻ പറ്റും. പിന്നെ അവിടെ കാരണം വളരെ വ്യക്തമായി അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് ഇന്നഹു അമലുൻ ഗൈറു സ്വാലിഹിൻ, അല്ലേ, തീർച്ചയായും നൂഹ് നബിയുടെ മകൻ, അവൻ ശരിയല്ലാത്തത് പ്രവർത്തിച്ചവനാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തഹ്രീമിൽ അള്ളാഹുവിനെ നിഷേധിച്ച സ്ത്രീകൾക്ക് ഉദാഹരണമായി, നിഷേധികളായ സ്ത്രീകൾക്ക് ഉദാഹരണമായി ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെയും നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെയും ഭാര്യമാരെയാണ് പരിചയപ്പെടുത്തിയത്. അവിടെ പിന്നെ അവരെപ്പറ്റി പറഞ്ഞത് ഫഹാനതാഹുമ, ആ ഭാര്യമാർ അവർ അവരെ വഞ്ചിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ പിന്നെ ഈ വിഷയത്തിൽ ചില അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ നടത്തിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഇത് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മകൻ അല്ല, അത് പിന്നെ ഹഖീഖിയായി തന്നെ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മകൻ അല്ല, അത് നൂഹ് നബിയുടെ ഭാര്യയിൽ ഉണ്ടായ വേറെ ഒരു മകനാണ് എന്നുള്ള ചർച്ചയൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഏറ്റവും കൂടുതൽ മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുള്ളത് അത് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മകൻ തന്നെയാണ്, പക്ഷേ അവനെന്തു ചെയ്തു, അവൻ അള്ളാഹുവിൻ്റെ പ്രവാചകനായ തൻ്റെ പിതാവായ നൂഹ് നബിയെ, നൂഹ് നബിയുടെ വിശ്വാസത്തിനെ എതിർക്കുകയും അദ്ദേഹത്തിൻ്റെ അമലിൽ നൂഹ് നബിയുടെ എതിർ ശേരിയിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇവിടെ നമ്മളെ മുഫസ്സിറുകൾ കൂടുതൽ ശരിയായ രൂപത്തിൽ വിശദീകരിച്ച് നൽകുന്നത്. അല്ലാഹു അഅലം ബിസ്വവാബ്. ഏതായാലും ഇന്നഹു അമീല ഗൈറ സ്വാലിഹിൻ, കാരണം നൂഹെ, നിന്റെ മകൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല എന്ന് പറയാനുള്ളൊരു കാരണമായി അല്ലാഹു ഇവിടെ വ്യക്തമാക്കിയത് ഇന്നഹു, തീർച്ചയായും അവൻ, അമീല, അവൻ പ്രവർത്തിച്ചിരിക്കുന്നു, എന്ത്, ഗൈറ സ്വാലിഹിൻ, ശരിയല്ലാത്ത പ്രവർത്തനം ചെയ്തവനാണ്. അതുകൊണ്ട് തന്നെ ശരിയല്ലാത്ത പ്രവർത്തനം ചെയ്തതുകൊണ്ട് തന്നെ അവൻ എന്തല്ല, നിന്റെ കൂടെ കപ്പലിലേക്ക് പ്രവേശിക്കാനുള്ള യോഗ്യതയുള്ള നിന്റെ കുടുംബത്തിൽ പെട്ടവൻ അല്ല എന്നുള്ളതാണ് വളരെ വ്യക്തമായി മുഫസ്സിറുകൾ ഈ ആയത്തിന് വിശദീകരിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ അടുത്ത് പരിഗണിക്കപ്പെടുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് നമ്മുടെ ശരിയായ വിശ്വാസവും ആ വിശ്വാസത്തിൽ പടുത്തുയർത്തപ്പെടുന്ന അമലുകളുമാണ്. ഞാനൊരു പ്രവാചകൻ്റെ മോനാണ്, അല്ലെങ്കിൽ ഞാനൊരു പിന്നെ സ്വഹാബിയുടെ പുത്രനാണ്, അല്ലെങ്കിൽ പ്രവാചകൻ്റെ ഭാര്യയാണ് എന്നുള്ളതൊന്നും പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുത്ത് രക്ഷപ്പെടാനോ ദുനിയാവിൽ അള്ളാഹുവിൽ നിന്നുള്ള സുരക്ഷിതത്വം കിട്ടാനോ ഉള്ള കാരണമല്ല എന്നുള്ളത് വളരെ വ്യക്തമായി ഈ ആയത്ത് ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുകയാണ്. കാരണം ഭൂമുഖത്ത് അള്ളാഹു നിയോഗിച്ച ഒന്നാമത്തെ റസൂൽ നൂഹ് നബി അലൈഹിസ്സലാം, ആ പ്രവാചകൻ്റെ മകൻ കപ്പലിൽ കയറാതെ അവിശ്വാസിയായി അവരുടെ കൂടെ ചേർന്ന് ജീവിച്ചതിൻ്റെ ദുരന്തഫലം അവന് ഭൂമിയിൽ പോലും സുരക്ഷിതത്വം നൽകിയില്ല എന്നുള്ളതാണ്. അപ്പോൾ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും ഇപ്രകാരം പല സംഭവങ്ങളും നമുക്ക് കാണാൻ പറ്റും അല്ലേ. പിതൃവ്യൻ അബൂ ത്വാലിബ്, ഉപ്പയുടെ സഹോദരൻ അബൂ ത്വാലിബ് 12-ാമത്തെ വയസ്സ് മുതൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ച് എല്ലാ സംരക്ഷണവും നൽകി പോറ്റി വളർത്തിയ അദ്ദേഹം അവസാനം അള്ളാഹുവിൻ്റെ റസൂലിന് ഒരുപാട് ആഗ്രഹമുണ്ടായിട്ട് പോലും വിശ്വാസിയാകാതെ മരണപ്പെട്ടു. നാളെ പരലോകത്ത് അബൂ ത്വാലിബ് നരകത്തിലായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളായി റസൂലുള്ളാഹിനെ സ്നേഹിച്ചു, തിരിച്ച് അള്ളാഹുവിൻ്റെ റസൂലിനെ അബൂ ത്വാലിബ് സ്നേഹിച്ചത് അതിരുകളില്ലാത്ത സ്നേഹമാണ്. പക്ഷേ സ്നേഹം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടില്ല, വിശ്വാസമാണ് അടിസ്ഥാന രക്ഷ എന്ന് നമുക്ക് ആ സംഭവം കൂടി ബോധ്യപ്പെടുത്തുകയാണ്. ഖുർആനിൽ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിക്കുന്നുണ്ട്, വഅൻദിർ അശീറതകൽ അഖ്റബീൻ, നബിയെ നീ താക്കീതു ചെയ്യണം. ആരെ താക്കീതു ചെയ്യണം? അശീറതക്, നിന്റെ കുടുംബത്തിനെ, അൽ അഖ്റബീൻ, ഏറ്റവും അടുത്ത കുടുംബക്കാരെ താക്കീതു ചെയ്യുക എന്നല്ലാഹുവിൻ്റെ വചനം അവതരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മോൾ ഫാത്തിമയെ വിളിച്ച് സംസാരിക്കുന്നത് ഹദീസിൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. യാ ഫാത്തിമ ബിൻത് മുഹമ്മദ് അൻത ഖിത്അതു കബദി, ഫാത്തിമ നീ എൻ്റെ കരളിൻ്റെ കഷ്ണാണ് അല്ലേ, നീ ഉപ്പാൻ്റെ പൊന്നുമോളാണ്, അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിൽ ഉപ്പാനോട് നീ നിനക്കാഗ്രഹമുള്ളത് ചോദിച്ചോ, ഉപ്പാൻ്റെ സമ്പത്തിൽ നിന്നോ മറ്റു കാര്യത്തിൽ നിന്നൊക്കെ വാക്ക് ചെയ്തു തരാൻ കഴിയുന്നതൊക്കെ ചെയ്തു തരാൻ ശ്രമിക്കും. പക്ഷേ നാളെ പരലോകത്ത് ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോളാണ് എന്നുള്ളൊരു ഒരു ഒരു ഒരു കെയർ ഓഫിൽ മാത്രം പരലോകത്ത് കാര്യങ്ങൾ സുരക്ഷിതമാകില്ലെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പൊന്നുമോളോട് ഉപദേശിക്കുന്നുണ്ട് അല്ലേ. വല്ലാഹി ലാ ഉഗ്നി അൻകി മിനല്ലാഹി ഷൈഅ അൻഖിദി നഫ്സകി മിനന്നാർ, അങ്ങനെയാണ് റസൂലുള്ളാഹ പറഞ്ഞത്, മോളെ നിന്റെ ശരീരത്തിനെ നീ നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണം. അതായത് അവനവൻ്റെ വിശ്വാസം, ഒരാളെ പരലോകത്ത് രക്ഷപ്പെടുത്തുന്നത് അയാളുടെ ശരിയായ വിശ്വാസവും ആ ശരിയായ വിശ്വാസത്തിൽ ശിർക്കു കലരാത്ത, കുഫ്ർ കലരാത്ത, സ്വച്ഛമായ, തെളിഞ്ഞ, ഇഖ്ലാസുള്ള വിശ്വാസം, ആ വിശ്വാസത്തിൻ്റെ മുകളിൽ പടുത്തുയർത്തുന്ന ഇഖ്ലാസുള്ള സൽക്കർമ്മങ്ങൾ അല്ലേ, പ്രവാചകൻ്റെ മാതൃകയുള്ള സ്വീകരിക്കപ്പെടുന്ന സൽക്കർമ്മങ്ങൾ, അത് രണ്ടുമാണ് സുരക്ഷിതത്വം. അല്ലാതെ നബി കുടുംബമാണ്, റസൂലുള്ളാഹിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവാചകൻ്റെ മകനാണ്, ഭാര്യയാണ് എന്നുള്ളതൊന്നും രക്ഷയല്ല എന്നുള്ളത് നമ്മളെ ആ സംഭവം ബോധ്യപ്പെടുത്തുന്നു. തീർച്ചയായും സൂറത്തുൽ ഹൂദിലെ ഈ വചനവും നമ്മളെ പഠിപ്പിക്കുന്നത് അതുതന്നെയാണ്. തീർച്ചയായും പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹൂദിലെ ഈ വചനവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതുതന്നെയാണ്. അതായത് അള്ളാഹുവിൽ ശരിയായ വിശ്വാസം, അള്ളാഹുവിൻ്റെ അമ്പിയാക്കളെ ആത്മാർത്ഥമായും സത്യസന്ധമായും പിൻപറ്റൽ, അതിനനുസരിച്ച് അവരുടെ മാർഗനിർദ്ദേശം അനുസരിച്ചുള്ള സൽക്കർമ്മങ്ങൾ, അത് മാത്രമാണ് ജീവിതത്തിൻ്റെ വിജയവും നല്ല പര്യവസാനവും എന്ന് തീർച്ചയായും ഈ വചനവും നമ്മളെ പഠിപ്പിക്കുകയാണ്. അതാണ് അള്ളാഹു പറഞ്ഞത്, നൂഹേ ഖാല യാ നൂഹ നൂഹേ ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവൻ അല്ല, അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. കുടുംബം എന്ന് പറയുമ്പോൾ അത് ആദർശ കുടുംബമാണ്, വിശ്വാസത്തിൻ്റെ കുടുംബമാണ്. കാരണം നിന്റെ മകൻ വിശ്വാസിയല്ല, നീ പറഞ്ഞ തൗഹീദിൽ അവൻ വിശ്വസിച്ചിട്ടില്ല, ഏകദൈവ വിശ്വാസവും ഏകദൈവ ആരാധനയും കണിശമായി പ്രചരിപ്പിക്കുന്ന പ്രവാചകന്മാർ, അത് ശക്തമായി പ്രചരിപ്പിച്ച, അത് പ്രബോധനം ചെയ്ത, വർഷങ്ങളോളം നൂറ്റാണ്ടുകളോളം പ്രബോധനം ചെയ്ത മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, ആ പ്രചാരണത്തിലും ആ വിശ്വാസത്തിലും നിന്റെ മകൻ എത്തിയിട്ടില്ല. മാത്രമല്ല അതിനനുസരിച്ചുള്ള സൽക്കർമ്മങ്ങളുമില്ല. ഇന്നഹു അമലുൻ ഗൈറു സ്വാലിഹിൻ, അല്ലേ, തീർച്ചയായും അവൻ ശരിയല്ലാത്തതാണ് ചെയ്തിട്ടുള്ളത്. ഗൈറു സ്വാലിഹിൻ, സ്വാലിഹായ അമലുകൾ അവൻ ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ശരിയായ വിശ്വാസം സ്വീകരിച്ച് നിന്റെ വിശ്വാസി കുടുംബത്തിലേക്ക് അവൻ എത്തിയിട്ടുമില്ല. ആ വിശ്വാസത്തിൻ്റെ മുകളിൽ പടുത്തുയർത്തുന്ന സൽക്കർമ്മങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ നൂഹ ഫലാത്തസ് അൽനി മാ ലൈസലക്ക ബിഹി ഇൽമുൻ, നിനക്കറിവില്ലാത്ത ഒരു കാര്യം. അറിവില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഖുർആൻ ഈ ആയത്തിന് മുഫസ്സിറുകൾ വിശദീകരിച്ചത് മാലാത്ത അലം ആഖിബത്തഹു, അതിൻ്റെ പര്യവസാനം എന്തായിരിക്കുമെന്ന് നിനക്കറിയില്ല. വഹൽ യകൂന ഖൈറൻ, അത് ഖൈറായിരിക്കുമോ, ഔ ഗൈറ ഖൈരിൻ, അല്ലെങ്കിൽ ഖൈറല്ലാതിരിക്കുമോ എന്നൊന്നും അതിൻ്റെ പര്യവസാനം എന്താണെന്നുള്ളത് അറിയില്ല. അല്ലേ, ഇതെവിടെയാണ് എത്തിച്ചേരുക, ഇതെന്താണ് സംഭവിക്കുക എന്നൊന്നും മുൻകൂട്ടി പ്രവചിച്ചു പറയാൻ ഒരാൾക്കും സാധ്യമല്ല. അതുകൊണ്ടാണ് മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്കറിവില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നീ എന്നോട് ചോദിക്കരുത് നൂഹേ. അങ്ങനെ അറിവില്ലാത്തൊരു കാര്യം അതിൻ്റെ പിറകെ കൂടി സഞ്ചരിച്ചാൽ എന്താ സംഭവിക്കുക? നീ വിഡ്ഢികളുടെ, അവിവേകികളുടെ കൂട്ടത്തിൽ പെട്ടുപോകും. നിന്നെ ഞാൻ ഉപദേശിക്കുകയാണ്, ഇന്നി അഅലുക, നൂഹേ നിന്നെ ഞാൻ ഉപദേശിക്കുകയാണ്. എന്ത്? അൻതക്കൂന, നീ ആകരുത് എന്ന്. മിനൽ ജാഹിലീൻ, ജാഹിലുകളുടെ കൂട്ടത്തിൽ നീ ആകരുത് എന്ന് നിന്നെ ഞാൻ ഉപദേശിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ഹൂദിലെ 46-ാമത്തെ ഈ വചനം വളരെ വ്യക്തമാണ്. അള്ളാഹുവിൽ ശരിയായ വിശ്വാസം, ശിർക്കു കലരാത്ത തൗഹീദിൽ പടുത്തുയർത്തിയ വിശ്വാസവും ആ വിശ്വാസത്തിൻ്റെ മുകളിൽ സ്ഥാപിക്കുന്ന സ്വാലിഹായ അമലുകളുമാണ് അള്ളാഹുവിൻ്റെ അടുത്ത് ജീവിത വിജയം നൽകുന്നത്, ഇഹലോകത്താകട്ടെ പരലോകത്താകട്ടെ. അത് അമ്പിയാക്കളുടെ പാത പിൻപറ്റലാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഴി പിന്തുടരലാണ്. ആ വഴി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇഹലോകത്തു തന്നെ നിന്ദരായിത്തീരും, ആഖിറത്തിൽ കടുത്ത ശിക്ഷയും ഏറ്റു വാങ്ങേണ്ടി വരും എന്ന് നമ്മളെ ഈ ആയത്ത് പഠിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ ശരിയായ രീതിയിൽ പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അല നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
4: ജസാകുമുല്ലാഹു ഖൈറാ. സൂറത്ത് ഹൂദിലെ 46-ാം വചനത്തിൻ്റെ പ്രാമാണികമായ പഠനമാണ് ഹൃദയവസന്തത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇന്ന് ശ്രോതാക്കളോട് സംസാരിച്ചത് ജംഷീർ സ്വലാഹി. ഹൃദയവസന്തം സമാപിക്കുന്നു.
6: نور أضل على الحياة رحيم
7: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ, അൽ ഇജാബ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Peace Radio. Tune to reality.
8: A'udhu billahi min ash-shaytan ar-rajim.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിൽ സൂറ അഷുറയിലെ 160 മുതൽ 227 വരെയുള്ള വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് റായത് അൽ കുർദി.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് ഖുർആൻ റേഡിയോ തെൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന തെൻസീലിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അബ്ദുള്ള മൊത്രദ് ആണ് നമുക്കൊപ്പം ചേരുന്നത്.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇപ്പോൾ കേട്ടത് തൻസീൽ. ഇന്നത്തെ തൻസീലിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷേഖ് അബ്ദുള്ള മുത്രദ് ആണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നു കിഡ്സ് ടൈം. ഇന്ന് കിഡ്സ് ടൈമിൽ സൂറ ഇഹ്സാൻ 17 മുതൽ 31 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.

0: മഷാഅല്ലാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം.
1: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിശ്വഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ ആരോഗ്യവിചാരം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് നബീൽ അറിഫായ്.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നബീൽ അറിഫായ്.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിൽ സൂറ അഷുറയിലെ 160 മുതൽ 227 വരെയുള്ള വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് റായത് അൽ കുർത്തി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി മനപ്പാഠം. സഅദുൽ ഗാമിദി.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് മനപ്പാഠം സഅദ് അൽ ഗാമിദി.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദ് തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തന്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തന്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിൻ്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടുന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിൻ്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനു വേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ പ്രോഗ്രാമാണ്. ഇന്നത്തെ മധുരം ഖുർആനിൽ ശ്രോതാക്കൾ കേട്ടത് വിശുദ്ധ ഖുർആനിലെ ആലു ഇമ്രാനിലെ 166 മുതൽ 175 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നാസർ അൽ ഖത്മി.
1: 67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിൽ ആഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം അവതരിപ്പിക്കുന്നത് മുബാറക് ബിൻ ഉമർ. ഇന്നത്തെ പാരായണ പഠനത്തിൽ പാരായണ മര്യാദകളുടെ മുഖവരയാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഫർദിൽ സമദിൽ ഹമീദിൽ മജീദ് വസ്സലാത്തു വസ്സലാമു അലൽ മബഊസി റഹ്മത്തൻ ലിൽ ആലമീൻ വഅല ആലിഹി വസഹ്ബിഹി വഅല മനിത്തബഅഹു ബിഹ്സാൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. 23 വർഷക്കാലം കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കിക്കൊടുത്തത്. 114 അധ്യായങ്ങൾ, 6236 ആയത്തുകൾ. ഇത് ഓരോ തവണയും വഹിയായി ജിബ്രീൽ ഓതിക്കൊടുക്കുമ്പോൾ അതോ എപ്രകാരമാണോ ഓതിക്കൊടുത്തിരുന്നത് അതേ രൂപത്തിൽ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുകയും മനഃപ്പാഠമാക്കുകയും അതിനുശേഷം തൻ്റെ സഹാബികൾക്ക് ഓതിക്കേൾപ്പിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഗദ്യത്തിൻ്റെയും പദ്യത്തിൻ്റെയും മധ്യയുള്ള ഒരു ശൈലിയിലാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുള്ളത്. അതിൻ്റെ രൂപം അങ്ങനെയാണ്. മറ്റ് ഒരു അറബി രചനയും ഇതുപോലെ ഓതുന്നതായിട്ട് ഇല്ല എന്ന് തന്നെ പറയാം. ഖുർആൻ ഓതേണ്ട രൂപം എങ്ങനെയെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുത്തു. റസൂലുള്ള തൻ്റെ സഹാബികൾക്കും പഠിപ്പിച്ചു കൊടുത്തു. സഹാബികൾ അവരുടെ ശിഷ്യന്മാർക്ക്, താബിഅകൾക്ക്, അവരവരുടെ ശിഷ്യന്മാർക്ക്, അങ്ങനെ ഇതൊരു ശൃംഖലയായി നമ്മിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഓതേണ്ടത്? ആ രൂപത്തിൽ മാത്രമേ ഖുർആൻ ഓതാൻ പാടുള്ളൂ. അത് എപ്രകാരമായിരിക്കണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഖുർആൻ ഓതേണ്ട പ്രകാരം തന്നെയാണ് ഓതേണ്ടത് എന്നതിന് ഖുർആനിൽ നിന്ന് തന്നെ നമുക്ക് തെളിവുകൾ ഉദ്ധരിക്കാനാവും. സൂറത്തുൽ ബഖറ 121 ആയത്തിൽ ഇക്കാര്യം അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അല്ലദീന അത്തൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ഖ തിലാവത്തിഹി ഉലായിക യുഅ്മിനൂന ബിഹി വമൻ യക്ഫുർ ബിഹി ഫഉലായികഹുൽ ഖാസിറൂൻ. നാം വേദം നൽകിയവർക്ക് അവർ അത് ഓതേണ്ട മുറപ്രകാരം ഓതുന്നവരാണ്, അവരതിൽ വിശ്വസിക്കുന്നവരാണ്. ആരതിനെ അവിശ്വസിച്ചുവോ നിഷേധിച്ചുവോ അവർ നഷ്ടക്കാർ തന്നെയാണ് എന്നാണ് ആയത്തിൻ്റെ നേരെ ഏകദേശാർത്ഥം. അവിടെ യത്ലൂനഹു ഹഖ്ഖ തിലാവത്തിഹി, യത്ലൂനഹു അവർ അതിനെ പാരായണം ചെയ്യുന്നു, ഓതുന്നു. ഹഖ്ഖ തിലാവത്തിഹി എങ്ങനെയാണ് ഓതേണ്ടത്? അതിൻ്റേതായ രൂപത്തിൽ തന്നെ ഒരു വ്യത്യാസവും കൂടാതെ എങ്ങനെയാണോ പഠിപ്പിക്കപ്പെട്ടത് അതേ രൂപത്തിൽ തന്നെ ഓതുന്നവരാണവർ എന്ന് വളരെ വ്യക്തമായി പറയുന്നു. അപ്പോൾ ആ ഹക്കത്തില ഹക്കുത്തിലാവ ഓതേണ്ട രൂപം എങ്ങനെ എന്ന് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓതുന്നവരാണ് വിശ്വാസികൾ എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ സൂറത്തുൽ മുസമ്മിലിൽ വറത്തിലിൽ ഖുർആന തർത്തീല, ഖുർആൻ സാവകാശം അക്ഷരസ്ഫുടതയോടെ ഭംഗിയായി ഓതണം എന്നും ഖുർആൻ അവിടെ കൽപ്പിക്കുന്നു. ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്ന സഹീഹായ ഒരു ഹദീസ് ഇപ്രകാരമാണ്. അലി റളിയല്ലാഹു അൻഹു, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഉമുറുക്കും അൻ തഖറഉ കമാ ഉല്ലിംതും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് കൽപ്പിക്കുന്നു, അൻ തഖറഉ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം, ഓതണം, കമാ ഉല്ലിംതും എങ്ങനെയാണ് നിങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആ രൂപത്തിൽ തന്നെ ഖുർആൻ ഓതണം എന്ന് റസൂലുള്ള കൽപ്പിക്കുന്നു, യഉമുറുക്കും നിങ്ങളോട് കൽപ്പിക്കുന്നു എന്ന ആ വാചകത്തിൽ നിന്ന് തന്നെ കാര്യം വളരെ വ്യക്തമാണ്. ഉസൂലി നിയമമനുസരിച്ച് അൽ അമ്രു യക്തലിൽ വുജൂബ്, കൽപ്പന റസൂലോ അള്ളാഹു ഒരു കൽപ്പന ചെയ്താൽ, ഒരു കൽപ്പന പുറപ്പെടുവിച്ചാൽ അത് നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ് എന്നത് ഇസ്ലാമിലെ ഒരു അടിസ്ഥാന കാര്യമാണ്. അപ്പോൾ ഇവിടെ ഉമുറുക്കും നിങ്ങളോട് കൽപ്പിക്കുന്നു എന്നതിൽ നിന്ന് തന്നെ കാര്യം വ്യക്തമാണ്. എങ്ങനെയാണോ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെ തന്നെ ഓതണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം ഓതാൻ പാടില്ല എന്നർത്ഥം. അപ്പോൾ ഓതേണ്ടത് എങ്ങനെയാണ് എന്ന് കൃത്യമായി നാം പഠിച്ചിരിക്കണം. അത് ഒരു ഉസ്താദിൻ്റെ മുമ്പിൽ നിന്ന് കേട്ട് തെറ്റുകൾ തിരുത്തി തന്നെ പഠിച്ചാൽ മാത്രമേ ഖുർആൻ അതിൻ്റെ ഹക്കത്തിലാവത്ത് ഓതേണ്ട മുറപ്രകാരം നമുക്ക് ഓതാൻ കഴിയുകയുള്ളൂ. അതിന് ഉള്ള നിയമങ്ങൾ, തജ്വീദിൻ്റെ നിയമങ്ങൾ, അഹ്കാമു തജ്വീദ് എന്നാണ് പറയുക. ഒരു സംഭവം കൂടി ഉദ്ധരിക്കട്ടെ. അബ്ദുല്ലാഹി ബിൻ മസ്ഊദിൽ നിന്ന് ഉദ്ധരിക്കുന്ന സംഭവമാണ്. ഒരു ശിഷ്യൻ സൂറത്തു തൗബയിലെ ഇന്നമ സദഖാത്തുൽ ഫുഖറാഇ വൽ മസാകീൻ എന്ന ആയത്ത് ഓതുകയാണ്. അപ്പോൾ ഇന്നമ സദഖാത്തുൽ ഫുഖറാഇ വൽ മസാകീൻ എന്ന് ഓതിയപ്പോൾ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് പറഞ്ഞു, മാ ഹാക്കദ അഖ്റഅനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്രകാരമല്ല ഞങ്ങൾക്ക് റസൂലുള്ളാ ഓതി കേൾപ്പിച്ച് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ശിഷ്യൻ ചെയ്തു, അതെങ്ങനെയാണ് ഓതേണ്ടത്? അപ്പോൾ അദ്ദേഹം ഓതിക്കൊടുത്തു, ഇന്നമസ്സദഖാത്തുൽ ഫുഖറാഇ വൽ മസാകീൻ. ഫുഖറാഇ എന്നത് മദ്ദോടുകൂടി ഓതിക്കൊടുത്തു എന്ന് സഹീഹായ ഒരു റിപ്പോർട്ടിൽ തബറാനിയും അതുപോലെ അൽബാനിയും ഇബ്നുൽ ജൗസിയൊക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. അപ്പോൾ ചുരുക്കം, വിശുദ്ധ ഖുർആൻ ഓതേണ്ടത് എങ്ങനെയാണ് എന്ന് കൃത്യമായും നമ്മൾ പഠിച്ചിരിക്കണം. അതിൻ്റെ പൂർണ്ണരൂപം കിട്ടണമെങ്കിൽ ഒരു ഉസ്താദിൻ്റെ മുമ്പിലിരുന്ന് അത് കേട്ട് അതുപോലെ ഓതി തെറ്റുകൾ തിരുത്തി വീണ്ടും ഓതിക്കൊടുത്ത് അങ്ങനെ തന്നെ പഠിക്കണം. എന്നാൽ മാത്രമേ തജ്വീദിൻ്റെ നിയമങ്ങളനുസരിച്ച് ഓതി പഠിക്കുക എന്ന കാര്യം പ്രായോഗികമാവുകയുള്ളൂ. അതുകൊണ്ട് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പഠിക്കാനുള്ള ഒരു സംരംഭമാണ് ഇവിടെ നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആൻ ശ്രദ്ധയോടുകൂടി പഠിക്കാനും അത് പഠിപ്പിച്ചു കൊടുക്കാനും അതുപോലെ തന്നെ അത് ജീവിതത്തിൽ പകർത്താനും എല്ലാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
2: നാം ഇതുവരെ ശ്രവിച്ചത് പാരായണ പഠനം, അവതരിപ്പിച്ചത് മുബാറക് ബിൻ ഉമർ. ഇന്നത്തെ പാരായണ പഠനത്തിൽ പാരായണ മര്യാദകളുടെ മുഖവരയാണ് നാം കേട്ടത്.
1: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി
4: അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിൻ്റെ ഇരുട്ടകറ്റാനും അറിവിൻ്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിൻ്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിൻ്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: هذا القرآن يوحدنا لطريق الخير يوجهنا
4: حفظ القرآن قرآن ഹൃദയസ്ഥമാക്കലും സവിശേഷ മൂല്യങ്ങളും ഖുർആൻ പിന്തുണയും പ്രത്യാശയും. പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:40 കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും

പീസ് റേഡിയോ പുലരിവെട്ടം. ജീവിതത്തെയും ദൈനംദിന ജീവിതത്തിൻ്റെ ജീവിതഭാവങ്ങളെയും സ്പർശിക്കുന്ന ഉത്തമ സുഭാഷിതം. പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പുലരിവെട്ടം. പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും പുലരിവെട്ടം.

0: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.
1: പരിശുദ്ധ ഖുർആനിൻ്റെ രണ്ടാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാലുകീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഞങ്ങൾ അതീവ ജാഗ്രതയുള്ളവരാണ്. നിതാന്ത ശ്രദ്ധ പുലർത്തേണ്ട ആരോഗ്യ കാര്യങ്ങളെ ചുരുങ്ങിയ സമയം കൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. രോഗം വരാതെ സൂക്ഷിക്കാനും ആരോഗ്യം സംരക്ഷിക്കാനും നിങ്ങൾക്കായി പീസ് റേഡിയോയുടെ കരുതൽ. ആരോഗ്യ ചിന്തകൾ ഏതാനും മിനിറ്റുകൾ ഏറെ മൂല്യബോധത്തോടെ അമൂല്യമായ അറിവുകളുമായി. ആരോഗ്യ ചിന്തകൾ
2: പീസ് റേഡിയോ.
3: പ്രവാചകന്മാർ അഖിലവും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്നവരും അവനിൽ ഭരമേൽപ്പിക്കുന്നവരുമായിരുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക. എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും.
4: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് തൻസീൽ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സബയിലെ 19 മുതൽ സൂറത്തു സ്വാഫാത്ത് പൂർണ്ണമായും ഭാരണം ചെയ്തുകൊണ്ട് അഷേഖ് നബീൽ അറിഫായി ആണ് നമുക്കൊപ്പമുള്ളത്.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: അഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തൻസീൽ സൂറത്തു സബയിലെ 19 മുതൽ സൂറത്തു സ്വാഫാത്തിലെ പൂർണ്ണമായും പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷേഖ് നബീൽ അറിഫായിയാണ് ഇതുവരെ നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.
1: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ സാധാരണയായി കണ്ടുവരാറുള്ള അബദ്ധങ്ങൾ, സാധാരണ ഖിറാഅത്തിൽ ഉണ്ടാവുന്ന അബദ്ധങ്ങൾ, അതുപോലെ തജ്വീദ് നിയമങ്ങളുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സൂറത്തുൽ കഹ്ഫിലെ 38 വരെയുള്ള ആയത്തുകളാണ് ഏതാനും ക്ലാസുകളിലൂടെ മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.

0: فتصبح صعيدا زلقا.
1: 39-ാമത്തെ ആയത്താണ് പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. വലൗല ഇദ് ദഖൽത, ഇവിടെ വലൗല ഇദ് മദ് മുൻഫസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടാവുന്നതാണ്. ഇദ് ദഖൽത ഇവിടെ ഓതുമ്പോൾ ഇദ് ദഖൽത എന്ന് ഓതരുത്, ഇദ് ദഖൽത എന്നുമല്ല, ഇദ് ദഖൽത. ഇദ് എന്ന് കൃത്യമായിട്ട് ഉച്ചരിക്കണം, ശേഷം ദാലും കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഇദ് ദഖൽത ജന്നതക, നൂനിന് ശദ്ദ് വന്ന് മണിക്കണം. ഖുൽത മാശാ അല്ലാഹ്, ഖുൽത ഖാഫിൻ്റെ മഖ്റജ്, തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്ക്. ഖുൽത അവിടെ ജന്നതക ഖുൽത മാശാ അല്ലാഹ് എന്ന് സാധാരണ ഓതുമ്പോൾ വരരുത്, ശ്രദ്ധിക്കണം. മാശാ അല്ലാഹ് മദ് മുത്തസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൽ തുല്യമായിട്ട് നിർബന്ധമായിട്ടും നീട്ടണം. മാശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇവിടെ ഖാഫിൻ്റെ മഖ്റജ്, ഖുവത ലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ല, ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇൻ തറനി, ഇൻ തറനി ഇഖ്ഫാഉൻ ബിഗുന്ന, നൂനു സാക്കിനക്ക് ശേഷം ത വന്നാൽ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇൻ തറനി അന അഖല്ല, ഇവിടെ അന അഖല്ല, അന അഖല്ല ഈ രൂപത്തിൽ ഓതരുത്, അന അഖല്ല എന്നാണ്. ആ ലിഫിന് മുകളിൽ നിൽക്കുന്ന ആ ഒരു സുക്കൂൻ, ആ പൂജ്യം, അത് ആ അലിഫിനെ നീട്ടണ്ട എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. കൂട്ടി ഓതുമ്പോൾ ഇനി നിർത്തുകയാണെങ്കിൽ ഇൻ തറനി അന എന്ന് ഉച്ചരിക്കുകയും വേണം. അന അഖല്ല മിൻക ഇഖ്ഫാ ബിഗുന്ന, മിൻക നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. മാലൻ വവലദ, മാലൻ തൻവീനു ശേഷം വ, ഇത് ഗാം നാഖിസ്, അവിടെ തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടി ലയിപ്പിക്കണം, ശദ്ദില്ലാതെ ഉച്ചരിക്കണം. മാലൻ വവലദ
0: ഫഅസാ റബ്ബി അൻ യുതിയനി ഖൈറ,
1: 40-ാമത്തെ ആയത്തിൽ
0: ഫഅസാ റബ്ബി അൻ യുതിയനി
1: മദ് മുൻഫസിൽ, റബ്ബി അൻ, ഇനി ഐ യുതിയനി
0: ഇദ്ഗാം നാഖിസ്,
1: നൂന് സാക്കിനയ്ക്ക് ശേഷം യാ വന്നു, ഇദ്ഗാം നാഖിസ്, നൂനിനെ യാ ഇലേക്ക് ഇദ്ഗാം ചെയ്യണം.
0: ഐ യുതിയനി ഖൈറൻ മിൻ,
1: ഖൈറൻ ഇവിടേക്ക് ഓതുമ്പോൾ ഖാഇൻ്റെ ഒക്കെ മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഖൈറൻ ഹൈറൻ എന്നൊന്നുമല്ല,
0: ഖൈറൻ മിൻ.
1: തൻവീന് ശേഷം മീം, ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടിലയിപ്പിക്കണം.
0: ഖൈറം മിൻ ജന്നതിക്,
1: മിൻ ജന്നതിക് ഇഖ്ഫാഉൻ ബിഗുന്ന, നൂനിന് സാക്കിനക്ക് ശേഷം ജീമാണ്, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം.
0: മിൻ ജന്നതിക്,
1: ഇവിടെ ജന്നതിക നൂനിന് ശദ്ദുണ്ട്, മണിക്കണം.
0: വയുർസില അലൈഹ ഹുസ്ബാനം മിനസ്സമാ,
1: ഇവിടെയൊക്കെ വയുർസില അലൈഹ ഹുസ്ബാന, ഹുസ്ബാന അല്ല ഉസ്ബാന അല്ല ഹുസ്ബാന അല്ല,
0: ഹ
1: കൃത്യമായിട്ട് ഹ ഇൻ്റെ മഖ്റജിൽ നിന്നും അഥവാ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നും ഉച്ചരിക്കണം.
0: വയുർസില അലൈഹ ഹുസ്ബാനൻ മിനസ്സമാഇ, ഹുസ്ബാനൻ മീ
1: തൻവീനു ശേഷം മീം, ഇത് ഗാം കാമിൽ തൻവീനിനെ മീമിലേക്ക് പൂർണ്ണമായിട്ടും കൂട്ടിലയിപ്പിക്കണം.
0: ഹുസ്ബാനം മിനസ്സമാ,
1: ഇവിടെ മിനസ്സമാ വഖഫ് ചെയ്യുമ്പോൾ ഹംസയിൽ സുക്കൂനാണ്, അതുപോലെ അവിടെ മദ് മുത്തസിലുണ്ട്, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നിർബന്ധമായിട്ടും നീട്ടണം.
0: ഫതുസ്ബിഹ,
1: ഇവിടെ പ്രത്യേകമായിട്ട് ഓതുമ്പോൾ ശ്രദ്ധിക്കണം. ഫതുസ്ബിഹ സ്വഈദൻ അല്ല, അങ്ങനെയാവുമ്പോൾ സ്വാദ് മാറി സീനാവുന്നു. ഫതുസ്ബിഹ ഹ മാറി ഹ ആവുന്നു. സ്വഈദൻ എന്നുള്ളത് സ്വാദ്, സീന്, ഐന്, പിന്നെ ഹംസ, ഇതെല്ലാം തെറ്റാണ്.
0: ഫതുസ്ബിഹ സ്വഈദൻ സലഖ,
1: സ്വഈദൻ തൻവീനു ശേഷം സായ് ഇഖ്ഫാഉൻ ബിഗുന്ന, അവിടെ ദാലിനെ തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം.
0: സ്വഈദൻ സലഖ,
1: സലഖ എന്നുള്ള ഖാഫിൻ്റെ മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കണം. സലഖ അല്ല
0: സലഖ,
1: മദ് ഇവദ് ആണ് അവിടെ, രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ടാണ് ഈ സൂറത്തുൽ കഹ്ഫിലെ അധിക ആയത്തും അവസാനിക്കുന്നത്, അങ്ങനെയാണ്.
0: സലഖ,
1: സലഖ തൻവീൻ അലിഫുണ്ട്, അവിടെ രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ കഹ്ഫിലെ 39-40 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഉണർത്തിയത്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്തു സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ പ്രോഗ്രാമാണ്. ഇന്നത്തെ മധുരം ഖുർആനിൽ ശ്രോതാക്കൾ കേട്ടത് വിശുദ്ധ ഖുർആനിലെ ആലു ഇമ്രാനിലെ 166 മുതൽ 175 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നാസർ അൽ ഖത്മി.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ് ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 47-ാമത്തെ അധ്യായം സൂറത്തു മുഹമ്മദ് 14 മുതൽ 19 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യപ്പെടുന്നു. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് അൽ ലൊഹൈബാൻ.
1: أعوذ بالله من الشيطان الرجيم.

തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. സൂറാൻ ആമിലെ 117 മുതൽ 122 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ് ഖലീഫ അത്തുനേജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറാൻ ആമിലെ 117 മുതൽ 122 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് ഖലീഫ അത്തുനേച്ചി.
1: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും ഇന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ, പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം, കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.

0: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്ത് ഹൂദ് 50-51 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ജംഷീർ സലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദി ഹദാനാ ലിഹാദാ വമാ കുന്ന ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇലാ ആദിൻ അഖാഹും ഹൂദൻ ഖാല യാ ഖൗമി ഉബ്ദുല്ലാഹ മാലകും മിൻ ഇലാഹിൻ ഗൈറുഹു ഇൻ അൻതും ഇല്ലാ മുഫ്തറൂൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹൂദിലെ 50-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇൻഷാഅല്ലാ. മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം, അള്ളാഹു ആദ് സമുദായത്തിലേക്കാണ് അദ്ദേഹത്തെ നിയോഗിച്ചത്. അദ്ദേഹം തൻ്റെ ജനതയെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി അവരോട് പ്രബോധനം നിർവഹിക്കുന്ന ഒരു രംഗമാണ് 50-ാമത്തെ ഈ വചനത്തിലൂടെ, സൂറത്തുൽ ഹൂദിലെ ഈ വചനത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ അധ്യായത്തിൻ്റെ പേര് ഹൂദ് എന്നാണ്. ഖുർആനിലെ 11-ാമത്തെ ഈ സൂറത്തിൻ്റെ പേര് സൂറത്തുൽ ഹൂദാണ്. അതിന് പേര് വരാനുള്ള കാരണം, ആദ് സമുദായത്തിൽ ഹൂദ് നബി അലൈഹി സ്സലാം നിർവഹിച്ച ഈ വിഷയം ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത് കൊണ്ടാണ് ഹൂദ് നബി അലൈഹി സ്സലാമിൻ്റെ പേരിൽ ഈ സൂറത്ത് വരാനുള്ള ഒരു കാരണം. അപ്പോൾ ആ ആയത്ത് പ്രകാരമാണ് വഇലാ ആദിൻ, ആദ് സമുദായത്തിലേക്ക് അള്ളാഹു നിയോഗിച്ചു. ആരെ നിയോഗിച്ചു? അഖാഹും, അവരുടെ സഹോദരൻ ഹൂദൻ, ഹൂദ് അലൈഹിസ്സലാമിനെ. ഖാല, ഹൂദ് നബി അലൈഹിസ്സലാം പറഞ്ഞു. ആരോട്? തൻ്റെ ജനതയോട്. യാ ഖൗമി, എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ. ഇഅ്ബുദുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. മാലക്കും, നിങ്ങൾക്കില്ല. മിൻ ഇലാഹിൻ, ഒരു ആരാധ്യനും. ഗൈറുഹു, അവനല്ലാതെ, അള്ളാഹുവിന് പുറമെ നിങ്ങൾക്ക് വേറെ യാതൊരു ഇലാഹും ഇല്ല. ഇൻ അൻതും ഇല്ലാ മുഫ്തറൂൻ, നിങ്ങൾ കെട്ടിച്ചമച്ച് പറയുന്നവർ മാത്രമാണ്. അള്ളാഹുക്ക് പുറമെ വല്ല ദൈവമുണ്ട്, ഇലാഹൊക്കെ ഉണ്ടെന്ന് നിങ്ങളുടെ വാദമെങ്കിൽ നിങ്ങൾ വ്യാജം കെട്ടിച്ചമച്ച് പറയുന്നവർ മാത്രമാകുന്നു. അപ്പോൾ ഇവിടെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. എല്ലാ നബിമാരും, ഈ ഭൂമിയിലേക്ക് അള്ളാഹു നിയോഗിച്ച മുഴുവൻ നബിമാരും അമ്പിയാക്കളും അവരുടെ ജനസമൂഹത്തിനെ പിന്നെ ഗൗരവപൂർവം ഓർമ്മപ്പെടുത്തിയത്, അവരെ താക്കീതു ചെയ്തത്, അവരെ ദഅവത്തു നടത്തിയത് ഒക്കെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവനോട് മാത്രം പ്രാർത്ഥിക്കണം. കാരണം അവനാണ് സ്രഷ്ടാവ്, അവനിൽ നിന്നാണ് ഗുണം പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. ദോഷങ്ങളെ തടുക്കാനും ദോഷങ്ങൾ നൽകാനും കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ് എന്നുള്ള കൃത്യമായ തൗഹീദിൻ്റെ റിസാലത്ത്, ആഖിറത്തിൻ്റെ സന്ദേശമാണ് എല്ലാ നബിമാരും തങ്ങളുടെ ജനതയോട് നിർവഹിച്ചിട്ടുള്ളത്. ഇവിടെ ഹൂദ് നബി അലൈഹി ഇസ്ലാമും അതുതന്നെയാണ് നിർവഹിക്കുന്നത്. നമുക്കറിയാം, അഹ്ഖാഫ് ഗോത്രങ്ങളിലേക്കാണ് യമൻ, നമ്മളെ യമനിലെ യമൻ പ്രദേശത്തിൻ്റെ അടുത്തുള്ള അഹ്ഖാഫിലെ നിവാസികളായിരുന്നു ഈ ആദ് സമുദായം. അവരിലേക്കാണ് ഹൂദ് നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു എന്ത് ചെയ്യുന്നത്, പിന്നെ നിയോഗിക്കുന്നത്. അദ്ദേഹം അവരോട് കൽപ്പിച്ചത് അള്ളാഹുവിനെ, അമറഹും ബി ഇബാദത്തില്ലാഹി വഹദ, യാ ഖൗമി ഇബദുല്ലാ, എൻ്റെ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞത്. അവരോടെന്താ കൽപ്പിച്ചത്? ബി ഇബാദത്തില്ലാഹി വഹദ, ഏകനായ അള്ളാഹുവിനെ മാത്രം പിന്നെ ആരാധിക്കണം എന്നുള്ളതാണ്. വനഹാഹും അമ്മാ ഹും അലൈഹി, അവരെ എന്ത് ചെയ്തു? വിരോധിച്ചു. ഇപ്പോൾ അവർ ഏത് കാര്യത്തിലാണോ ഉള്ളത്, അതായത് മിൻ ഇബാദത്തി ഗൈറല്ലാ, അല്ലല്ലാത്തവരെ ആരാധിക്കുന്ന ആ വിഷയത്തിൽ. കാരണം എന്താണ്? അള്ളാഹുവിന് പുറമെ അവർ ആരെ ആരാധിക്കുകയാണെങ്കിലും ദൈവമായി, ഇലാഹായി അവർ പ്രഖ്യാപിക്കുന്നത്, അത് ഇഫ്തറു അലല്ലാഹിൽ കദിബ, അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ച്, വ്യാജം കെട്ടിച്ചമച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി ഹൂദ് നബി അലൈഹി സ്സലാം തൻ്റെ ജനതയോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുമാത്രമല്ല, അവരെ പിന്നെ വവല്ലഹ ലഹും വുജൂബ ഇബാദത്തില്ല, അള്ളാഹുവിനെ മാത്രം ആരാധിക്കേണ്ടുന്നതിൻ്റെ നിർബന്ധ അവസ്ഥ, അതിൻ്റെ വുജൂബ് അനിവാര്യത അവരെ വ്യക്തമായി അവർക്ക് പറഞ്ഞ് അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അള്ളാഹുവല്ലാത്തവരെ ഇബാദത്ത് ചെയ്യുന്നതിൻ്റെ അപകടം, വഫസാദ് ഇബാദത്തി മാസിവാഹു, അല്ലാത്തവരെ ആരാധിക്കുക, അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക ഒക്കെ ചെയ്യുന്നതിൻ്റെ അപകടം ഹൂദ് നബി അലൈഹി സ്സലാം അവരെ ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും പിന്നെ ഇവിടെ നമുക്കുള്ള സന്ദേശം, ഹൂദ് നബി അലൈഹി സ്സലാം ആദ് സമുദായത്തിൽ ഈ തൗഹീദിൻ്റെ പ്രബോധനം നിർവഹിച്ചത് ഇവിടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു തരുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഹൂദ് നബി അലൈഹി സ്സലാമിൻ്റെ ജനസമൂഹം സ്വീകരിച്ചിരുന്നത് പോലെ പിന്നെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന, അള്ളാഹു വല്ലാത്ത അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ ഇബാദത്ത് ചെയ്യുന്ന പിന്നെ അവസ്ഥ ആ ജനസമൂഹത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വളരെ വലിയ അപകടമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തി. ഇന്നും അതേ സ്വഭാവം സ്വീകരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും ഗുണപാഠവും താക്കീതുമാണ്. ഈ ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്, ഈ വിഷയം നമ്മളെ പഠിപ്പിക്കുന്നത്. വഇലാ ആദിൻ അഹാഹും ഹൂദൻ, ആദ് സമുദായത്തിലേക്ക് അവരുടെ സഹോദരൻ, അവരുടെ സഹോദരൻ എന്നാണ് അഹ് എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. അവരോട് കുടുംബ ബന്ധമുള്ള, അവരുടെ നാട്ടിൽ അവരുടെ ദേശത്ത് അവരുടെ ബന്ധുക്കൾക്കിടയിൽ ജനിച്ച ഹൂദ് നബി അലൈഹി സ്സലാമിനെയാണ് അള്ളാഹു അവരിൽ നിന്ന് തന്നെയുള്ള പ്രവാചകനെ നിയോഗിക്കുകയാണ്. ആ പ്രവാചകൻ അവരോട് ഓർമ്മപ്പെടുത്തിയത് ഖാലയാ ഖൗമി ഉബ്ദുല്ലാ, എൻ്റെ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. അള്ളാഹുവിന് പുറമെയുള്ള വിഗ്രഹങ്ങൾ, അല്ലൗസാൻ ഇല്ലത്തി ഇഫ്തറൗഹ, അള്ളാഹുവിന് പുറമെയുള്ള വിഗ്രഹങ്ങൾ, ദൈവങ്ങൾ ഒക്കെ, ഇലാഹുകൾ ഒക്കെ നിങ്ങൾ കെട്ടിച്ചമക്കുന്ന വ്യാജങ്ങളാണ്. അവക്ക് നിങ്ങൾ പേരുകൊടുക്കുകയാണ്, അസ്മാ അൽ ഹാലിഹ, എന്നിട്ട് ദൈവങ്ങളുടെ പേര് നിങ്ങൾ കൊടുക്കുകയാണ്. സത്യത്തിൽ അവർ നിങ്ങൾക്കൊരു ഉപകാരമോ ഒരു ഉപദ്രവമോ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യൂല, ചെലുത്തൂല, അതിന് സാധിക്കില്ല. അത് ഗുരുതരമായ കുറ്റമാണ് നിങ്ങൾ ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് അപകടമാണ് സൃഷ്ടിക്കുക എന്ന് മഹാനായ ഹൂദ് നബി അലൈഹി സ്സലാം അവരെ ഓർമ്മിപ്പിക്കുന്നതാണ് 50-ാമത്തെ വചനം. വചനം ഇപ്രകാരം ഒന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. വഇലാ ആദിൻ, ആദ് സമുദായത്തിലേക്ക്, അഹാഹും അവരുടെ സഹോദരൻ ഹൂദൻ, ഹൂദ് നബി അലൈഹി സ്സലാമിനെ അള്ളാഹു നിയോഗിച്ചു. ഖാല, ആ ഹൂദ് നബി അലൈഹി സ്സലാം അവരോട് പറഞ്ഞു, യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, ഇബദുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. മാലക്കും, നിങ്ങൾക്കില്ല തന്നെ, മിൻ ഇലാഹിൻ ഗൈറുഹു, അള്ളാഹുവിന് പുറമെ യാതൊരു ഇലാഹും നിങ്ങൾക്കില്ല. ഉണ്ട് നിങ്ങൾ വാദിക്കുകയും പിന്നെ ന്യായീകരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പോലും, ഇൻ അൻതും ഇല്ലാ മുഫ്തറൂൻ, അത് നിങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കി പറയുന്ന ആളുകൾ മാത്രമാണ്, അവർ ഇലാഹുകളല്ല എന്ന് വ്യക്തമായി അള്ളാഹു പിന്നെ 50-ാമത്തെ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇനി 51-ാമത്തെ ആയത്ത്, യാ ഖൗമി ലാ അസ്അലുക്കും അലൈഹി അജറ ഇൻ അജിരിയ ഇല്ലാ അലല്ലദി ഫതറനീ അഫലാ തഅഖിലൂൻ. യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, ലാ അസ്അലുക്കും, സഅല യസ്അലു എന്ന് പറഞ്ഞാൽ ചോദിക്കുക, ലാ അസ്അലു, ഞാൻ ചോദിക്കുന്നില്ല, ലാ അസ്അലുക്കും, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, അലൈഹി, അതിൻ്റെ പേരിൽ, അജറൻ, ഒരു പ്രതിഫലവും. നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അള്ളാഹുവല്ലാതെ നിങ്ങൾക്കൊരു ഇലാഹുമില്ല എന്ന് നിങ്ങളോട് ഞാൻ പറയുമ്പോൾ, നിങ്ങളത് ചെയ്യുന്നതിന്, അനുസരിക്കുന്നതിന് നിങ്ങളെനിക്കൊരു കൂലിയും ഒരു പ്രതിഫലവും എനിക്ക് നൽകേണ്ടതില്ല. കാരണം ഇൻ അജിരിയ, എനിക്കുള്ള പ്രതിഫലം എന്ന് പറയുന്നത് ഇല്ലാ അലല്ലദീ ഫതറനീ, എന്നെ സൃഷ്ടിച്ചവൻ്റെ അടുക്കലിൽ നിന്ന് മാത്രമാണ് എനിക്ക് പ്രതിഫലം തരേണ്ടവൻ, എന്നെ സൃഷ്ടിച്ചവനാണ്, അവനിൽ നിന്നാണ് ഞാൻ പ്രതിഫലം ആഗ്രഹിക്കുന്നതും ഞാൻ പ്രതിഫലം പ്രതീക്ഷിക്കുന്നതും. മനസ്സിലായില്ലേ? അഫലാ തഖിലൂൻ, നിങ്ങൾ ചിന്തിച്ചു ഗ്രഹിക്കുന്നില്ലേ, ഒന്ന് ആലോചിക്കുന്നില്ലേ എന്ന് ഹൂദ് നബി അലൈഹി സ്സലാം ചോദിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്കറിയാം അള്ളാഹുവിന് പുറമെയുള്ള വ്യാജ ദൈവങ്ങൾ, ആ വ്യാജ ദൈവങ്ങൾ അവിടെയൊക്കെ ആരാധിക്കാൻ, നേർച്ചകൾ, വഴിപാടുകൾ അർപ്പിക്കാനൊക്കെ ഭയങ്കര ചിലവാണ്. ആ ചൂഷണത്തിൻ്റെ മാർഗങ്ങളാണ് അധികവും ചൂഷണത്തിൻ്റെ മാർഗങ്ങളാണ്. ഈ ലോകത്തിൻ്റെ സ്രഷ്ടാവായ അള്ളാഹുവിനെ ആരാധിക്കാൻ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ജീവിതത്തിൻ്റെ ഏത് വിഷമഘട്ടങ്ങളിലും എവിടെയും, രാവോ പകലിലോ, ഏത് ലോകത്തിൻ്റെ ഏത് കോണിലോ, എവിടെ നിന്നും വിളിച്ചാൽ വിളി കേൾക്കുന്നവനും പ്രാർത്ഥന കേൾക്കുന്നവനും പ്രാർത്ഥനക്കുത്തരം ചെയ്യാൻ കഴിയുന്നവനും അള്ളാഹു മാത്രമാണ്. അപ്പോൾ ഇബാദത്ത്, ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വശം ദുർബലനായ മനുഷ്യൻ അവൻ്റെ ദുർബല പ്രതിസന്ധി ഘട്ടത്തിൽ ആ ദുർബലതയിൽ രക്ഷ ചോദിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. അത് ശരീരത്തിനാകാം, മനസ്സിനാകാം, മക്കൾക്കാകാം, കുടുംബത്തിനാകാം, ഇണ തുണകൾക്കാകാം, അവൻ്റെ മറ്റു കാര്യങ്ങൾക്കാകാം. അതാണ് അത് മനുഷ്യൻ ഈ ദുർബലാവസ്ഥയിൽ അള്ളാഹുവല്ലാത്ത അല്ലെങ്കിൽ മനുഷ്യനല്ലാത്തൊരു സൃഷ്ടിയിലേക്ക്, ഒരു പ്രത്യേക കഴിവിലേക്ക് അവൻ്റെ മനസ്സ് തിരിയാന്നുള്ളത് സ്വാഭാവികമാണ്. അത് അള്ളാഹുവിലേക്ക് മാത്രമേ പാടുള്ളൂ എന്നാണ് നബിമാർ പഠിപ്പിച്ചത്. ആ ദൗത്യം അവരെ ഓർമ്മിപ്പിക്കുമ്പോൾ അതിന് തിരിച്ച് ഒരു പ്രതിഫലവും ഒരു നബിമാരും ഇപ്പോൾ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രബോധനം പറഞ്ഞിടത്ത് ഈ സൂറത്തുൽ ഹൂദിൽ തന്നെ മുകളിൽ നമ്മൾ പഠിച്ചപ്പോൾ മനസ്സിലാക്കി, ഇതേ പ്രയോഗം മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാമും തൻ്റെ ജനതയോട് പറഞ്ഞിട്ടുണ്ട്. ഇൻ അജ്രിയ ഇല്ലാ അലല്ലാ, എൻ്റെ പ്രതിഫലം എന്നുള്ളത്, എനിക്കുള്ള കൂലിയും പ്രതിഫലം ഞാൻ അള്ളാഹുവിൽ നിന്നാണ് തേടുന്നത്, അവനിൽ നിന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി നൂഹ് നബി അലൈഹി ഇസ്ലാമും പറഞ്ഞ വചനം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെയും അതുതന്നെയാണ് കാണാൻ കഴിയുന്നത്. മഹാനായ ഹൂദ് നബി അലൈഹി ഇസ്ലാം തൻ്റെ ജനതയോട് വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തി, അള്ളാഹുവിന് പുറമെ നിങ്ങൾക്കൊരു ഇലാഹുമില്ല, അങ്ങനെ ഉണ്ട് എന്ന് നിങ്ങൾ ന്യായീകരിച്ച് തലകുത്തി മറിഞ്ഞ് സ്ഥാപിച്ചാൽ പോലും അത് കേവലം വ്യാജമായ നിങ്ങളുടെ ജൽപ്പനങ്ങളാണ്. നിങ്ങൾക്ക് അള്ളാഹു മാത്രമേ ഇലാഹുള്ളൂ, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അവനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ. അതിന് ഈ വിഷയം നിങ്ങൾ അംഗീകരിക്കണം, അതാണ് നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളത്. അതിന് വിരുദ്ധമായി നിങ്ങൾ ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചു പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വല്ലാത്ത അപകടത്തിലേക്കാണ് നിങ്ങളെ അത് കൊണ്ടു ചെന്നെത്തിക്കുക. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതിന് നിങ്ങളോട് യാതൊരു പ്രതിഫലവും, അജിർ പ്രതിഫലം, ലാ അസ്അലുക്കും അലൈഹി അജറ, നിങ്ങളോട് യാതൊരു പ്രതിഫലവും ഒരു കൂലിയും ഞാൻ എൻ്റെ ജനങ്ങളെ നിങ്ങൾ എനിക്ക് തരേണ്ടതില്ല, നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നില്ല. ഇൻ അജിരിയ ഇല്ലാ അലല്ലദീ ഫതറനി, എനിക്കുള്ള പ്രതിഫലം എന്നെ സൃഷ്ടിച്ച എൻ്റെ സൃഷ്ടാവായ അള്ളാഹു നൽകും. വളരെ വ്യക്തമായി ഹൂദ് നബി അലൈഹി സ്വലം പറയുന്നത് അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിച്ച് ആലോചിക്കുന്നില്ലേ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ സംസാരം. എന്നിട്ട് തൊട്ട വചനത്തിലൂടെ 52-ാമത്തെ വചനത്തിലൂടെ അദ്ദേഹം പറയുന്നത് വയഖൗമിസ്തഗ്ഫിറു റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യുർസിലു സമാ അലൈക്കും മിദറാറ വയസിദുക്കും ഖുവ്വതൻ ഇലാ ഖുവ്വതിക്കും വലാ തതവല്ലൗ മുജ്രിമീൻ. എൻ്റെ ജനങ്ങളെ, വയഖൗമി എൻ്റെ ജനങ്ങളെ, ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് രക്ഷിതാവിനോട് പാപമോചനം തേടുക. വതൂബു ഇലൈഹി, അവനിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങുകയും ചെയ്യുക. അങ്ങനെ നിങ്ങൾ ചെയ്താൽ യുർസിലിസ് സമാ അലൈക്കും മിദറാറ, നിങ്ങൾക്ക് അവൻ സമൃദ്ധമായ മഴ അയച്ചു തരും. അർസല യുർസുന അയക്കുക, അസ്സമാ ആകാശത്തു നിന്ന്, അലൈക്കും നിങ്ങളുടെ മേൽ, മിദറാറ സമൃദ്ധമായ മഴ. വയസിദുക്കും ഖുവ്വതൻ ഇലാ ഖുവ്വതിക്കും, നിങ്ങളുടെ ശക്തിയിലേക്ക് അവൻ കൂടുതൽ ശക്തി ചേർത്തു തരികയും ചെയ്യുന്നതാണ്. വയസിദുക്കും ഖുവ്വതൻ ഇലാ ഖുവ്വതിക്കും വലാത്ത തവല്ലോ മുജിരിമീൻ, നിങ്ങൾ കുറ്റവാളികളായിക്കൊണ്ട് പിന്തിരിഞ്ഞു പോകരുത്. ഈ ആയത്തിൽ അള്ളാഹു വളരെ പ്രധാനപ്പെട്ട കുറേ സന്ദേശങ്ങളാണ് ഹൂദ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയെ ഓർമ്മപ്പെടുത്തിയതിലൂടെ നമുക്കും അള്ളാഹു നൽകുന്നത്. ഒന്ന്, തെറ്റുകൾ ഏതു തെറ്റു ചെയ്താലും അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാറും തൗബയും ചെയ്താൽ അള്ളാഹു അത് സ്വീകരിക്കും, അള്ളാഹുവിനതിഷ്ടമാണ്. ഒരടിമ എത്ര തെറ്റു ചെയ്താലും ആ തെറ്റ് അവന് ബോധ്യപ്പെടുമ്പോൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്താൽ, അള്ളാഹുവിന് എത്രത്തോളം, ഒരു അടിമക്ക് അവൻ്റെ മരുഭൂമിയിലെ ഒരു യാത്രാവാഹനം നഷ്ടപ്പെട്ട് ആ യാത്രാവാഹനം ജീവിതത്തെ മരണത്തെ കൺമുമ്പിൽ കാണുന്ന ആ വിജനമായ മരുഭൂമിയിലൊരു മനുഷ്യന് അയാളുടെ വിഭവങ്ങളും വെള്ളവും ഒക്കെയുള്ള ആ യാത്രാവാഹനത്തെ തിരിച്ചു കിട്ടുമ്പോൾ എത്രമാത്രം സന്തോഷമുണ്ടാവും. അതിനേക്കാൾ വലിയ സന്തോഷമാണ് ഒരടിമ അയാളുടെ തെറ്റ് ബോധ്യപ്പെട്ട് തൻ്റെ സ്രഷ്ടാവായ റഹ്മാനായ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ ഹൂദ് നബി അലൈഹി സ്വലാം തൻ്റെ ജനതയെ ഓർമ്മപ്പെടുത്തുന്നത് ഒന്ന് ഇസ്തിഗ്ഫാർ ചെയ്യാനും അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് ഖേദിച്ചു മടങ്ങാനും. അങ്ങനെ ചെയ്താൽ പരലോകത്തുള്ള സ്വർഗവും പുണ്യവും മാത്രമല്ല, ദുനിയാവിൽ പോലും അതിനുള്ള പ്രതിഫലവും ലഭിക്കും എന്നുള്ളതാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം എന്താ, ഇവിടെ ഹൂദ് നബി പറഞ്ഞ എന്താ, ഇസ്തഗ്ഫിറു റബ്ബക്കും സുമ്മ തൂബു ഇലൈഹി, അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഖേദിച്ച് മടങ്ങുക. അങ്ങനെ ചെയ്താൽ യുർസിലിസ് സമാ അലൈക്കും മിദറാറ, നിങ്ങൾക്ക് സമൃദ്ധമായ മഴ നൽകുന്നതാണ്. സമൃദ്ധമായ മഴ നൽകുന്ന റന്ത ജീവിതത്തിൽ വളരെ വലിയ ഐശ്വര്യം കിട്ടും. കാരണം മഴ പെയ്താലാണ് ചെടികളും സസ്യങ്ങളും കൃഷിയും എല്ലാം ഉണ്ടാകുക. അതുണ്ടായാലേ എന്ത് ചെയ്യുള്ളൂ, ഒന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. വ്യവസായം, വാണിജ്യം, കച്ചവടം, എല്ലാ കാര്യങ്ങൾക്കും മനുഷ്യ ജീവിതത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരമാണ് വെള്ളം. ആ വെള്ളം അള്ളാഹു കനിഞ്ഞരുളുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അത് നൽകാൻ, അത് കിട്ടാൻ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി ഇവിടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിലേക്കുള്ള പശ്ചാത്താപവും ഇസ്തിഗ്ഫാറുമാണ്. അപ്പോൾ ഏതു കാലത്ത് ജീവിക്കുന്ന മനുഷ്യർക്കും ഇവിടെ ഹൂദ് നബി അദ്ദേഹത്തിൻ്റെ ജനതയോട് പറഞ്ഞു എന്നുള്ളത് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ കാലത്ത് ജീവിക്കുന്ന നമുക്കുള്ള പാഠമാണ്. കൊടും വേനലിൽ മനുഷ്യന്മാരിങ്ങനെ ആകുമ്പോൾ മനുഷ്യന്മാർക്കുള്ള ചിന്ത വരണം. മഴ കിട്ടുന്നില്ലെങ്കിൽ അവർ പാപങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം, അതിനുള്ള ഏറ്റവും വലിയ പരിഹാരം. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. കാരണം മഴയില്ലെങ്കിൽ വരൾച്ചയും ക്ഷാമവും വന്ന മനുഷ്യജീവൻ, ജീവജാലങ്ങളുടെ ജീവിതം തന്നെ അപകടത്തിലാവും എന്നുള്ള കാര്യത്തിൽ ആർക്കൊരു സംശയമല്ല. അപ്പോൾ ഇവിടെ ഇസ്തിഗ്ഫാറും തൗബയും ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങി അള്ളാഹനെ മാത്രം ആരാധിക്കുന്നവർക്ക് ദുനിയാവിലും അള്ളാഹു കൊടുക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് തീർച്ചയായും ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ യഹൂദ് നബി അലൈഹി സ്സലാം ആദ് സമുദായത്തിനെ ഓർമ്മിപ്പിക്കുന്നത് അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അള്ളാഹു എന്തു ചെയ്യും, നിങ്ങളുടെ മഴ നിങ്ങൾക്ക് വർഷിപ്പിച്ചു തരും, അനുഗ്രഹങ്ങൾ നൽകും. അതുമാത്രമല്ല വയസിദുക്കും കൂവത്തൻ ഇലാ കൂവത്തിക്കും, നിങ്ങൾക്കിപ്പോൾ അള്ളാഹു നല്ല ശക്തിയും ആധിപത്യവും നൽകിയിട്ടുണ്ട് അല്ലേ ഈ ആദ് സമുദായത്തിന്. ആ തൂണുകളുടെ ആദ് സമുദായത്തിന് ശക്തരായ ആളുകളായിരുന്നു അവരെന്ന് ഖുർആൻ വേറെ സ്ഥലത്ത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ശക്തരായ ആളുകൾക്ക് വയസിദുക്കും കൂവത്തൻ ഇലാ കൂവത്തിക്കും, ഇപ്പുള്ള ശക്തിയിലേക്ക് വീണ്ടും കൂടുതൽ കൂടുതൽ ശക്തി അള്ളാഹു പകർന്നു നൽകും എന്നുള്ളതാണ് ഇവിടെ ഹൂദ് നബി അവരോട് ഓർമ്മപ്പെടുത്തുന്നത്. അതായത് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അവരുടെ ശക്തി. ആ ശക്തിയിലേക്ക് കൂടുതൽ ശക്തി അള്ളാഹു നൽകും, കൂടുതൽ അനുഗ്രഹം ഉണ്ടാകും എന്ന് ഹൂദ് നബി അവരെ ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷേ നിങ്ങൾ എന്തു ചെയ്യരുത്, വല തത്തവല്ല മുജിരിമീൻ, ഞാനീ പറഞ്ഞതനുസരിക്കാതെ അള്ളാഹനെ മാത്രം ആരാധിച്ച് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച് അവനോട് ദുആ ചെയ്ത് അവനിലേക്ക് ഖേദിച്ചു മടങ്ങി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിന് പകരം ഞാനീ പറഞ്ഞതൊന്നും കേൾക്കാതെ നിങ്ങൾ നിങ്ങളുടെ നിലപാട് തന്നെ അഹങ്കാരികളായി പിന്തിരിഞ്ഞു പോകുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. അങ്ങനെ ആയാൽ നിങ്ങൾ കുറ്റവാളികളാകും. കുറ്റവാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഹലോകത്തും പരലോകത്തും അള്ളാഹുവിൻ്റെ ശിക്ഷയായിരിക്കും അവരെ കാത്തിരിക്കുന്നത് എന്ന് മറ്റുള്ള ആയത്തുകളിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ വ്യക്തമായ ചില പാഠങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. സൂറത്തുൽ ഹൂദിലെ 51, 50, 51, 52 വചനങ്ങളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. മഹാനായ ഹൂദ് നബി അലൈഹി സ്സലാം ആദ് സമുദായത്തിൽ അഹ്കാഫ് ദേശത്തെ ആദ് സമുദായത്തെ അള്ളാഹുവിലേക്ക് തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന ദഅവത്തിൻ്റെ ആയത്തുകളാണ് അള്ളാഹു ഇവിടെ നമ്മളെ പഠിപ്പിച്ചത്. ആ വചനങ്ങൾ അനുസരിച്ച് ഇപ്പോൾ ജീവിക്കുന്ന അവസ്ഥയിൽ നിന്ന്, ഷിർക്കിൽ നിന്ന്, വിഗ്രഹാരാധനകളിൽ നിന്ന് തിരിഞ്ഞ് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ തിരിച്ചു വന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഇഹലോകത്തും പരലോകത്തും നിങ്ങൾക്ക് അവൻ വാരിക്കോരി നൽകുമെന്നും അള്ളാഹുവിന് നിങ്ങൾ ഇഷ്ടമായിരിക്കുമെന്നും അതിന് നിങ്ങൾ സന്നദ്ധരായിട്ടില്ലെങ്കിൽ നിങ്ങൾ മുജ്രിമീങ്ങൾ കുറ്റവാളികളായിത്തീരുമെന്നും ഹൂദ് നബി അലൈഹി സ്സലാം അവരെ ഓർമ്മിപ്പിക്കുകയാണ്, താക്കീത് ചെയ്യുകയാണ്. ആ വിഷയം നമുക്കുകൂടിയുള്ള അധ്യാപനമാണെന്ന് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹുവിൻ്റെ ഖുർആൻ യഥാവിധി മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസികളായി ജീവിച്ച് മരിക്കാനും നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ് തൽക്കാലം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹൃദയവസന്തം സൂറത്തു ഹൂദിലെ 50, 51 വചനങ്ങളാണ് ഇന്ന് നാം പഠിച്ചത്. ഹൂദ് അലൈഹിസ്സലാമിന്റെ പ്രബോധനം ഗുണകാംക്ഷയായിരുന്നു എന്നതായിരുന്നു ഇന്നത്തെ ക്ലാസ്സിലെ ഇതിവൃത്തം. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ജംഷീർ സലാഹി.
2: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
3: പീസ് റേഡിയോ.
4: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ വിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിൻ്റെ പാരായണമാണ് നാം ഇതുവരെയും കാതോർത്തത്. പാരായണം നിർവഹിച്ചത് അബ്ദുൽ വാലി അൽ അർഖാനി.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് ടെലിക്വിസ് പരിപാടിയാണ്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുട്ടികൾ ആവേശപൂർവ്വം പങ്കെടുത്ത ഖുർആൻ ടെലിക്വിസ് പരിപാടിയിൽ കുട്ടികളുമായി സംവദിക്കുന്നതിപ്പോൾ സുബൈർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മാന്യ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഖുർആൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. മാനവർക്ക് സന്മാർഗദീപമായി

0: മുന്നോട്ട് വരണമെന്ന് ആവശ്യപ്പെടുന്നു. ഇന്നത്തെ ആദ്യത്തെ കോൾ ആരുടേതാണെന്ന് പരിശോധിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വാലൈക്കും സ്സലാം വറഹ്മത്തുള്ള.
0: ആരാണ് വിളിക്കുന്നത്?
1: അമാൻ
0: മോൻ എവിടുന്നാണ് വിളിക്കുന്നത്?
1: ഷാർജയിൽ നിന്ന്.
0: ഷാർജയിൽ നിന്നാണ്. ഓക്കെ. മോനെ ഇപ്പോൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്?
1: പിഎസ് ഇന്റർനാഷണൽ
0: പീസ് ഇൻ്റർനാഷണൽ സ്കൂൾ. ഓക്കെ. മദ്രസയിൽ എവിടെയാ?
1: അജ്മാൻ സെൻട്രൽ.
0: എത്രാം ക്ലാസ്സിലാണ് ഇപ്പോൾ പഠിക്കുന്നു മോനെ?
1: 5 കഴിഞ്ഞു.
0: 5 കഴിഞ്ഞു. മാഷാല്ലാ. മോനെ ഹിഫ്ളൊക്കെ ഉണ്ടോ?
1: ആം
0: ഉണ്ടല്ലേ. ഓക്കെ. നമ്മുടെ ടെലിക്യൂസിലുള്ളത് സൂറത്തുൽ അഅ്‌ല മുതൽ സൂറത്തുൽ നാസ് വരെ മാത്രമേ ഉള്ളൂ.
1: ഓക്കെ
0: ഓക്കെ. അവിടെ നിന്നുള്ള 3 ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഖുർആനിലെ ഒരു ആയത്ത് നമ്മൾ ഓതുന്നു, മോനതിൻ്റെ സൂറത്ത് ഏതാണെന്ന് പറയാണ് വേണ്ടത്.
1: ഓക്കെ
0: ഓക്കെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അല്ലദീ അൻഖള ളഹ്റക്.
1: സൂറത്തു ശറഹ്.
0: മാഷാല്ലാ, ഉത്തരം ശരിയാണ്. അലം നഷ്റഹ് ലക സദ്റക എന്ന് തുടങ്ങുന്ന സൂറത്തു ശറഹിലെ 3-ാമത്തെ ആയത്തായിരുന്നു ഓതിയതല്ലേ. ഓക്കെ. അല്ലദീ അൻഖള ളഹ്റക് സൂറത്തു ശറഹിൽ നിന്നാണ്. ഉത്തരം ശരിയാണ്. നമുക്ക് 2-ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം അല്ലേ. പീസ് റേഡിയോ കേൾക്കാറുണ്ടോ സ്ഥിരമായിട്ട്? മാഷാല്ലാ. കുടുംബത്തിലെ എല്ലാവരും കേൾക്കാറുണ്ടോ? ഓക്കെ. 2-ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. 2-ാമത്തേത് ഒരു ആയത്ത് ഓതുന്നു, മോൻ അതിൻ്റെ ബാക്കി വരുന്ന 2 ആയത്തുകളും ശരിക്ക് ഒന്ന് ഓതി തരിക.
1: ഓക്കെ.
0: വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദ.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم إن علينا للهدى وإن لنا للآخرة والأولى.
0: കറക്റ്റ് ആയിട്ട് മോൻ ഓതിയിട്ടുണ്ട്, ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഹലോ. ശരിയാണ്, ഉത്തരം ശരിയാണ്. ഓക്കെ. ഇൻഷാല്ലാ. ഇനി എത്ര ചോദ്യം ബാക്കി? ഒരെണ്ണം കൂടെയുണ്ട്. 3-ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. മോൻ ആൻസർ പറയാൻ ശ്രദ്ധിക്കുക. അടുത്ത നമ്മൾ ഓതുന്ന ആയത്തൊന്ന് ശ്രദ്ധിച്ചുകൊണ്ട് അതിൻ്റെ തൊട്ട് മുൻപിലുള്ള ഒരായത്ത് ഏതാണെങ്കിൽ അത് ഓതിയാൽ മതി.
1: ഓക്കെ.
0: ഓക്കെ. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ.
1: തൻസലുൽ മലായികത്തു വർറൂഹു ഫീഹാ ബിഇസ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ.
0: മാഷാല്ലാ, മാഷാല്ലാ, ഉത്തരം ശരിയാണ്. മോനത് ഒന്നുകൂടെ കൃത്യമായിട്ട് ഒന്നുകൂടി ഓതിക്കോളൂ, ഒന്നുകൂടി ഓതിക്കോളൂ.
1: തൻസലുൽ മലായികത്തു വർറൂഹു ഫീഹാ
0: അതെ, കൃത്യമായ ആൻസറാണ്. നമ്മുടെ ടെലിക്യൂസിൻ്റെ 3 ചോദ്യങ്ങൾക്കും മോൻ ഉത്തരം പറയുകയും പീസ് റേഡിയോയുടെ ഏറ്റവും നല്ല സന്തോഷത്തോടെയുള്ള ഒരു സമ്മാനത്തിന് അർഹനാവുകയും ചെയ്തിട്ടുണ്ട്. മാഷാല്ലാ. വീട്ടിലെ ഉപ്പയോടും ഉമ്മയോടും നിങ്ങളുടെ അധ്യാപകരോടൊക്കെ പറയുക ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ വിളിച്ചതും സമ്മാനങ്ങൾ കിട്ടിയതുമൊക്കെ അറിയിക്കുക. അൽഹംദുലില്ലാ. ഇൻഷാല്ലാ, നിൻ്റെ ഫ്രണ്ട്സിനോട്, ക്ലാസ്സിലെ, സ്കൂളിലെ, മദ്രസയിലും ഒക്കെ സഹപാഠികളോടും ഫ്രണ്ട്സിനോടൊക്കെ ഇതൊക്കെ ഒന്ന് പറഞ്ഞ് ഓർമ്മപ്പെടുത്തുക. ഓക്കെ മോനെ. ഇൻഷാല്ലാ. ജസാകുല്ലാ ഖൈർ. ബാറക്കല്ലാഹു ഫീക്കും. ശുക്രൻ. ജസാകുമുല്ലാ ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇപ്പോൾ വിളിച്ചത് ഷാർജയിൽ നിന്നും അമാൻ മോനായിരുന്നു. അൽഹംദുലില്ലാ, 3 ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം പറയുകയും സമ്മാനം നേടുകയും ചെയ്തിരിക്കുന്നു. രക്ഷിതാക്കളെയും അധ്യാപകരെയും അവനെ പ്രോത്സാഹിപ്പിക്കുന്ന കുടുംബാംഗങ്ങളെയും ഈ സന്ദർഭത്തിൽ ഏറെ സന്തോഷത്തോടുകൂടെ തന്നെ ഓർമ്മിക്കുകയാണ്. അൽഹംദുലില്ലാ. കുടുംബത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത കോൾ ആരുടേതാണെന്ന് നോക്കുകയാണ്. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
0: ആരാണ് വിളിക്കുന്നത്?
2: ഫഹീം ഫൈസൽ മുഹമ്മദ്.
0: മാഷാല്ലാ. എവിടുന്ന മോൻ വിളിക്കുന്നത്? ഫഹീം ഫൈസൽ മോൻ എവിടുന്ന വിളിക്കുന്നത്?
2: അബുദാബി.
0: അബുദാബി. എവിടെയാണ് ഇപ്പൊ പഠിക്കുന്നത്? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മോന്?
2: ഞാൻ അബുദാബിയിൽ
0: ഫോർത്തിലാണ്. മാഷാല്ലാ. പീസ് റേഡിയോ കേൾക്കാറുണ്ടോ മോനെ?

0: ഓക്കെ, നമ്മുടെ ടെലി ക്വിസ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ക്വിസ് പ്രോഗ്രാമാണ്. അതിൽ ഖുർആനിലെ സൂറത്തുൻ നാസ് മുതൽ ലൈല വരെയുള്ള ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയുന്ന കുട്ടികൾക്ക് സമ്മാനങ്ങളും കൊടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, ഇപ്പോൾ ഇവിടെ നിന്ന് ഓതി കേൾക്കുന്ന ആയത്ത് ഏത് സൂറത്തിൽ നിന്നാണെന്ന് മോന് പറഞ്ഞാൽ മതി. ഓക്കെ, أعوذ بالله من الشيطان الرجيم وأما من بخل واستغنى وأما من بخل واستغنى
1: أريتلا
0: ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞോ. ആലോചിച്ചോ.
1: അറിയത്തില്ല.
0: ഓക്കെ, അത് സൂറത്തുൽ ലൈൽ എന്ന സൂറത്ത, വല്ലൈൽ ഈദാ യഗ്ഷ എന്ന സൂറത്തില്ലേ, അതിലാണ് വഅമ്മാ മം ബഖില വസ്തഗ്ന വകദ്ദബ ബിൽ ഹുസ്ന ഫസനയസ്സിറുഹു ലിൽ ഉസ്ര. ഓക്കെ മോനെ, അത് ഭാഗങ്ങൾ നമ്മുടെ പോർഷൻസ് സൂറത്തുൻ നാസ് മുതൽ ആയില വരെയുള്ളത് ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ഒന്ന് നന്നായി പഠിച്ചിട്ട് വീണ്ടും വിളിക്കാൻ നോക്കി മോന്. ഓക്കെ, അതേപോലെ നമ്മുടെ പീസ് റേഡിയോയിൽ ടെലിക്യൂസ് ഒക്കെ ഉണ്ടാവും, അതൊന്ന് കേട്ട് നോക്കിയാൽ ഒന്നുകൂടെ മോന് മനസ്സിലാകും എന്താണെന്നുള്ളത്. ഓക്കെ, ഇൻഷാല്ലാ വീണ്ടും വിളിക്കാൻ ശ്രമിക്കുക. ഓക്കെ
1: ഓക്കെ,
0: ശരി, ശുക്രൻ, അസ്സലാമു അലൈക്കും. ഇപ്പോൾ വിളിച്ചത് അബുദാബിയിൽ നിന്നും ഫഹീം ഫൈസൽ മോനായിരുന്നു. ടെലിക്വിസിൻ്റെ ഒന്നാമത്തെ ചോദ്യത്തിൽ തന്നെയും ഉത്തരം പറയാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇൻഷാല്ലാ ഇനിയും ഇത്തരത്തിലുള്ള താല്പര്യത്തോടുകൂടെ വരുന്ന കുട്ടികൾക്ക് ഇത് മനസ്സിലാക്കാൻ ടെലിക്വിസൊക്കെ കേൾക്കുകയും ക്വസ്റ്റ്യനൊക്കെ പരിചയപ്പെടുകയും ചെയ്തുകൊണ്ട് വീണ്ടും ഇത്തരം പ്രോഗ്രാമുകളിലേക്ക് വിളിക്കണമെന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ഇൻഷാല്ലാ അടുത്ത കോളിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വഅലൈക്കും അസ്സലാം.
0: ആരാണ് വിളിക്കുന്നത്?
2: ഞാൻ ഫൈസ് ഫൈസൽ മുഹമ്മദ്.
0: ഓക്കെ ഫൈസ് ഫൈസൽ, മോൻ എവിടുന്നാണ്?
2: ഞാൻ അബുദാബി.
0: ഓക്കെ, മോൻ ഇപ്പോൾ ഏത് സ്കൂളിൽ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു?
2: ഞാൻ അബുദാബി ഇന്ത്യൻ സ്കൂൾ 7th ഗ്രേഡ്.
0: ഖുർആൻ ഒക്കെ പഠിക്കാറുണ്ടോ? എത്ര ജുസ് ഹിഫ്ദ് ഉണ്ട് മോനെ? ലാസ്റ്റ് ജുസ് അല്ലേ. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻസ് ആ ഭാഗത്തു നിന്ന് തന്നെയാണ്. പോർഷൻസ് ലാസ്റ്റ് സൂറത്തുൻ നാസ് മുതൽ ലൈല വരെയുള്ള ഭാഗങ്ങളാണ്. അപ്പൊ ഞാൻ അതിലെ മൂന്ന് ചോദ്യങ്ങളാണ്, അതിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം.
2: ഓക്കെ,
0: ഒരു ചെറിയ ചോദ്യമാണ്, ഒരു സൂറത്തിലെ ഒരു ആയത്ത് മാത്രം ഓതുന്നു മോൻ, അത് ഏത് സൂറത്തിൽ നിന്നാണെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ
2: Okay.
0: أعوذ بالله من الشيطان الرجيم ووجدك عائلا فأغنى ഈ ആയത്ത് ഏത് സൂറത്തിൽ നിന്നാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, ആ ഉത്തരവും ശരിയായിട്ടില്ല. നമ്മൾ ഓതിയത് സൂറത്തുൽ ലുഹയിൽ നിന്നായിരുന്നു, വല്ലുഹയിൽ നിന്നായിരുന്നു. വല്ലുഹ എന്ന സൂറത്തിൽ നിന്നായിരുന്നു വവജദക ആയിലം ഫാഗ്ന ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ എന്നുള്ള ഭാഗല്ലേ. മോന് ഒന്നുകൂടെ നന്നായി പ്രാക്ടീസ് ചെയ്യുകയും പഠിക്കുകയും വീണ്ടും ഈ അവസരം ഉപയോഗപ്പെടുത്തുകയും ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാല്ലാ നമ്മൾ അടുത്ത കോളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ വിളിച്ചത് അബുദാബിയിൽ നിന്നും ഫായിസ് ഫൈസലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ചോദ്യത്തിന് തന്നെയും ഉത്തരം പറയാൻ കഴിയാതിരിക്കുകയും അവിടെ വെച്ചുകൊണ്ട് നിർത്തുകയുമാണ് ഉണ്ടായത്. അടുത്ത കോളിലേക്ക് നമ്മൾ പോവുകയാണ്. അസ്സലാമു അലൈക്കും.
3: അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ആരാണ് വിളിക്കുന്നത്?
3: അബ്ദുള്ള.
0: ഫുൾ നെയിം എന്താണ്, പൂർണ്ണമായ പേരെന്താണ്? ഓക്കെ, ഇൻഷാല്ലാ. എവിടുന്നാ മോനെ വിളിക്കുന്നത്?
3: അബുദാബി.
0: അബുദാബി. എവിടെയാ ഇപ്പൊ പഠിക്കുന്നത്? എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? ഏത് സ്കൂളിൽ പഠിക്കുന്നു? ഓക്കെ, ഇൻഷാല്ലാ ഖൈർ. മദ്രസയിൽ എവിടെയാണ് പഠിക്കുന്നത്? മാഷാല്ലാ. നമ്മുടെ ടെലികിസിന്റെ ഒരു പ്രത്യേകത, സൂറത്തു നാസ് മുതൽ ലൈല വരെയുള്ള ചെറിയ സൂറത്തുകളിൽ നിന്ന് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ക്വിസ് പ്രോഗ്രാമാണിത്. അപ്പോൾ ഇതിലെ ചോദ്യങ്ങൾ മൂന്ന് ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അതിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. വിശുദ്ധ ഖുർആനിലെ അവസാന ഭാഗങ്ങളിൽ നിന്നായുള്ള ഒരു സൂറത്തിൽ നിന്ന് ഒരു ആയത്ത് ഓതുന്നു. മോനതിൻ്റെ ബാക്കി ഭാഗമാണോ അതണ്ടത്? أعوذ بالله من الشيطان الرجيم لا يصلها إلا الأشقى
3: الذي يأتي ماله يتزكى وما لأحد عنده إن نعمة ربهم تجزى.
0: ഉത്തരം ചോദ്യം ശ്രദ്ധിച്ചിട്ടില്ല തോന്നുന്നു. ഞാൻ ചോദ്യം ഒന്നുകൂടി പറയാം. ലാ യസ്ലഹ ഇല്ലൽ അഷ്ഖ
3: അല്ലദീ അന്ന മാലഹു യതദക്ക.
0: ഓക്കെ, മോന്റെ ഉത്തരം തെറ്റായിട്ടുണ്ട്. ഇൻഷാല്ലാ മോൻ ഒന്നുകൂടെ പഠിക്കുക, വീണ്ടും വിളിക്കുക, ഫ്രണ്ട്സിനോടൊക്കെ വിളിക്കാൻ വേണ്ടി ആവശ്യപ്പെടുക. പീസ് റേഡിയോ കേൾക്കാറുണ്ടോ? ടെലിക്സ് ഒക്കെ നന്നായിട്ട് കേൾക്കുക, എന്നിട്ട് പഠിച്ചിട്ട് വീണ്ടും ഒന്നുകൂടി ട്രൈ ചെയ്ത് വിളിക്കുക ഇൻഷാല്ലാ. ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും.
3: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ഇപ്പോൾ വിളിച്ചത് അബുദാബിയിൽ നിന്നും അബ്ദുള്ള മുഷ്താഖ് ആയിരുന്നു. അബ്ദുള്ള മോൻ ചോദിച്ച ഒന്നാമത്തെ ചോദ്യത്തിന് തന്നെയും ശരിയായ ഉത്തരം പറയാൻ കഴിയാത്തത് കൊണ്ട് തന്നെ മറ്റു ഭാഗങ്ങളിലേക്ക് നമ്മൾ പോയിട്ടില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മുടെ മക്കളെ ഇത്തരത്തിലുള്ള പഠനകാര്യങ്ങളിൽ സജീവമായ ശ്രദ്ധ കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അള്ളാ, ഇന്നത്തെ ഈ ടെലിക്വിസിലെ അടുത്ത കോൾ ആരുടേതാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
4: വഅലൈക്കും സലാം.
0: ആരാണ് വിളിക്കുന്നത്? മറിയം നസിയ അല്ലേ? ഓക്കേ, എവിടുന്ന് വിളിക്കുന്നു മോള്? അജ്മാൻ. ഓക്കേ, മാഷാല്ലാ. ഏത് മദ്രസയിലാണ് പഠിക്കുന്നത് ഇപ്പോ?
4: റാഷിദ് ബിൻ ഹുമൈദ്.
0: മാഷാല്ലാ. എത്രാം ക്ലാസ്സിലാ?
4: 7th.
0: ഓക്കേ. സ്കൂളിൽ എവിടെയാണ് പഠിക്കുന്നത്?
4: സ്കൂളിൽ 7th.
0: എവിടെയാ, ഏത് സ്കൂളിലാ?
4: ഈസ്റ്റ് പോയിന്റ്.
0: ഓക്കേ. മറിയം മോൾ പീസ് റേഡിയോ ഒക്കെ കേൾക്കാറുണ്ടോ?
4: ആ.
0: ടെലിഗസിനെ കുറിച്ച് അറിയോ? അറിയാല്ലേ. സൂറത്തുൻ നാസ് മുതൽ സൂറത്തുൽ അഅല വരെയാണ്. ഓക്കെ, മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, ഞാൻ ഓതുന്ന ആയത്ത് മോൾ ശ്രദ്ധിക്കാം. ആ ആയത്തിന്റെ ബാക്കിയാണ് മോൾ ഓതേണ്ടത്.

0: من تحتها الأنهار ذلك الفوز الكبير.
1: إن بطش ربك لشديد، إنه هو يبدئ ويعيد.
0: ഓക്കേ, മതി മതി. മാഷാല്ലാ മാഷാല്ലാ, സൂറത്തുൽ ബുറൂജിൽ നിന്നുള്ള ആയത്തായിരുന്നു. കൃത്യമായിട്ട് അതിൻ്റെ ആയത്തുകൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം അല്ലേ. ഖുറാനൊക്കെ പഠിക്കാറുണ്ട്, എത്ര ജ്യൂസ് ഉണ്ട് മോൾക്ക്? ഹിഫ്ദുണ്ടോ? ഒരു ജ്യൂസ് ഉണ്ട് അല്ലേ, മാഷാല്ലാ. ബാക്കിയും കൂടെ പഠിക്കണം കേട്ടാ. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ആയത്ത് ഓതുന്ന ആയത്ത് ഏത് സൂറത്തിലാണെന്നാണ് മോൾ പറയേണ്ടത്? വെരി ഗുഡ്, മഷാല്ലാ മബ്രൂക്. സൂറത്തുൽ ഗാശിയയിൽ നിന്നാണ്. ഹല്ല താക ഹദീസുൽ ഗാശിയ. ഇനി ഒരു ചോദ്യം കൂടെയാണ് ബാക്കിയുള്ളത്. മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ പീസ് റേഡിയോയുടെ പ്രത്യേക സമ്മാനമുണ്ടായിരിക്കും ഇൻഷാല്ലാ. അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഹലോ, ഞാൻ ഓതുന്ന ആയത്തിൻ്റെ തൊട്ട് മുൻപിൽ ഏത് ആയത്താന്ന് പറഞ്ഞാൽ മതി. ലാസ്റ്റ് ചോദ്യം ആയത്തൊന്നും കൂടെ ഓതും മോള്. ഓക്കെ, മൂന്നാമത്തെ ഉത്തരവും കറക്റ്റായിട്ടുണ്ട്. മാഷാല്ലാ അൽഹംദുലില്ലാ. മോളൊന്ന് നന്നായിട്ടൊന്ന് ഓതു ആ ആയത്തുകൾ, ഒന്ന് നല്ല ഈണത്തിലൊന്ന്
1: ഓതിത്തരൂ.
0: ഏത് സൂറത്തിൽ നിന്നാണെന്നറിയോ?
1: വൽഫജർ.
0: നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഇനിയും ഇതുപോലെ നമ്മുടെ ക്ലാസ്സിലെ മദ്രസയിലെ സ്കൂളിലേക്കുള്ള ഫ്രണ്ട്സിനോടൊക്കെ ഇതൊന്ന് നന്നായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കണം കേട്ടോ. ഇൻഷാല്ലാ നമ്മുടെ പീസ് റേഡിയോയുടെ നല്ലൊരു സമ്മാനം മോൾക്കുണ്ടായിരിക്കും. മോളുടെ നമുക്ക് മോൾക്കത് എത്തിക്കുന്നതായിരിക്കും. ഓക്കെ ഓക്കെ, സന്തോഷമായില്ലേ? ഓക്കെ, ഇൻഷാല്ലാ വീട്ടിൽ പറയണം, ഉപ്പാനോടും ഉമ്മാനോടും പറയണം, അതേപോലെ ഫ്രണ്ട്സിനോട് പറയണം. ഇൻഷാല്ലാ ഉസ്താദ്മാരോടൊക്കെ പറയണം കേട്ടോ. ഇപ്പോൾ ടെലിഗ്രസിലേക്ക് വിളിച്ചത് ദുബൈയിൽ നിന്നും മറിയം മോളായിരുന്നു. അൽഹംദുലില്ലാ, വളരെ സന്തോഷമുണ്ട്. മൂന്ന് ചോദ്യങ്ങൾക്കും കുട്ടി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ, അവർക്ക് സമ്മാനവും ഉണ്ടായിരിക്കും. രക്ഷിതാക്കളെ ഈ സന്തോഷവാർത്ത പ്രത്യേകമായി അറിയിക്കുന്നു. കുട്ടിയെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യിക്കുന്നതിലും പഠിക്കുന്നതിലും അർഹമായ തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
2: മാഷാല്ലാ, പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്വിസ് പരിപാടിയാണ് ഇപ്പോൾ നാം കേട്ടത്. ആവേശപൂർവ്വം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുട്ടികൾ ടെലിക്വിസ് പരിപാടിയിലേക്ക് വിളിക്കുകയും ആവേശപൂർവ്വം പങ്കെടുക്കുകയും ചെയ്ത ഖുർആൻ ടെലിക്വിസ് പരിപാടിയുടെ ശബ്ദ ലേഖനമാണിപ്പോൾ നമ്മൾ കേട്ടത്. ഖുർആൻ ടെലിക്വിസ് പരിപാടിയിൽ കുട്ടികളുമായി സംവദിച്ചത് ബഹുമാനനായ സുബൈർ സലഫി.
3: പരിശുദ്ധ ഖുർആനിൻ്റെ അഞ്ചാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:

0: ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ ഹാബീലും കാബീലും, ഹാബീലെന്ന അനിയനെ കാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീല് അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടതെന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഈ കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതു പ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റ മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ, ഓഡിയോ, നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
2: പീസ് റേഡിയോ.

0: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.
3: أفمن

0: عذاب الآخرة أشق ولعذاب الآخرة أشق وما لهم من الله من واق.
1: ജസാക്കും അല്ലാഹു ഖൈറൻ. നാം ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അധ്യായം 13 സൂറ റഅദ് 19 മുതൽ 34 വരെയുള്ള വചനങ്ങളാണ്.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.

0: മാഷാല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. 14 അധ്യായം സൂറത്തു ഇബ്രാഹിം, 42 മുതൽ 52 വരെ വചനങ്ങളാണ് ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഹാഫിൽ നൈഫ് അൽ ഫൈസൽ.
1: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
2: رب

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന സൂറ സൂറത്തു അൽ ബലദ്, 11 മുതൽ 20 വരെ വചനങ്ങൾ. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മളിൽ നിന്നും വരുന്ന അബദ്ധങ്ങൾ തിരുത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ബലദിലെ 1 മുതൽ 10 വരെയുള്ള ആയത്തുകളാണ് മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലഖതഹമൽ അഖബ وما أدراك ما العقبة فك رقبة

0: فأتيناهم أصحاب المشأمة عليهم نار مؤصدة.
1: സൂറത്തുൽ ബലദിലെ 11-ാമത്തെ ആയത്ത്.
0: ഫലഖ്തഹമൽ അഖബ.
1: ഇവിടെ പലപ്പോഴും നമ്മൾ വായിക്കുന്നത് ഫലഖ്തഹമ, അതിന് പകരം ഫലഖ്തഹമൽ അഖബ. സാധാരണക്കാരൊക്കെ പലപ്പോഴും ഇങ്ങനെയാണ് വായിക്കുന്നത്, ഫലഖ്തഹമൽ അഖബ വമാദറാകമൽ അഖബ. ഈ രൂപത്തിൽ ഇവിടെയൊക്കെ അഖബ എന്ന പദവും അതുപോലെ തന്നെ ഫലഖ്തഹമ ഖാഫിൻ്റെ ഉച്ചാരണം, ഹ അതിൻ്റെ ഉച്ചാരണം, അതുപോലെ തന്നെ വീണ്ടും അഖബ ഇതിൽ ഐനിൻ്റെ ഉച്ചാരണം, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ
0: ഫലഖ്തഹമൽ അഖബ വമാ അദ്റാകമൽ അഖബ. അദ്റാ,
1: ഇവിടെ റായിനെയും ചില ആളുകൾ അദ്റാ, വമാ അദ്റാക അദ്റാക, റായിനെ കനപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന അലിഫിനെയും കനപ്പിക്കണം, റോക്ക അദ്റാക. അപ്പോൾ
0: വമാ അദ്റാകമൽ അഖബ ഫക്കുറഖബ.
1: ഇവിടെ ഫക്കുറഖബ റഖബ എന്നുള്ള പദമാണ് ശ്രദ്ധിക്കേണ്ടത്, ഖാഫിൻ്റെ ഉച്ചാരണം. റഖബ എന്നാവരുത്, ഫക്കുറഖബ അല്ല,
0: ഫക്കുറഖബ. ഔ ഇത്ആമും ഫീ യൗമിൻ ദീ മസ്ഖബ.
1: ഇത്ആമുൻ, ഇത്ആമ് ത എന്ന അക്ഷരത്തിന് പകരം തായിനെ കൊണ്ട് ഉച്ചരിക്കരുത്, വായിക്കരുത്. ഇത്ആം അല്ല,
0: ഔ ഇത്ആമും ഫീ യൗമിൻ ദീ മസ്ഖബ,
1: അല്ലെങ്കിൽ ഔ ഇത്ആമും ഫീ യൗമിൻ ദീ മസ്ഖബ, ഇങ്ങനെയൊക്കെ ഒത്തു കേൾക്കാം നമുക്ക്, അതൊക്കെ ശരിയായതല്ല. അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉച്ചാരണവും സിഫത്തും ഒക്കെ മാറിയാൽ പ്രയാസമാവും.
0: ഇത്ആമുൻ ഔ ഇത്,
1: തായിനെ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് വരണം. പല പ്രാവശ്യങ്ങളായിട്ട് നമ്മൾ പല ക്ലാസ്സുകളിലൂടെ പഠിച്ചിട്ടുണ്ട്.
0: ഇത് ഇത്ആമുൻ ഫീ യൗമിൻ ദീ,
1: ദാലിനെ ഉച്ചരിക്കണം, അതിന് പകരം ദാലാവരുത്, യൗമിൻ ദീ അല്ല,
0: യൗമിൻ ദീ മസ്ഖബ.
1: മസ്ഖബ അത് മസ്അബ എന്നല്ല,
0: മസ്ഖബ. ഔ ഇത്ആമു ഫീ യൗമിൻ ദീ മസ്ഖബ യതീമൻ ദാ മഖ്റബ.
1: ഇവിടെ യതീമൻ തൻവീന് ശേഷം ദാല്, അവിടെ ഇഖ്ഫാം ബിഗുന്ന ചെയ്യണം.
0: മഖ്റബ
1: ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക,
0: യതീമൻ ദാ മഖ്റബ മഖ്റബ. ഔ മിസ്കീനൻ ദാ മത്റബ ഔ മിസ്കീനൻ ദാ മത്റബ.
1: ഇവിടെയും തൻവീന് ശേഷം ദാല് ഇഖ്ഫാം ബിഗുന്ന, ആ തൻവീനിനെ അവ്യക്തമാവും വിധം മണിക്കണം.
0: മിസ്കീനൻ ദാ മത്റബ,
1: അവിടെ മത്റബ എന്ന് പറയരുത്,
0: മത്റബ മത്റബ,
1: അങ്ങനെയാണ് വായിക്കേണ്ടത്.
0: ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة.
1: ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബർ, അങ്ങനെ വായിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചില ആളുകൾക്ക് ഓത്ത് അങ്ങോട്ടും സൂറത്തിലേക്ക് മാറിപ്പോവാറുണ്ട്. അപ്പോൾ ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة, ഇവിടെ അത് സൂറത്തുൽ അസുറിലേക്ക് പോവരുത്, അത് ശ്രദ്ധിക്കണം. സൂറത്തുൽ അസുറിലേക്ക് മാറിപ്പോവരുത്.
0: ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة.
1: ഇനി 18-ാമത്തെ ആയത്തിൽ
0: اولئك اصحاب الميمنة.
1: ഇവിടെ അസ്ഹാബ്, അവിടെ നമ്മൾ പലപ്പോഴും അസ്ഹാബു എന്നാണ് വായിക്കുന്നത്,
0: اولئك اصحاب,
1: അതും ശ്രദ്ധിക്കുക. സ്വാദിന് പകരം സീനാവാൻ പാടില്ല,
0: അസ്ഹാബു അസ്ഹാബുൽ മൈമന,
1: അങ്ങനെ തന്നെ വായിക്കണം.
0: വല്ലദീന കഫറു ബിആയാതിനാ ഹും അസ്ഹാബുൽ മഷ്അമ.
1: ഇവിടെയും ബിആയാതിന ഹംസയുടെ ഉച്ചാരണം ശ്രദ്ധിക്കണം,
0: ബിആയാതിനാ ഹും അസ്ഹാബു
1: അസ്ഹാബു. നേരത്തെ പറഞ്ഞതുപോലെ സ്വാദിന് പകരം സീന വരുത്, അസ്ഹാബു അല്ല. അതുപോലെ തന്നെ ഹ അതിന് പകരവും കെട്ടുള്ള ഹാഇനെ കൊണ്ടുവരുത്, അസ്ഹാബു എന്നല്ല അസ്ഹാബു. അസ്ഹാബുൽ മഷ്അമ മഷ്അമ, അങ്ങനെ തന്നെ വായിക്കണം. മഷ്അമ എന്ന പദത്തിൽ ഹംസയുടെ ഉച്ചാരണം വ്യക്തമാക്കണം. മഷ്അമ.
0: والذين كفروا بآياتنا هم أصحاب المشأمة عليهم نار مؤصدة عليهم نار مؤصدة.
1: ഇവിടെ പലപ്പോഴും നാറു മുഅസദ മുഅസദ എന്നാണ് വായിക്കാറുള്ളത്. ഹംസക്ക് സുക്കൂൻ വന്നാൽ അതിനെ കലകല ചെയ്യാൻ പാടില്ല. മുഅസദ മുഅസദ, അങ്ങനെ തന്നെ വായിക്കണം.
0: അലൈഹിം നാറും മുഅസദ.
1: ഒന്നുകൂടെ ഇപ്പോഴത്തെ ആയത്ത് ശ്രദ്ധിക്കുക.
0: ഫലഖ തഹമൽ അഖബ

0: آياتنا هم أصحاب المشأمة عليهم نار مؤصدة. സൂറത്തുൽ ബലദ് അൽഹംദുലില്ലാ ഇവിടെ തീർന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് സൂറത്തുൽ ഫജ്റാണ് ഇൻഷാഅല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാകുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് അത്തഹസീൻ സൂറത്തു അൽ ബലദ് 11 മുതൽ 20 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
1: വിശുദ്ധ ഖുർആൻ പഠനം വ്യവസ്ഥാപിതമായി നിർവഹിക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന 500 ഖുർആൻ പഠന പദ്ധതിയിലെ മൊഡ്യൂൾ 16-ലെ 11-ാമത്തെ ക്ലാസ്സാണ് ഇനി നാം കേൾക്കുന്നത്. നോമ്പിന്റെ പൊരുൾ. പതിവ് പോലെ ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പം ചേരുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി. അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക് നോട്ട് പുസ്തകവും പേനയുമായി പ്രവേശിക്കണമെന്നും പ്രധാന പോയിന്റുകൾ എഴുതിയെടുക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി ഹഖ ഹംദി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ ആയത്തു സിയാം, നോമ്പിൻ്റെ ആയത്തിൽ അതിൻ്റെ തുടക്ക ഭാഗമാണ്, നോമ്പുമായി ബന്ധപ്പെട്ട ചില ചരിത്രവുമാണ് ഇവിടെ പഠിക്കുകയുണ്ടായത്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാം എന്ന വചനത്തിൽ അസ്സിയാം എന്നുള്ള പ്രയോഗമാണ് നമുക്കിവിടെ പഠിച്ചു തുടങ്ങാനുള്ളത്. നമ്മുടെ വചനം ഇപ്രകാരം: യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. അതിൽ നമ്മൾ യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കും ഇതുവരെയുള്ള പ്രയോഗങ്ങളാണ് ആയത്തിന് മൊത്തം ഒന്നർത്ഥം വെച്ചതിന് ശേഷം കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചത്. ഇനി നമ്മൾ തുടർന്ന് പഠിക്കുന്നത് അസ്സിയാം എന്ന അള്ളാഹുവിൻ്റെ ഈ പ്രയോഗമാണ്. അസ്സിയാം എന്നത് സാമ എന്നുള്ളതാണ് അതിൻ്റെ ക്രിയ. സാമ എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥം അംസഖ എന്നാണ്. സാമ എന്നതിന് അസ്സൗം എന്നും ക്രിയാധാതുണ്ട്. അസ്സൗം, അസ്സിയാം എന്നും അസ്സൗം എന്നും. വിശുദ്ധ ഖുർആനിൽ സൗം എന്ന പ്രയോഗവും വന്നിട്ടുണ്ട്, അസ്സിയാം എന്ന പ്രയോഗവും വന്നിട്ടുണ്ട്. വ്രതാചരണത്തിന് രണ്ടും പ്രയോഗിക്കും. ഹദീസിൽ കാണാം ഇല്ലസ്സൗം ഫൈന്നഹൂലി, അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ് സൗം അതെനിക്കുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. വ്രതാനുഷ്ഠാനത്തെ, നോമ്പിനെ ഉദ്ദേശിച്ച് സൗം എന്ന് വിശുദ്ധ ഖുർആനിൽ വന്നത് മറിയം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതായി ഇന്നി നദർതു ലിർറഹ്മാനി സൗമ, അവിടെ ഞാൻ റഹ്മാനായ അള്ളാഹുവിന് സൗമിനെ നേർച്ചയാക്കി എന്നുള്ളത് നമ്മൾ ഈ വചനം കൈകാര്യം ചെയ്യുന്ന വ്രതാനുഷ്ഠാനം ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെയോ, അവിടെ മൗനവ്രതം, സംസാരം പിടിച്ചു നിർത്തുക, സംസാരിക്കാതിരിക്കുക എന്ന അർത്ഥത്തിലാണ് സൗം. വിശുദ്ധ ഖുർആനിൽ വ്രതാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് അസ്സിയാം എന്ന് പ്രയോഗിച്ചു. ഈ നോമ്പിൻ്റെ വിഷയത്തിൽ വരുന്ന ആയത്തുകളിൽ നമുക്ക് വരും, അതിൽ കാണാം ലൈലത്ത് അസ്സിയാമി അറഫസു ഇലാനിസായിക്കും. ലൈലത്ത് അസ്സിയാം, അതേപോലെ സുമ്മ അതിമ്മു സിയാം, അള്ളാഹു സുബ്ഹാനഹു അസ്സിയാം എന്നാണ് പ്രയോഗിച്ചത്. വസ്സായിമീന വസ്സായിമാത്ത്, സൂറത്ത് അഹ്സാബിൽ നോമ്പെടുക്കുന്ന സ്ത്രീകൾ, നോമ്പെടുക്കുന്ന പുരുഷന്മാർ, വസ്സായിമീൻ വസ്സായിമാത്ത് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. പിന്നെ വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ച അസ്സായിഹീൻ, അതേപോലെ സായിഹാത്ത് സൂറത്ത് തൗബയിൽ, അത്തായിബൂനൽ ആബിദൂനൽ ഹാമിദൂൻ അസ്സായിഹൂന റാകിഊന സാജിദൂൻ. അവിടെ അത്തായിബൂനൽ ആബിദൂനൽ ഹാമിദൂൻ, തൗബ ചെയ്യുന്നവർ, ഇബാദത്ത് എടുക്കുന്നവർ, ഹംദ് നിർവഹിക്കുന്നവർ. പിന്നെ അസ്സായിഹൂൻ എന്ന് പറഞ്ഞാൽ അവിടെ നോമ്പെടുക്കുന്നവർ എന്ന അർത്ഥത്തിലാണ്. നോമ്പിനെ കുറിച്ച് അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട്. സിയാഹത്ത്, അതിൽ നിന്നാണ് അസ്സായിഹൂൻ. അതേപോലെ മറ്റൊരിടത്ത് സൂറത്തു തഹ്രീമിൽ, അസ റബ്ബുഹു ഇൻ തല്ലഖ കുന്ന അൻ യുബ്ദിലഹു അസ്വാജൻ ഖൈറൻ മിൻ കുന്ന എന്ന് തുടങ്ങിയിട്ട്, ഖൈറൻ മിൻ കുന്ന മുസ്ലിമാത്തിൻ മുഅ്മിനാത്തിൻ ഖാനിതാത്തിൻ തായിബാത്തിൻ ആബിദാത്തിൻ സായിഹാത്തിൻ സയ്യിബാത്തിൻ വഅബ്കാറ. അവിടെ സായിഹാത്ത് എന്ന് പറഞ്ഞാൽ നോമ്പെടുക്കുന്നവർ എന്ന അർത്ഥത്തിൽ. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ നോമ്പുമായി ബന്ധപ്പെട്ട് വന്ന വചനങ്ങളാണിത്. അതിൽ സിയാം എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സിയാഹത്ത് എന്ന പദത്തിൽ നിന്ന് വ്യുൽപ്പന്നമായ അസ്സായിഹൂൻ, അതേപോലെ തന്നെ സായിഹാത്ത് ഈ പ്രയോഗവും, അതേപോലെ വസായിമീൻ വസായിമാത്ത് എന്ന പ്രയോഗം, ഇതൊക്കെ വന്നിട്ടുണ്ട്. ഏതായാലും ഇവിടെ അസിയാം എന്നുള്ളത് സാമ എന്ന ക്രിയയിൽ നിന്ന് വ്യുൽപ്പന്നമാണ്. സാമ എന്നുള്ളത് അർത്ഥമാക്കുന്നത് അംസഖ എന്നാണ്. അംസഖ എന്ന് പറഞ്ഞാൽ പിടിച്ചു നിർത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. സാമത്തി രീഹ എന്ന് പറയും, കാറ്റടിച്ച് വീശുന്നില്ല എങ്കിൽ. രീഹ് സാമത്ത് എന്ന് പറഞ്ഞാൽ നിലയുറച്ചു, അടിച്ചു വീശുന്നില്ല, അങ്ങനെ ആ പിന്നെ അനങ്ങാത്ത അവസ്ഥയിൽ. അതേപോലെ സാമത്തി ദാബത്തു എന്ന് പറയും, മിണ്ടാപ്രാണി സാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ, തിന്നാതെ കുടിക്കാതെ അനങ്ങാതെ നിൽക്കുമ്പോൾ അതിന് പറയുന്നതാണ്. ജാഹിലി കവി അന്നബിഖത്ത് ദുബിയാനി, ഖൈലുൻ സിയാമുൻ വഖൈലുൻ ഗൈറു സായിമത്തിൻ തഹ്തൽ അജാജി വഉഖ്ര തഅലുഖു ലുജ്മ എന്ന് പിന്നെ കുതിരകളെ വർണ്ണിക്കുന്നുണ്ട്. അതിൽ ഖൈലുൻ സിയാമുൻ, ചില കുതിരകൾ രണഭൂമിയിലേക്ക് ഇറങ്ങാതെ പായാതെ നിൽക്കുന്നവയാണ്. വഖൈലുൻ ഗൈറു സായിമത്തിൻ, മറ്റു ചില കുതിരകൾ സായിമത്തല്ല എന്ന് പറഞ്ഞാൽ അവ പായുകയാണ്. തഹ്തൽ അജാജി, പൊടിപടലങ്ങൾക്ക് കീഴിൽ. ഉഖ്ര, മറ്റു ചില കുതിരകൾ, താലുക്കുല്ലുജുമ എന്നാണ്, മൂക്കയറിൽ ബന്ധിതമാണ് എന്ന അർത്ഥത്തിൽ. ഇവിടെ ഈ പായാതെ നിൽക്കുന്നവ, അതാണ് സിയാം. സാമൻ നഹാർ എന്ന് പറയും, സാമൻ നഹാർ എന്ന് പറഞ്ഞെന്താ, പകൽ സൗമെടുത്തു എന്നാണ്. എന്താ ഉദ്ദേശം? ഒരു കവിതയിൽ കാണാം, ഹത്ത ഇദാ സാമൻ നഹാറു വഅതദൽ വമാലലി ശംസി ലുആബുൻ ഫനസൽ എന്ന്. സാമൻ നഹാർ, ഉച്ച സമയം, ചൂടുള്ള ആ സന്ദർഭം, ഇങ്ങനെ പകലുറച്ചു എന്ന അർത്ഥത്തിലാണ് ആ പ്രയോഗം വരുന്നത്. ചൂട് തുടർന്നു എന്ന അർത്ഥത്തിൽ. ഏതായാലും നമ്മുടെ വിഷയം അസിയാം, അർത്ഥം എന്താണ്, പിടിച്ചു നിർത്തി എന്നുള്ളതാണ്. ഷറായിലും ഇതിപ്പോൾ ഭാഷാപരമായി ആ പദത്തിൻ്റെ പ്രത്യേകതയാണ്. ഇതിൽ നിന്ന് തന്നെയാണ് ഇപ്പം നമ്മൾ സാങ്കേതിക ഭാഷയിൽ സിയാം എന്ന് പറഞ്ഞാൽ വികാരം പിടിച്ചു നിർത്തലാണ്. ഷഹ്വത്ത്, വികാരം. വികാരം നമ്മുടെ ബത്തനിനുണ്ട്, വയറിന്. വികാരം നമ്മുടെ ലൈംഗികാവയവത്തിനുമുണ്ട്, ഫർജിനുമുണ്ട്. വയറിൻ്റെ വികാരം തിന്നുക, കുടിക്കുക, ഇതൊക്കെയാണ് ഉദരപൂരണം. ഫർജിൻ്റെ വികാരം, അത് ലൈംഗിക ആസ്വാദനവും സുഖവും വികാരം ശമിപ്പിക്കലുമാണ്. അപ്പോൾ ഈ രണ്ട് വികാരങ്ങളെയും പിടിച്ചു നിർത്തലാണ് സൗം, നിയ്യത്തോടുകൂടി. ഏതു മുതൽ? ഫജറിൻ്റെ ഉദയം മുതൽ. ഏതുവരെ? സൂര്യൻ അസ്തമിക്കുന്നത് വരെ. അപ്പോൾ നിയ്യത്തോടുകൂടി ഫജറിൻ്റെ ഉദയം മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ബത്തനിൻ്റെ ഷഹ്വത്തും ഫർജിൻ്റെ ഷഹ്വത്തും ഒരാൾ പിടിച്ചു നിർത്തലാണ് സിയാം. അത്തഅബുദുലില്ലാഹി ബിതർക്കിൽ മുഫ്തിറാത്ത് മിൻ തുലൂഇൽ ഫജ്രി ഇലാ ഗുറൂബി ശംസ്, ഇങ്ങനെയാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്. അത്തഅബുദുലില്ലാ, അള്ളാഹുക്ക് ഇബാദത്ത് എടുക്കുക. ബിതർക്കിൽ മുഫ്തിറാത്ത്, മുഫ്തിറാത്ത് ഉപേക്ഷിച്ചുകൊണ്ട്, വിട്ടുകൊണ്ട്. മുഫ്തിറാത്ത് എന്ന് പറഞ്ഞാൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ, ബത്തനിൻ്റെ ഷെഹ്വത്തും ഫർജിൻ്റെ ഷെഹ്വത്തും. അതാണ് ചിലർ പറഞ്ഞത്. ചിലർ എന്ത് ചെയ്തു, മുഫ്തിറാത്ത് എന്ന് പറഞ്ഞു. മുഫ്തിറാത്ത് എന്ന് പറഞ്ഞാൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിൽ ചിലർ ഇപ്പം ഈ പിന്നെ കൊമ്പ് വെക്കൽ നോമ്പിനെ മുറിക്കും എന്ന് പറയുന്നുണ്ടല്ലോ, അത് ബത്തനിൻ്റെയോ ഫർജിൻ്റെയോ ഷെഹ്വത്തിൽ പെട്ടതല്ല, അതിനപ്പുറമുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഉൾപ്പെടാൻ വേണ്ടിയിട്ടാണ് മുഫ്തിറാത്ത് എന്ന് പറഞ്ഞത്. ബിതർക്കിൽ മുഫ്തിറാത്ത്, മുഫ്തിറാത്ത് വിട്ടുകൊണ്ട്, ഫജറിൻ്റെ ഉദയം മുതൽ സൂര്യൻ്റെ അസ്തമയം വരെ. അവിടെയും മുഫ്തിറാത്തിൽ നിന്ന് പിടിച്ചു വെക്കുകയാണ് ഒരാൾ. തന്നെ പറഞ്ഞു വരുന്നത് ഈ അംസക പിടിച്ചു വച്ചു എന്ന അർത്ഥം, അതാണ് സാന സൗം സിയാം പ്രതിഫലിപ്പിക്കുന്നത്. ഈ ഭാഷാർത്ഥം അത് സാങ്കേതികമായുള്ള സിയാമിൻ്റെ നിർവചനത്തിൽ നന്നായി പ്രതിഫലിക്കുന്നു എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഈ വിഷയം, ഇക്കാര്യം ഇവിടെ ഉണർത്തിയത്. കുതിബ അലൈക്കും അസ്സിയാം, നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു അസ്സിയാം, സിയാമിനെ എന്നാണ്. ആ സിയാം ഏതാണ്? അതാണ് നമ്മളിവിടെ പറഞ്ഞത്, നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക, ഒരാൾ സ്വന്തത്തെ പിടിച്ചു നിർത്തുക. അത് ഫജറിൻ്റെ ഉദയം മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ അള്ളാഹുക്കുള്ള ഇബാദത്ത് എന്നോണം. അതാണ് നിയ്യത്തോടുകൂടി. നിയ്യത്താണല്ലോ ഒരു കാര്യത്തെ ഇബാദത്താക്കുന്നത്. അള്ളാഹുവിന് വേണ്ടി ഞാൻ ഇന്ന കാര്യം ചെയ്യുന്നു, അള്ളാഹു ഷറാക്കി ഇന്ന കാര്യം ചെയ്യുന്നു, അതാണ് അള്ളാഹുക്കുള്ള ഇബാദത്ത്. അപ്പോൾ ആ സൗമിനെ, സിയാമിനെ നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാന തആല പറയുന്നത്. ഇവിടെ അസ്സിയാം എന്നതിൽ ഈ അൽ എന്നത്

ചെയ്യാമെന്ന്. അപ്പം നിങ്ങൾക്ക് അറിവുള്ള നോമ്പ് അതാണ് നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. അതാണ് ഈ അസ്സിയാം എന്നതിൽ അലിഫ്ലാം, അത് ലിൽ അഹദ് എന്ന അർത്ഥത്തിലാണെന്ന് പറയുമ്പോൾ അതിൽ വരിക. അറബികൾ സിയാമിൻ്റെ വിഷയത്തിൽ നിത്യശീലമുള്ളവരല്ലെങ്കിലും സിയാമിനെക്കുറിച്ച് അവർക്കറിയാം. അവർ സിയാം വ്രതാനുഷ്ഠാനം നിർവഹിക്കുന്നവരായിരുന്നു, വിരളമായെങ്കിലും. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഖുറൈശികളെക്കുറിച്ച് പറയുന്നുണ്ട്, കാനത് ഖുറൈശുൻ തസൂമു ആഷൂറ ഫിൽ ജാഹിലിയ. ഖുറൈശികൾ ആഷൂറ നോമ്പെടുക്കുമായിരുന്നു. ആഷൂറ എന്ന് പറഞ്ഞാൽ മുഹറം, മുഹറം 10 ഖുറൈശികൾ നോമ്പനുഷ്ഠിച്ചിരുന്നു. എന്ന് ഫിൽ ജാഹിലിയ, ജാഹിലിയത്തിൽ, ഇസ്ലാം ഇവിടെ ഉദയം ചെയ്യുന്നതിന് മുമ്പ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനിയോഗത്തിന് മുമ്പ് ഖുറൈശികൾ ആഷൂറ നോമ്പെടുക്കുമായിരുന്നു എന്നാണ്. വകാന യൗമിൻ തുസ്തറു ഫീഹിൽ കഅബത്തു, ഈ ആഷൂറ ദിനത്തിലായിരുന്നു കഅബ, അതിന് വിരി ഇടപ്പെട്ടിരുന്നത്, ഖില്ല തൂക്കപ്പെട്ടിരുന്നത് എന്നാണ് മഹദി പറയുന്നത്. ഇത് ഇമാം ബുഖാരി മുസ്ലിമും മറ്റൊക്കെ നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്, കാന ആഷൂറ യൗമൻ സൂമുഹു ഫിൽ ജാഹിലിയ, ആഷൂറ ഞങ്ങൾ ജാഹിലിയത്തിൽ നോമ്പെടുക്കുന്ന ദിവസമായിരുന്നു എന്നാണ്. യൗമൻ നസൂമുഹു ഫിൽ ജാഹിലിയ. എന്നിട്ട് ഇബ്നു ഉമർ പറയുന്നുണ്ട്, ഫലമ്മ നസല റമദാനു, റമദാൻ നോമ്പ് അത് അവതീർണമായപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ആഷൂറ യൗമുൻ മിൻ അയ്യാമില്ല, ആഷൂറ അള്ളാഹുവിൻ്റെ അയ്യാമുകളിൽ ഒരു യൗമാകുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ചരിത്രത്തിൽ വലിയ സംഭവങ്ങൾ നടന്ന ദിവസത്തെക്കുറിച്ച് പിന്നെ അയ്യാമുള്ള എന്ന് പറയും. എന്ന് പറഞ്ഞെങ്കിൽ ആ ദിവസത്തിൽ എന്തെങ്കിലും വലിയ ഒരു സംഭവം നടന്നിട്ടായിരിക്കും, അതിനാലാണ് അതിനങ്ങനെ പറയുന്നത്. ആഷൂറ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്രായേലരും ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ട് മറുകര പറ്റിയ സുരക്ഷിതമായ ദിവസമാണ്. യൗമുൻ അദീം, യൗമുൻ സാലിഹ് എന്നാണല്ലോ അതിനെക്കുറിച്ച് പറയുക ഹദീസിൽ. മഹാ ദിവസം, നല്ല ദിവസം എന്നാണ്. ഫിറൗനും അവൻ്റെ കിങ്കരന്മാരും സമുദ്രത്തിൽ മുക്കിക്കൊല്ലപ്പെട്ട ദിവസം അതാണ്. അതുകൊണ്ടാണ് യൗമു മിൻ അയ്യാമില്ല എന്ന് പറയുന്നത്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു എന്നാണ് ഇബ്നു ഉമർ പറയുന്നത്, ഫമൻ ഷാ അസാമഹു വമൻ ഷാ അതറഖഹു. റമദാൻ നോമ്പ് അവതീർണമായതോടുകൂടി ഇനി ഉദ്ദേശിക്കുന്നവർക്ക് ആഷുറയിൽ നോമ്പെടുക്കാം, ഉദ്ദേശിക്കുന്നവർക്ക് നോമ്പ് ഒഴിവാക്കുകയും ആകാം. പക്ഷേ കാന ആഷൂറ ഉയോമൻ നസുമുഹു ഫിൽ ജാഹിലിയ, ഞങ്ങൾ ജാഹിലിയത്തിൽ വ്രതാനുഷ്ഠാനം നടത്തിയിരുന്ന ദിവസമായിരുന്നു ആഷൂറ എന്നാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്. എന്തിനാണ് ഇത് ഉദ്ധരിച്ച് ഉണർത്തിയത്? ഇതുണർത്തിയത് അസ്സിയാം എന്ന് പറഞ്ഞെങ്കിൽ ആരിലാണ് ഈ ആയത്ത് അവതരിപ്പിക്കുന്നത്? അവർക്ക് അറിയുന്ന വിഷയമായിരുന്നു അസ്സിയാം, വ്രതാനുഷ്ഠാനം, നോമ്പ്. അതുകൊണ്ട് നിങ്ങൾക്ക് സുപരിചിതമായ അസ്സിയാം, അത് നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. വിശുദ്ധ മദീനയിലാണ് സൂറത്തുൽ ബഖറ അവതീർണമാകുന്നത്. വിശുദ്ധ മദീനയിൽ വിശ്വാസികളുടെ കൂടെ ജൂതന്മാരുണ്ടായിരുന്നു. ജൂതരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുപരിചിതമായിരുന്നു സിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ വന്നു, ജൂതന്മാർ നോമ്പെടുക്കുന്നത് കണ്ടു. അപ്പോൾ ചോദിച്ചു, മാ ഹാദൽ യൗമുൽ ലദീ തസൂമൂനഹു, നിങ്ങൾ വ്രതാനുഷ്ഠാനം നടത്തുന്ന ഈ ദിവസം ഏതാണെന്ന് ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവർ പറഞ്ഞു, ഹാദ യൗമുൻ അദീം അൻജല്ലാഹു ഫീഹി മൂസ വഖൗമഹു, ഇതൊരു മഹാദിവസമാണ്, ഈ ദിവസത്തിലാണ് അള്ളാഹു മൂസയെയും ഇസ്രായേലരെയും രക്ഷപ്പെടുത്തിയത്. വഹറക്ക ഫിർഔൻ വഖൗമഹു, ഫിർഔനെയും അവൻ്റെ ആളുകളെയും മുക്കി നശിപ്പിച്ചതും. ഫസാമഹു മൂസ ശുക്രൻ ലില്ലാ, അള്ളാഹ്ക്ക് ശുക്ര അർപ്പിച്ച് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആഷുറയിൽ നോമ്പെടുത്തു. ഫനഹ്നു നസൂമുഹു, അതുകൊണ്ട് ഞങ്ങളും നോമ്പെടുക്കുന്നു എന്നാണ് ജൂതർ പറഞ്ഞത്. അപ്പോൾ ജൂതന്മാരും നോമ്പെടുക്കുന്നവരായിരുന്നു. തിരുനിയോഗ നാളുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജറയുടെ മുമ്പും ശേഷവുമൊക്കെ അപ്പം മക്കയിലെ മുശ്രിക്കുകൾക്കും

0: ജൂതന്മാർക്കും പിന്നെ ജൂതരെ അനുഗമിച്ച് നസാറാക്കൾക്കും, ജൂതർക്ക് വ്രതാനുഷ്ഠാനത്തിൻ്റെ വിധികളും വിഷയങ്ങളും അവതീർണമായതുപോലെ നസാറാക്കളിൽ നമ്മളത് വായിക്കണില്ല വിശുദ്ധ വചനങ്ങളിൽ. പക്ഷേ നസാറാക്കളും നോമ്പെടുക്കുമായിരുന്നു. അതുകൊണ്ടാണ് ആഷൂറാ ദിനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുത്ത് സഹാബികളോട് നോമ്പെടുക്കാൻ കൽപ്പിച്ചു. അങ്ങനെ ആഷൂറയുടെ നോമ്പ് സഹാബികളും അതേപോലെ വിശ്വാസികൾ തുടർത്തുന്ന സമയം ചോദ്യം വന്നു, യാ റസൂലല്ലാഹ് ഇന്നഹു യൗമുൻ തുഅദ്ദിമുഹുൽ യഹൂദു വൻ നസാറ. തിരുദൂതരെ ആഷൂറ യഹൂദരും നസാറാക്കളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ദിവസമാണ്, ഒരു നോമ്പെടുത്തുകൊണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇൻകാനൽ ആമുൽ മുഖ്ബിൽ ഇൻഷാ അല്ലാ സുംന അല്യോമ താസിയ, ആഗതമാകുന്ന വർഷം ഇൻഷാ അല്ലാ നമ്മളും താസിയ മുഹറം 9 നോമ്പെടുക്കും എന്ന് പറഞ്ഞത്. പക്ഷേ ആ അടുത്ത വർഷത്തേക്ക് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ചില്ല, അവിടുന്ന് വഫാത്തായി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവിടെ പിന്നെ തുഅദ്ദിമുഹുൽ യഹൂദു വൻ നസാറ, ഈ ജൂത നസാറാക്കൾ ആദരിക്കുന്ന ദിവസമാണ് ആഷൂറ എന്ന വ്രതാചരിച്ചുകൊണ്ട്. അപ്പം യഹൂദർ നസാറാക്കൾ മക്കയിലെ മുശിരിക്കുകൾ ഖുറൈശികൾ അവരൊക്കെയും വ്രതം അനുഷ്ഠിച്ചിരുന്നു ജാഹിലിയത്തിൽ. അവർക്ക് സുപരിചിതമാണ് അസിയാം. അനുഷ്ഠാനത്തിൽ വിശ്വാസികൾ പിൽക്കാലത്ത് നിർബന്ധമായും ഐച്ഛികമായും പല നോമ്പുകൾ അനുഷ്ഠിക്കുന്നുണ്ട് ധാരാളമായി. പക്ഷെ ആ ഒരു തുടർച്ചയും അതേപോലെ തന്നെ പല കാലങ്ങളിലായി പലപ്പോഴായി അനുഷ്ഠിക്കുന്ന രീതിയും പ്രമദാൻ 30 അല്ലെങ്കിൽ 29 ഇങ്ങനെ അവർക്ക് അനുഷ്ഠാനം ഉണ്ടായിരുന്നില്ലെങ്കിലും അവർക്കറിയുന്ന വിഷയമാണ് സിയാം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല കുതിബ അലൈക്കും അസ്സിയാം എന്ന് പറഞ്ഞത്. ഈ അൽ എന്നത് എന്താണ് അർത്ഥമാക്കുന്നത്, അതിൻ്റെ തേട്ടം എന്ത് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഇത്രയും വിഷയങ്ങൾ ഉണർത്തിയത്, ചരിത്രവും ഉണർത്തിയത്. തൈബ്, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുംസ് സിയാമു, അസ്സിയാം നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് അല്ലാഹു വിശ്വാസികളെ വിളിച്ച് പറഞ്ഞതിന് ശേഷം അനുബന്ധമായി പറഞ്ഞത് എന്താണ്? അത് കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും എന്നാണ്. ഇവിടെ ഖമ എന്നുള്ളിടത്ത് ഈ കാഫ് അത് ലി തശ്ബീഹ് ഉപമിക്കുന്നതിന് വേണ്ടിയാണ്, തശ്ബീഹിന് വേണ്ടിയാണ്. അവിടെ അതിനെ തുടർന്ന് മാ വന്നു. മാ എന്നുള്ളത് മസ്ദരിയയാണ് അല്ലെങ്കിൽ മൗസൂലയാണ്. അതിൻ്റെ ഉദ്ദേശം നമുക്ക് പറയാം. കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, കുതിബ നിർബന്ധമാക്കപ്പെട്ടു, അലല്ലദീന യാതൊരു കൂട്ടരുടെ മേൽ, അവർ ആരാണ്? മിൻ ഖബ്ലികും നിങ്ങളുടെ മുമ്പുള്ളവർ. അപ്പോൾ കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും എന്ന് പറഞ്ഞാൽ മാ മസ്ദരിയയാകുമ്പോൾ മാ കുതിബ നിർബന്ധമാക്കപ്പെട്ടു, ക്രിയാധാതുവിൻ്റെ അർത്ഥം നിർബന്ധമാക്കപ്പെട്ടത് ക്രിയാധാതുവിൻ്റെ അർത്ഥം മസ്ദരിയയാകുമ്പോൾ, കാരണം മായും അതിനുശേഷം വരുന്ന ക്രിയയും അതിന് ക്രിയാധാതുവിൻ്റെ അർത്ഥം എന്നാണ്. അപ്പം മാ കുതിബ എന്ന് പറഞ്ഞെങ്കിൽ കിതാബത്ത് നിർബന്ധമാക്കൽ, നിർബന്ധമാക്കപ്പെടുന്നത്. അപ്പോൾ കമാ കുതിബ നിർബന്ധമാക്കപ്പെട്ടതുപോലെ, അതാണ് തശ്ബീഹ്, ആരുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടതുപോലെ, അലല്ലദീന മിൻ ഖബ്ലികും നിങ്ങളുടെ മുമ്പുള്ളവരുടെ മേൽ. ഇനി മാ എന്നുള്ളത് മൗസൂലയാണ് എങ്കിൽ അല്ലദീ എന്ന അർത്ഥത്തിൽ, യാതൊന്ന് യാതൊരുവൻ എന്ന അർത്ഥത്തിൽ. അപ്പോൾ കമാ കുതിബ എന്ന് പറഞ്ഞാൽ കല്ലദീ കുതിബ, നിർബന്ധമാക്കപ്പെട്ട യാതൊന്നു പോലെ, നിർബന്ധമാക്കപ്പെട്ട യാതെന്ന് പറഞ്ഞാൽ നിർബന്ധമാക്കപ്പെട്ട നോമ്പ് പോലെ, ആരുടെ മേൽ, അലല്ലദീന മിൻ ഖബ്ലികും നിങ്ങളുടെ മുമ്പുള്ളവരുടെ മേൽ. ഇവിടെ കൂടുതൽ അനുയോജ്യമായത് ഈ മസ്ദരിയ എന്നുള്ളതാണ്. കാരണം കമാ കുതിബ എന്ന് പറഞ്ഞാൽ നിർബന്ധമാക്കപ്പെട്ടത് പോലെ എന്നാണ്. ആർക്ക്? അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങളുടെ മുമ്പുള്ളവരുടെ മേൽ. മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു, നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ അറിയിക്കുന്നത്. ക എന്നുള്ളത് തശ്ബീഹിനാണ്, ഒപ്പം അത് തൗക്കീദിനുമാണ്. നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്, തീർച്ച അവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. ഈഖ എന്നുള്ളത് അതിന് പോലെ എന്നർത്ഥം, അതാണ് തശ്ബീഹ്, സാദൃശ്യപ്പെടുത്തൽ. അപ്പോൾ ഇവിടെ ചില മസ്അലകളുണ്ട്, വിഷയങ്ങളുണ്ട്. അതെന്താണ്? ഈ തശ്ബീഹ് ഉണ്ടല്ലോ, സാദൃശ്യപ്പെടുത്തൽ, അത് ആരെ ആരോടാണ് തശ്ബീഹാക്കുന്നത്? കിതാബത്തിനെ കിതാബത്തിനോടാണ് തശ്ബീഹാക്കുന്നത് എന്ന് പറഞ്ഞാൽ, കുതിബ അലൈക്കും, നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയെന്ന് പറഞ്ഞേ കിതാബത്ത്, അതിനെ തശ്ബീഹാക്കുകയാണ് പൂർവീകർക്ക് കിതാബത്ത് നിർബന്ധമാക്കിയതിനോട്. അപ്പോൾ ഇവിടെ തശ്ബീഹാക്കുമ്പോൾ, സാദൃശ്യപ്പെടുത്തുമ്പോൾ, സാദൃശ്യപ്പെടുത്തുന്നതുണ്ട്, അത് നിങ്ങൾക്ക് നിർബന്ധമാക്കിയത്. ആരോടാണ് തശ്ബീഹാക്കിയത്? നിങ്ങളുടെ പൂർവികർക്ക് നിർബന്ധമാക്കിയതിനോട്. അപ്പോൾ ഈ നിർബന്ധമാക്കുക എന്നുള്ളതാണ് വിഷയം. നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു, നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു. ഇവിടെ ഈ അലല്ലദീന മിൻ ഖബലികും എന്ന് പറഞ്ഞാൽ ആരാണ് ഈ പൂർവികർ? അലല്ലദീന മിൻ ഖബലികും എന്നുള്ളത് ഒരു പ്രത്യേക വിഭാഗമാണോ? ചിലത് പറഞ്ഞത് അഹ്ലുൽ കിതാബ്, വേദത്തിൻ്റെ ആളുകളാണ്, ജൂതരും നസാറാക്കളും. ചിലർ പറഞ്ഞു നസാറാക്കൾ മാത്രമാണ്. മറ്റു ചിലർ പറഞ്ഞത് ജമീഉ അഹ്ലിൽ മിലൽ, എല്ലാ സമുദായങ്ങളും ഉദ്ദേശമാണ്. അതാണ് കൂടുതൽ ശരി. ചരിത്രം നമ്മൾ അന്വേഷിച്ചു പോകും തോറും ഇവിടെ പല സംസ്കാരങ്ങൾ കടന്നുപോയി, പല മതങ്ങൾ കടന്നുപോയി, അവരുടെയൊക്കെ ചരിത്രം വായിക്കുമ്പോൾ വ്രതാനുഷ്ഠാനത്തിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. പുരാതന മിസ്രികളുടെ, ഈജിപ്തിയരുടെ ചരിത്രത്തിൽ, ഗ്രീക്കുകാരുടെ ചരിത്രത്തിൽ, അതേപോലെ തന്നെ ഹൈന്ദവരുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ, ജൂത നസാറാക്കളുടെ ചരിത്രത്തിൽ ഒക്കെ നമ്മൾ വായിക്കുന്ന വിഷയമാണ് ഈ വ്രതാനുഷ്ഠാനം. വ്രതം അനുഷ്ഠിക്കുന്നതിൻ്റെ കാലം ചിലപ്പോൾ വ്യത്യാസപ്പെട്ടേക്കാം, അതേപോലെ രീതി വ്യത്യാസപ്പെട്ടേക്കാം, അളവ്, സവിശേഷത, ഇതൊക്കെ വ്യത്യസ്തമാണെങ്കിലും വ്രതാനുഷ്ഠാനം, അത് ഇവരുടെയൊക്കെ ചരിത്രങ്ങളിൽ നമ്മൾ വായിക്കുന്ന വിഷയമാണ്. അഹബ്ബു സിയാം ഇലല്ലാഹ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്രതാനുഷ്ഠാനം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത് ആരെയാണ്? അത് സിയാമു ദാവൂദ്, ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വ്രതാനുഷ്ഠാനമാണ്. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം എത്ര പുരാതനമായ ചരിത്രമാണ്. അതിന് മുമ്പും ചരിത്രമുണ്ട്, വ്രതാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രമുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികൾക്ക് മാത്രം നിർബന്ധമാക്കിയ ഒരു അനുഷ്ഠാനവും ആരാധനയും അല്ല വ്രതാനുഷ്ഠാനം, നോമ്പ്. പ്രത്യുത പൂർവ്വ സമുദായങ്ങൾക്ക്, മതങ്ങൾക്ക് ഒക്കെയും അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച, നിയമമാക്കിയ, നിർബന്ധമാക്കിയ ഒരാരാധനയും പുണ്യവും നന്മയുമാണ് വ്രതാനുഷ്ഠാനം. അതാണ് ഇവിടെ അലല്ലദീന മിൻ ഖബലികും എന്നതിൻ്റെ തഫ്സീറിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ചില ഹദീസുകളുടെ പ്രയോഗങ്ങൾ, നബിമാർ വ്രതമെടുത്തതിനെക്കുറിച്ച്, അവരുടെ വ്രതാനുഷ്ഠാനത്തിൻ്റെ ചില സവിശേഷതയെക്കുറിച്ച് റസൂലുള്ള പറഞ്ഞത്, ഇന്ന മഷറൽ അംബിയ, ഞങ്ങൾ നബിമാരുടെ സമൂഹം, ഉമിർന അന്നു അജ്ജില ഇഫ്താറന, നോമ്പ് മുറിക്കുന്നത് സമയമായാൽ പെട്ടെന്നാക്കാൻ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വനു അഖിറ സുഹൂറന, സുഹൂർ ഇടയത്തായം കഴിക്കൽ, അത് വൈകിപ്പിക്കാൻ, നോമ്പ് തുടങ്ങാനുള്ള സമയത്തേക്ക് പിന്തിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അപ്പോൾ നബി പുംഗവന്മാരുടെ സമൂഹം വ്രതം അനുഷ്ഠിക്കാൻ കൽപ്പിക്കപ്പെട്ടു, ഇഫ്താർ സമയമായാൽ ഉടനെയാക്കാൻ, സഹൂർ നോമ്പ് തുടങ്ങുന്ന സമയത്തിലേക്ക് പിന്തിപ്പിക്കാൻ കൽപ്പിക്കപ്പെട്ടതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ആ പ്രയോഗത്തിൽ നമുക്ക് വായിക്കാം, കമ കുതിബ അലല്ലദീന മിൻ ഖബലികും എന്നതിൻ്റെ വിഷയം, ഫസ്ലു മാ ബൈന സിയാമിന വസിയാമി അഹ്ലിൽ കിതാബ് അകലത്തു സഹർ, നമ്മുടെ നോമ്പും വേദക്കാരുടെ നോമ്പും അത് വേർതിരിയുന്നത്, വ്യത്യാസപ്പെടുന്നത് അകലത്തു സഹർ, സഹറിലെ ഇടയത്തായം ആ വിഷയത്തിലാണ്. ഇടയത്തായും നമുക്ക് അള്ളാഹു നിശ്ചയിച്ചു. വേദക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഭക്ഷണം കഴിച്ച് വിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ, പിന്നീട് പുലർച്ചയിൽ എഴുന്നേറ്റുള്ള ഇടയത്താഴം അവർക്കുണ്ടായിരുന്നില്ല എന്നാണ്. ഇങ്ങനെ ഈ നോമ്പുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രത്യേകതകൾ പറയുന്നിടത്ത് മുമ്പുള്ളവർക്ക് നോമ്പ് അത് അള്ളാഹു സുബ്ഹാനഹു വതാല നിശ്ചയിച്ചത്, നിയമമാക്കിയത്, നിർബന്ധമാക്കിയത്, അതിൻ്റെ വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ്, കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും, നിങ്ങളുടെ മുമ്പുള്ളവർ അവരുടെ മേൽ അള്ളാഹു സുബ്ഹാനഹു വതാല നിർബന്ധമാക്കി, അതുപോലെ നിങ്ങളുടെ മേലും നിർബന്ധമാക്കി. നിർബന്ധമാക്കുന്ന വിഷയത്തിൽ നമ്മുടെ നോമ്പും അവരുടെ നോമ്പും ഒരുപോലെ. പക്ഷേ സമയത്തിൽ, രീതിയിൽ, അളവിൽ, എണ്ണത്തിൽ, വണ്ണത്തിൽ ഒക്കെ ഈ സാദൃശ്യമുണ്ടോ അവരുടെ നോമ്പും നമ്മുടെ നോമ്പും? എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതാല കുതിബ അലൈക്കുമുസ്സിയാം, നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി എന്ന് പറയാതെ, കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും എന്ന ഒരു തശ്ബീഹ് ഉപമ ഇവിടെ ഉണർത്തിയത്, അള്ളാഹു അവതരിപ്പിച്ചത്. അതിലെന്താണ് അതിൻ്റെ പൊരുൾ, അതിൻ്റെ വിഷയം എന്ത്? ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് തുടർന്ന് പഠിക്കുവാനുള്ള വിഷയമാണ്. അടുത്ത വചനം പഠിക്കുന്നതോടൊപ്പം ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അന്നൂർ വിശുദ്ധ ഖുർആൻ പഠന പദ്ധതി. അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിലെ മൊഡ്യൂൾ 16 11 ക്ലാസ്സാണ് നാം കേട്ടത്. നോമ്പിൻ്റെ പൊരുൾ. ക്ലാസ് എടുത്തത് അബ്ദുൽ ജബ്ബാർ മദീനി. ഇനി ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമുക്ക് കാതോർക്കാം.
2: ചോദ്യം 1, ഹിജ്റ രണ്ടാം വർഷം ഷാബാൻ മാസത്തിൽ റമദാനിലെ നോമ്പ് നിർബന്ധമാക്കി, ഇത് പരാമർശിച്ചിട്ടുള്ള ഖുർആനിലെ വചനം ഏതാണ്? ഓപ്ഷൻ എ സൂറത്തുൽ ബഖറ 183, ബി സൂറത്തുൽ ബഖറ 115, സി സൂറത്തുൻ നിസ 10. ചോദ്യം 2, റമദാനിലെ നോമ്പ് പൂർണ്ണമായും നിർബന്ധമാക്കുന്നതിന് മുമ്പുള്ള ഘട്ടത്തിൽ അള്ളാഹു സത്യവിശ്വാസികൾക്ക് നൽകിയിരുന്ന ഇളവ് എന്തായിരുന്നു? ഓപ്ഷൻ എ നോമ്പ് എല്ലാവർക്കും നിർബന്ധമായിരുന്നു, പക്ഷേ രോഗികൾക്ക് മാത്രം ഒഴിവുണ്ടായിരുന്നു. ഓപ്ഷൻ ബി നോമ്പ് നിർബന്ധമായിരുന്നുവെങ്കിലും അത് വിട്ടുപോയാൽ പിന്നീട് ഖളഅ നിർബന്ധമായിരുന്നു. ഓപ്ഷൻ സി നോമ്പ് എടുക്കാനും ഒഴിവാക്കാനും സ്വാതന്ത്ര്യമുണ്ടായിരുന്നു, നോമ്പ് ഒഴിവാക്കിയവർ ഫിദ്യ നൽകിയാൽ മതി. ചോദ്യം 3, വിശുദ്ധ ഖുർആനിൽ യ അയ്യുഹല്ലദീന ആമനു എന്ന പ്രയോഗം 89 ആവർത്തിച്ചു വരുന്നു, ഇതിനെ പണ്ഡിതന്മാർ എന്താണ് വിശേഷിപ്പിക്കുന്നത്? ഓപ്ഷൻ എ അന്നിദാ ഉൽ മുഹബ്ബിബ്, ഓപ്ഷൻ ബി അന്നിദാ ഉ തൗബീഹ്, ഓപ്ഷൻ സി അന്നിദാ ഉ തഹദീർ.
3: അടുത്തതായി പീസ് ഖുർആൻ റേഡിയോയിൽ കിഡ്സ് ടൈം പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: മാഷാ, നാം ഇപ്പോൾ ശ്രവിച്ചത് കിഡ്സ് ടൈം. പാരായണം ചെയ്തത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ. സൂറ അങ്കബൂത്ത് മുതൽ സൂറ അസജദ വരെ പാരായണം. അഷ് ഷെയ്ഖ് അലി ഇബ്നു അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി.

അക്കി, നിന്റെ വെള്ളന്തിയെ വിഴുങ്ങിക്കൊള്ളുക. ആകാശത്തോട് പറഞ്ഞു, അഖ്ലഈ, നീ പിടിച്ചു നിർത്തുക വെള്ളം, ഇനി മഴ പെയ്യേണ്ടതില്ല. അള്ളയാണ് മഴ പെയ്യിക്കുന്നതും അള്ളാന്റെ തീരുമാനമാണ് അവിടെ നടപ്പാകുന്നത്. അങ്ങനെ വെള്ളം ചെയ്തു. വഖുലിയൽ അംബർ, തീരുമാനം, അള്ളാന്റെ തീരുമാനം അവിടെ നടപ്പാക്കപ്പെട്ടു. വസ്തവത്ത് അൽ ജൂദിയി, ജൂദി പർവ്വതത്തിൽ ആ കപ്പൽ ഉറച്ചു നിന്നു, മഴയും വെള്ളമൊക്കെ അവസാനിച്ച്. വഖീല ബുഅദൽ ലിഖൗമിൽ ളാലിമീൻ, അതിൻ്റെ ആകത്തുക എന്താണ്? വിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ കാവലും സുരക്ഷിതത്വവും, അള്ളാഹുവിനെ ധിക്കരിച്ച ഒരു ജനസമൂഹത്തിന് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരത. ബുഅദൻ, അവർ വിദൂരമാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട്, അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങളെ തൊട്ട്. ലിഖൗമിൽ ളാലിമീൻ, ളാലിമീങ്ങളായ, മുശ്രിക്കുകളായ, കാഫിറുകളായ, നിഷേധികളായ ഒരു ജനസമൂഹം എന്നാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. 45-ാമത്തെ വചനമാണ് ഇനി അടുത്തത്. വനാദാ നൂഹൻ റബ്ബഹു ഫഖാല റബ്ബി ഇന്ന ബനീ മിൻ അഹ്ലി വ ഇന്ന വഅദക അൽ ഹഖ് വ അൻത അഹ്കമുൽ ഹാകിമീൻ. വനാദാ നൂഹൻ റബ്ബഹു, നാദാ യുനാദി നാല് വിളിക്ക അല്ലേ, വിളിക്ക, അതാണ് നാദ യുനാദി. നൂഹൻ, ആരെ വിളിച്ചത്? ഇവിടെ നൂഹാണ്, നൂഹ് നബി അലൈഹി സ്സലാം. ആരെ വിളിച്ചു? റബ്ബഹു, അദ്ദേഹത്തിൻ്റെ റബ്ബിനെ, തൻ്റെ രക്ഷിതാവിന്. ഫ ഖാല, അങ്ങനെ നൂഹ് നബി അലൈഹി സ്സലാം പറഞ്ഞു, റബ്ബി, എൻ്റെ റബ്ബേ. ഇന്ന, തീർച്ചയായും, ഇബിനീ, എൻ്റെ മോൻ, മിൻ അഹ്ലീ, എൻ്റെ കുടുംബത്തിൽപ്പെട്ടവനാകും. വ ഇന്ന, തീർച്ചയായും, വഅദക, നിന്റെ വാഗ്ദാനം, നിന്റെ കരാർ, അൽ ഹഖ്, അത് സത്യമാണ്, നിന്റെ വാഗ്ദാനം സത്യമാണ് താൻ. വ അൻത, നീയാണല്ലോ അഹ്കം, ഏറ്റവും നല്ല വിധികർത്താവ്. അൽ ഹാക്കിമീൻ, വിധി കൽപ്പിക്കുന്നവരിൽ ഏറ്റവും നല്ല വിധികർത്താവും നീയാകുന്നു. അപ്പം ഇവിടെ തീർച്ചയായും ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത്, സ്വന്തം മകൻ ഏതൊരു പിതാവിൻ്റെയും ഹൃദയ വേദനയാണ് ഇവിടെ നൂഹ് നബി അലൈഹി സ്സലാമും പങ്കുവെക്കുന്നത്. തിരമാലകളിലേക്ക് ആണ്ടുപോകുന്ന മകനെ രക്ഷിക്കണം എന്നാഗ്രഹം സ്വാഭാവികമായും ഒരു പിതാവിനുണ്ടാകും. പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനം എന്താണ്? വിശ്വാസികളാണ് കപ്പലിൽ കയറേണ്ടതെന്നാണ്. അപ്പം മോനോട് നൂഹ് നബി പറയുന്നത്, ഈ വിശ്വസിച്ചവരുടെ കൂടെ നീ വിശ്വാസിയായിക്കൊണ്ട് ഈ കപ്പലിലേക്ക് വാ എന്നാണ് നൂഹ് നബി അലൈഹി സ്വലാം ക്ഷണിക്കുന്നത്. പക്ഷേ നൂഹ് നബി അലൈഹി സ്വലാം വിളിക്കുമ്പോൾ അള്ളാഹുവിനോട് വീണ്ടും നൂഹ് നബി അലൈഹി സ്വലാം പറയുന്നതാണ് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. എന്താണ്? തൻ്റെ മോൻ മുങ്ങി മരിക്കുന്നതിൽ നിന്ന്, എന്നാൽ അവൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ടവനാണ്. നിന്റെ നൂഹെ, നിന്നെയും നിന്റെ കുടുംബത്തിൽപ്പെട്ടവരെയും രക്ഷപ്പെടുത്തും എന്നുള്ളതിൻ്റെ ഒരു കരാറ്, വാഗ്ദാനം അതാണ്. വഖദ് വഅദ്തനി വഅദത്നി ബിനജാത്തി അഹ്ലി വവഅദുക്കൽ ഹഖ്ഖുല്ലദീ ലാ യുഖ്ലഫ്. അല്ലാ, പിന്നെ നീയാണ് ഏറ്റവും നല്ല കരാർ പൂർത്തീകരിക്കുന്നവൻ. നീ ഒരിക്കലും നിന്റെ വിധിയിൽ, അല്ല, നിന്റെ കരാറിൽ ഒരു വാഗ്ദത്തലംഘനവും വരുത്തില്ല. എൻ്റെ മോൻ എൻ്റെ കുടുംബമല്ലേ, എൻ്റെ കുടുംബത്തിൽപ്പെട്ടവരെ നീ രക്ഷപ്പെടുത്തണം, രക്ഷപ്പെടുത്തില്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് നൂഹ് നബി അലൈഹി സ്സലാം ചോദിക്കാൻ ശ്രമിക്കുന്നത് അള്ളാഹുവിനോട്. അതോടൊപ്പം തന്നെ നൂഹ് നബി അലൈഹി സ്സലാം അള്ളാഹുവിനെ, അള്ളാഹുവിൻ്റെ തീരുമാനത്തെ അംഗീകരിക്കും. അൻത അഹ്കമുൽ ഹാകിമീൻ, തീരുമാനമെടുക്കുന്നവർ, വിധി പറയുന്നവരിൽ ഏറ്റവും നല്ല വിധികർത്താവ് അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ വിധി എന്താണോ അത് സമ്പൂർണമായ മനസ്സോടുകൂടി സ്വീകരിക്കുക എന്നുള്ളതാണ് അമ്പിയാക്കന്മാരുടെ പിന്നെ രീതി. സത്യവിശ്വാസികളും സ്വീകരിക്കേണ്ടത് അതേ മാതൃക തന്നെയാണ്. തീർച്ചയായും അതിനുള്ള മറുപടി തൊട്ട വചനത്തിലൂടെ അള്ളാഹു നൂഹ് നബി അലൈഹി സ്സലാമിന് നൽകുന്നുണ്ട്. പിന്നെ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മനസ്സിലാക്കേണ്ടത് പിന്നെ വളരെ വ്യക്തമാണ്. വിശ്വാസത്തിൻ്റെ ബന്ധം, ആദർശത്തിൻ്റെ ബന്ധം അതിനോളം മഹത്തരവും പവിത്രവും ആയിരിക്കില്ല ഒരുപക്ഷെ ചിലപ്പോൾ രക്തബന്ധം. രക്തബന്ധത്തിലുള്ളവരെക്കാൾ കൂടുതൽ സ്നേഹം, ബഹുമാനം, അല്ലെങ്കിൽ ഒരു ആത്മബന്ധം, ആദർശബന്ധുക്കൾ തമ്മിലുണ്ടാകും. ഇവിടെ ആ കാര്യം കൂടി നമ്മൾ പഠിപ്പിക്കപ്പെടുകയാണ്. പിന്നെ അള്ളാഹുവിൻ്റെ തീരുമാനം വരുമ്പോൾ, അള്ളാഹു ശിക്ഷയുടെ തീരുമാനം വരുമ്പോൾ, അവിടെ ഒരു വേർതിരിവ്, അത് നബി കുടുംബത്തിൽപ്പെട്ട ആളായതുകൊണ്ട്, അല്ലെങ്കിൽ പിന്നെ അഹ്ലു ബൈത്തിൽപ്പെട്ടവരായതുകൊണ്ട്, അങ്ങനത്തെ ഒരു ചിന്തയും ഒരു രീതിയും ഒന്നും ഒരു സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റില്ല. അള്ളാഹു നീതി നടപ്പാക്കും
അല്ലാഹു

0: വിശ്വാസികളെ രക്ഷപ്പെടുത്തുന്നതാണ്, വിശ്വാസികളെയാണ് രക്ഷപ്പെടുത്തുക. നിത്യനിഷേധികളെയും ധിക്കാരികളെയും അല്ലാഹു ശിക്ഷിക്കും എന്ന് പറഞ്ഞാൽ, അവരാരാണെങ്കിലും അവരെ അല്ലാഹു ശിക്ഷിക്കും. അല്ലാഹു അനീതി ഒരിക്കലും ചെയ്യില്ല, അന്യായം ഒരിക്കലും പ്രവർത്തിക്കില്ല. തീർച്ചയായും ഈ വചനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതൊക്കെയാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തുണ്ടായ പ്രളയം, ആ പ്രളയത്തിന് ശേഷം അള്ളാഹുവിൻ്റെ തീരുമാനം വെള്ളത്തോട് അടങ്ങാൻ വേണ്ടി നിൽക്കാൻ വേണ്ടി ആ പ്രളയം അവസാനിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നു. അതിനുശേഷം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം കപ്പൽ ജ്യോതി പർവ്വതത്തിലടുക്കുന്നു. ആ അവിടുന്ന് വിശ്വാസികൾ ഏകദേശം എത്ര കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവിടുന്ന് ഇറങ്ങുന്നു. അതിനിടയിൽ നൂഹ് നബി അലൈഹി ഇസ്ലാം തൻ്റെ രക്ഷിതാവുമായി തൻ്റെ മോനെക്കുറിച്ചുള്ള സംസാരവും, ആ സംസാരത്തിൽ അള്ളാഹുവിൻ്റെ മറുപടിയാണ് ഇനി അടുത്ത വചനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഏതായാലും പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ വചനങ്ങൾ നൂറ്റാണ്ടുകൾക്കപ്പുറം നൂഹ് നബിയുടെ കാലത്ത് നടന്ന ഈ സംഭവം പോലും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് തൗഹീദിൻ്റെ മഹത്വവും വിശ്വാസികൾക്ക് ലഭിക്കുന്ന അനുഗ്രഹവും അവർക്ക് ലഭിക്കുന്ന നല്ല ആഖിബത്തും അവർക്കുണ്ടാകുന്ന സുരക്ഷിതത്വവും അവർക്കാണ് ശാശ്വതമായ വിജയവും എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ്. അള്ളാഹുവിനെ വെല്ലുവിളിച്ച് അള്ളാഹുവിനെ ധിക്കരിച്ച് അവിശ്വാസികളായി ധിക്കാരികളായി ജീവിക്കുന്ന ആളുകൾ, അതിനൊരു പരിധിയുണ്ട്. അത് എത്രമാത്രം പോയാലും അത് ദുരന്തകരമായൊരു പര്യവസാനത്തിലാണ് ചെന്നെത്തുക എന്നുള്ള പാഠമാണ് ഈ വചനങ്ങളൊക്കെ നമുക്ക് നൽകുന്നത്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ പരിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ യഥാവിധി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും മറ്റുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കാനുമൊക്കെ റഹ്മാനായ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: ജസാകുമുല്ലാ ഖൈറൻ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം, സൂറത്ത് ഹൂദിലെ 44-45 ആയത്തുകളുടെ പാരായണവും പഠനവും അർത്ഥവിശദീകരണവും ആണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ബഹുമാന്യനായ ജംഷീർ സലാഹി.
2: മധുരം ഖുർആൻ നാം കേൾക്കുന്നത് 21-ാം അധ്യായം സൂറത്തുൽ അംബിയ 83 മുതൽ 112 വരെ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് قارئ خالد الجليل.
3: أعوذ بالله من الشيطان الرجيم.

കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം, ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കുന്നതിന്. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 395 പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ഷൈഖ് സഅദ് അൽ ഗാമിദി.

0: يعملون.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 395-ാമത്തെ പേജ് കൂടി ഇന്ന് പാരായണം ചെയ്തു. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
2: പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: നോമ്പ്.
1: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
2: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്. അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്ടുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെന്റ്സുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഹ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക് സന്മാർഗത്തിലേക്ക് ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആന്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുമ്പോൾ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ച് പഠിച്ചു വരുന്നു. 35 വരെയുള്ള ആയത്തുകളാണ് ഏതാനും ക്ലാസുകളിലൂടെ മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.

ഈ ആയത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് വമേ അവുന്നു മദ്യ മുൻഫസിലാണ്. നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. നൂനിന് ശബ്ദുണ്ട്, മണിക്കണം. വമേ അവുന്നു അസ്സാഅത്തു ഖായിമ മദ്യ മുത്തസിൽ. മദ്യ മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. ഖായിമ തൻവീനു ശേഷം വാവ് ഇദ്ഗാം നാഖിസ്. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിക്കണം. മണിക്കലോടുകൂടി ശദ് ഉണ്ടാവരുത്. ഇനി വലഇൻ റു നൂൻ സാക്കിനയ്ക്ക് ശേഷം റാ ഇദ്ഗാം ബിലാഗുന്ന. നൂനിനെ റായിലേക്ക് മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. വലഇ റു വലഇ റു നൂനിനെ കേൾക്കുക തന്നെ ഇല്ല. വലഇ റു. ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റുദിത്തു. ഇവിടെ റുദിദുത്തു എന്ന് ഓതുന്ന ആളുകളുണ്ട്. റുദിദുത്തു ശരിക്കും അവിടെ ഇദ്ഗാം ചെയ്യാണ് വേണ്ടത്. റുദിത്തു രണ്ടാമത്തെ ദാൽ അവിടെ കേൾക്കുന്നില്ല, പൂർണ്ണമായിട്ടും ഇദ്ഗാം ചെയ്യാണ്. റുദിത്തു ഇദ്ഗാം മുത്തജാനിസൈൻ എന്ന് പറയും. സെയിം മഹ്റജ്, ഒരേ മഹ്റജാണ്. എന്നാൽ അതിന് വ്യത്യസ്ത സ്വിഫത്തുകളും വേറെ ലെറ്ററുമാണല്ലോ, വേറെ വേറെ അക്ഷരമാണ്. അതുകൊണ്ട് വല ഇർ റുദിത്തു എന്നാണ് പറയേണ്ടത്, റുദിദുത്തു എന്ന് ഓതരുത്. ഇല റബ്ബി ലഅജിദന്ന നൂനിന് ശദ്ദ്, മണിക്കണം. ഖൈറം മിൻഹ തൻവീന് ശേഷം മീം ഇദ്ഗാം കാമിൽ. പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടിലയിപ്പിച്ചുകൊണ്ട് ഓതണം. ഖൈറം മിൻഹ മുൻഖലബ നൂന് സാക്കിനയ്ക്ക് ശേഷം ഖാഫ് കനമുള്ള, അല്പം കനപ്പിച്ച് മണിക്കുകയും വേണം. കാരണം ഖാഫ് ഹുറൂഫുൽ ഇസ്തിഇലാഇൽപ്പെട്ട അക്ഷരമാണ്, സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അതുകൊണ്ട് അതോടൊപ്പം ഗുന്ന വന്നാൽ ആ മണിക്കലും സ്വരഭാരത്തോടുകൂടിയായിരിക്കും. അതുകൊണ്ടാണ് മുൻഖലബ എന്ന് വായിക്കുന്നത്. 37-ാമത്തെ ആയത്തിൽ ഖാല ലഹു സാഹിബുഹു വഹുവ യുഹാവിറു. قال له صاحبه وهو يحاوره أكفرت بالذي خلقك من تراب

رجلا. قال له صاحبه, ഇവിടെ ഹാഇന്റെ മഖ്റജ് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. صاحبه وهو يحاوره حاء وهو يحاوره اكفرت. ഹ ഉള്ളമീറിന് ശേഷം ഹംസ മദ് മുൻഫസിൽ പോലെ തന്നെ നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. വഹുവ യുഹാവിറുഹു അകഫർത, അകഫർത ബില്ലദി ഖലഖക, ഖലഖക ഖാഫും കാഫും മാറത്, ഖലഖക നോ ഹലഖക എന്നൊന്നും ഓതരുത്, അർത്ഥം മാറും. പൂർണ്ണമായിട്ടും അർത്ഥം മാറുന്ന അവസ്ഥകളുണ്ടാവും, അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഖലഖക മിൻ തുറാബ് ഇഖ്ഫാവും ബിഗുന്ന, സുക്കൂനുള്ള നൂനിന് ശേഷം ത, അവിടെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. മിൻ തുറാബ്, സുമ്മ മീമിന് ശദ് വന്നു മണിക്കണം, അവിടെ സുമ്മ എന്ന് സ മാറി സീനാവരുത്, സുമ്മ അല്ല സുമ്മ. മിൻ നുത്ഫ, മിൻ നുത്ഫ നൂന് സാക്കിനക്ക് ശേഷം നൂന് ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും അവിടെ ഇദ്ഗാം ചെയ്ത് ഉച്ചരിക്കണം. അതുപോലെ ത്വാഇൻ്റെ മഖ്റജ് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം, അതാണ് മിൻ നുത്ഫ അല്ലെങ്കിൽ നുത്ഫത്താവും അർത്ഥം മാറും. നുത്ഫ അല്ല നുത്ഫ. ثم سواك رجلا, ഇവിടെയും സുമ്മ എന്ന് പറയരുത്, ثم ثم سواك رجلا. 38-ാമത്തെ ആയത്തിൽ لكنه والله ربي ولا اشرك بربي احد, ഇവിടെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ലാക്കിന്ന എന്നുള്ള പദം. പല ആളുകളും ലാക്കിന്ന ഹുവല്ലാഹു എന്ന് ഓതാറുണ്ട്. അവിടെ അലിഫിന് മുകളിൽ നിൽക്കുന്ന ആ സുക്കൂൻ, ആ ഒരു സീറോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കൂട്ടി ഓതുമ്പോൾ അതിനെ ഉച്ചരിക്കേണ്ടതില്ല, വഖഫിലാണ്, നിർത്തുമ്പോഴാണ് അതിനെ ആ അലിഫിനെ ഉച്ചരിക്കേണ്ടത്. ലാക്കിന്ന നിർത്തുകയാണെങ്കിൽ കൂട്ടി ഓതുമ്പോഴോ ലാക്കിന്ന ഹുവല്ലാ, സൂറത്തുൽ കാഫിറൂനിൽ ചെയ്യുന്നത് പോലെ തന്നെ. വല അന ആബിദും മാ അബത്തും അതേപോലെ തന്നെയാണ് ഇവിടെയും. നിർത്തുകയാണെങ്കിൽ അലിഫിനെ ഉച്ചരിക്കണം. لكنه والله ربي ولا اشرك مد منفصل നാലോ അഞ്ചോ ഹർക്കത്തിന്റെ തുല്യമായിട്ട് നീട്ടണം. ഉശിരിക്കു എന്ന ശീനിനെ കൽക്കല ചെയ്യരുത്. ഉശിരിക്കു അല്ല ഉശ്രിക്കു, ഉശ്രിക്കു ബി റബ്ബി അഹദ. മദ്ദിന്റെ അക്ഷരമായ യാ ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസിലാണ്. നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടാവുന്നതാണ് ബി റബ്ബി അഹദ. ഒന്നുകൂടെ നമുക്ക് ഈ ഭാഗങ്ങൾ ഓതാം.

0: സൂറത്തുൽ കഹ്ഫിലെ 36, 37, 38 വചനങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ശ്രദ്ധിച്ചത്. പാരായണത്തിൽ അബദ്ധങ്ങൾ ഇല്ലാതെ പരമാവധി ഭംഗിയായിട്ട് പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അടുത്തതായി പീസ് ഖുർആൻ റേഡിയോയിൽ കിഡ്സ് ടൈം, പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: മാഷാഅല്ലാഹ്. നാം ഇപ്പോൾ ശ്രവിച്ചത് കിഡ്സ് ടൈം. പാരായണം ചെയ്തത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്മുൽ ഖുർആനിലൂടെ ജുസ 21 പാരായണം നിർവഹിക്കപ്പെടുന്നു. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് നബീൽ അറിഫായ്.
4: بسم الله الرحمن الرحيم.

ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ നാം ശ്രവിച്ചത് ജുസ് 21 പാരായണമാണ്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നബീൽ അൽ റിഫായ്.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുറാൻ. ഇന്നത്തെ മധുരം ഖുറാനിലൂടെ സൂറത്തു സജദയാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ജമാൽ അൽ സൈലി.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആൻ മനസ്സകങ്ങൾക്ക് സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം. കേവലമായ കേൾവിക്ക് പോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ. പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ. പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് പീസ് റേഡിയോ ഹിഫുദുൽ ഖുർആൻ. സൂറ അഹ്സാബിലെ 24-ാമത്തെ വചനമാണ് ഇനി നാം പഠിക്കാൻ പോകുന്നത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നതിനു വേണ്ടി ഹാഫിൽ ജാഫർ സലഫി നമ്മോടൊപ്പം ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 24-ാമത്തെ വചനമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: ليجزي الله الصادقين
1: ليجزي الله الصادقين.

0: അസ്സലാമു റഹ്മത്തുള്ളാഹി വബറകാത്തു. ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അഹ്സാബിലെ 24-ാമത്തെ വചനമാണ് ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമിലൂടെ നാം ഹൃദ്യസ്ഥമാക്കിയത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
1: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നു തൻസീൽ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹഫ് 32-ാമത് വചനം മുതൽ സൂറത്തു ത്വാഹ 110 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് അഷ് ഷെയ്ഖ് അലി അൽ ഹുദൈഫി.

أنفسهم ولا خلق أنفسهم وما كنت متخذ المضلين عضداً.

أن أذكره واتخذ سبيله في البحر عجبا قال ذلك ما كنا نبغ

نفس لقد جئت شيئا نكرا. قال ألم أقل لك إنك لن تستطيع معي صبرا.

موسى ولقد مننا عليك مرة أخرى إذ أوحينا إلى أمك ما يوحى